നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 31, 2026 ജൂൺ 14, ഞായറാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 34 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.

0: സ്റ്റുഡിയോകളൊക്കെ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. ഇവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ICMR സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റ്യൻ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം.
1: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ജീവിതമാകുന്ന ഈ മത്സരക്കളിയിൽ നിന്റെ നേട്ടം രേഖപ്പെടുത്താനെത്തുന്ന ദൈവം നിന്റെ പേരിന് നേരെ കുറിക്കുന്നത് നീ പരാജിതനായോ അതോ വിജയിയായോ എന്നല്ല, പ്രത്യുത നീ എങ്ങനെ ഈ കളിയിൽ ഏർപ്പെട്ടു എന്നതാണ്. ഗ്രാൻഡ് ലാൻഡ് റൈസ്.

0: You are listening to Rainbow FM 110.5, musically yours.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: എനിക്ക് ഈശ്വരൻ സത്യമാണ്, ഈശ്വര സ്നേഹം ധർമ്മവും, ഈശ്വരൻ നിർഭയത്വമാണ്, വെളിച്ചത്തിൻ്റെയും ജീവൻ്റെയും ഉറവിടമാണ്, ഇവയെല്ലാമാണ്, ഇവയ്ക്കെല്ലാം അതീതവുമാണ് മഹാത്മാഗാന്ധി.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: 107.5. 1, 2, 3, 4. Time check. Radio time.
3: സ്റ്റുഡിയോ ക്ലക്കിൽ സമീകൃതി 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 20 സെക്കൻഡും.
4: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

പടുത്തുയർത്താൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം, പക്ഷേ തകർന്നു പോകാൻ നിമിഷങ്ങൾ മതി. ആ തകർച്ച പരിഹരിക്കാൻ ഒരു ജീവിതകാലം തന്നെ വേണ്ടി വന്നേക്കാം. എന്തിനെ പറ്റിയായി പറയുന്നേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വിശ്വാസം, ട്രസ്റ്റ്. ടു ബി ട്രസ്റ്റഡ് ഇസ് എ ഗ്രേറ്റർ കോംപ്ലിമെൻറ്റ് ദാൻ ടു ബി ലവ്ഡ്. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അംഗീകാരമാണ് വിശ്വസിക്കപ്പെടുന്നത് എന്ന് സ്കോട്ടിഷ് എഴുത്തുകാരൻ ജോർജ് മാക്ഡൊണാൾഡ്. ഹലോ, ഇനി ഒരു ഗുഡ് മോർണിംഗ് പറയട്ടെ ഇങ്ങോട്ട്, പറഞ്ഞോ. എന്നാൽ അങ്ങോട്ടും പിടിച്ചോളൂ. സൂപ്പർ മോർണിംഗ് ആൻഡ് വാം വെൽക്കം ടു അവർ ഷോ ബെഡ് കോഫി. ഈ വിശ്വാസം എന്ന് പറയുന്നതേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. ആളുകൾ നമ്മളെ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട് എന്നാക്കാം. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പണം ഡിപ്പോസിറ്റ് ചെയ്യും, പിന്നീട് ആവശ്യത്തിന് എടുക്കാനായിട്ട് അല്ലേ. അതുപോലെ ഓരോ പ്രാവശ്യവും ഒരു വ്യക്തിക്ക് കൊടുത്ത വാക്ക് പാലിക്കുമ്പോൾ അത് വിശ്വാസം എന്ന അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും.

കിട്ടുകയാണ്. എത്രയധികം നിക്ഷേപിക്കുന്നുവോ അത്രയധികം ബാലൻസും ഉണ്ടാകും. ഇതിൻ്റെ മറുവശവും ശരിയാണ് കേട്ടോ. അതായത് എപ്പോഴൊക്കെ വാക്ക് പാലിക്കാൻ കഴിയാതെ വരുന്നുവോ, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുവോ, അത് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത് പോലെയാണ്. നഷ്ടപ്പെടുന്നത് വിശ്വാസ്യതയാണ് എന്ന വ്യത്യാസം മാത്രം. ഈ വാക്ക് പാലിക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നത് ഏത് ബന്ധത്തിലും ആകാം കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രത്യേക ട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ റെഗുലറായി ഡിപ്പോസിറ്റും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയും കരുതൂ. എപ്പോഴെങ്കിലും അറിയാതെ ഒരു അവിശ്വാസം സംഭവിച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ ധാരാളം ബാലൻസ് ഉണ്ടെങ്കിൽ നഷ്ടം നികത്താൻ കഴിഞ്ഞേക്കാം. ആ അക്കൗണ്ട് ആരുടേതായാലും, ചങ്ങാതിയുടെയോ മകൻ്റെയോ അമ്മയുടെയോ ആരുടെ ആയാലും, ബാലൻസ് കൂടുതലുള്ളപ്പോൾ നിങ്ങളിപ്പോഴും വിശ്വാസയോഗ്യനാണ് എന്ന് ആ വ്യക്തി കരുതാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരബദ്ധം പറ്റിയതാണ് എന്ന് കരുതി ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ആൾക്ക്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന പണത്തിനേക്കാൾ മൂല്യമുണ്ട് ട്രസ്റ്റ് അക്കൗണ്ടിലെ വിശ്വാസത്തിന്. മറക്കരുത്, അത് മനസ്സിൽ വയ്ക്കണം കേട്ടോ. ആ ചിന്തയിൽ മികച്ച ബന്ധങ്ങൾ, വിശ്വാസം എന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ച ബന്ധങ്ങൾ പടുത്തുയർത്താനും നിലനിർത്താനും ശ്രമിച്ചോളൂ. കൂടെയുള്ളത് ബെഡ് കോഫിയാണ്, ഇത് റെയിൻബോ എഫ് എം ആണ്, ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. 107.5 FM Rainbow.

We are here to laugh at the odds and live our lives so well that death will tremble to take us. മരണം നമ്മെ സമീപിക്കാൻ പോലും പേടിച്ചു വിറയ്ക്കുന്ന തരത്തിൽ ഉല്ലസിച്ച് ഇല്ലായ്മകളെയും വല്ലായ്മകളെയും വ്യത്യാസങ്ങളെയും നോക്കി ഹൃദ്യമായി ചിരിച്ച് ആഹ്ലാദിച്ച് ജീവിക്കാനാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. യെസ്, ജർമ്മൻ അമേരിക്കൻ കവിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന ചാൾസ് ബുക്കോവ്സ്കിയാണ് ജീവിതം ഏറ്റവും

സന്തോഷത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ രീതിയിൽ പറഞ്ഞത്. താൻ താമസിച്ചിരുന്ന ലോസ് ആഞ്ചലസ് നഗരത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിവിശേഷങ്ങൾ അദ്ദേഹത്തിലെ എഴുത്തുകാരന് ഏറെ സ്വാധീനിച്ചിരുന്നു. രാജ്യത്തെ ദരിദ്രരുടെ ജീവിതം, ജോലികളിലെ ദുഷ്പ്രവണതകൾ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളാണ്. ബുക്കോസ്കിയുടെ ഏതാനും പോയട്രി കളക്ഷൻസ് പറയാം. ഇറ്റ് ക്യാച്ചസ് മൈ ഹാർട്ട് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്, ക്രൂസിഫിക്സ് ഇൻ എ ഡെത്ത് ഹാൻഡ്, എ ബുക്കോസ്കി സാമ്പ്ലർ, ലവ് ഇസ് എ ഡോഗ് ഫ്രം ഹെൽ, ഓപ്പൺ ഓൾ നൈറ്റ്. നോവൽസ് നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ്, വിമൻ, ഹോളിവുഡ്, പൾപ്പ് തുടങ്ങിയവ ജനപ്രീതി ആർജിച്ചവയാണ്. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. 107.5 FM Rainbow.

0: റെയിൻബോ FM 107.5.
1: റെയിൻബോ FM 107.5 ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. 100% പെർഫെക്റ്റ്, റിസ്ക് എന്ന് പറയുന്ന സംഗതിയേയില്ല എന്ന് തീർച്ചപ്പെടുത്തി ഏതെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏത് കാര്യത്തിലും കാണും അതിൻ്റേതായ അപായ സാധ്യത. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എപ്പോഴും പറയാറുള്ള ഒരു വാചകമുണ്ട്, സാഹസികമായി ജീവിക്കുക എന്ന്. യസ്, അത്തരത്തിൽ റിസ്കിനെ കുറിച്ച് ഭയപ്പെടാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ലോകത്തിലെ ഏറ്റവും മികച്ച 10 ബിസിനസ്സുകാരിൽ ഒരാളായി മാറിയ FW വൂൾവർത്തിന്റെ കഥ ഒന്ന് കേട്ടു നോക്കിക്കോളൂ. ചെറുപ്പകാലത്തെ വൂൾവർത്ത് ഒരു കടയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ കടയ്ക്കകത്ത് കുറച്ചു നാളായിട്ട് വിൽക്കാതെ കിടന്നിരുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കച്ചവടമാണെങ്കിലോ വളരെ മോശം. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന വ്യാപാരിയോട് വൂൾവർത്ത് ഒരു ഐഡിയ പറഞ്ഞു. സർ, നമുക്കൊരു കാര്യം ചെയ്യാം. വിൽക്കപ്പെടാതെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ട് അതിന് മുകളിലായി 10 സെന്റ് മാത്രം എന്നൊരു ബോർഡ് തൂക്കിയിടാം. ഇത്രയും വില കുറഞ്ഞു കാണുമ്പോൾ ആളുകളത് വാങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കടയുടമയ്ക്ക് പക്ഷേ ഈ സംഗതി തീരെ പിടിച്ചില്ല. വൂൾവർത്ത് ആണെങ്കിലോ പിന്തിരിയാൻ ഭാവമില്ലാതെ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ വ്യാപാരി പരീക്ഷണത്തിന് തയ്യാറായി. $1 എന്നാല് 100 സെന്റ് ആണ്. 10 സെന്റിന് ഇത്രയധികം വ്യത്യസ്തമായ സാധനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്ന് കണ്ടപ്പോൾ കടയിൽ പതിയെ ആളുകളുടെ തിക്കും തിരക്കുമായി. വർഷങ്ങളായി കെട്ടിക്കിടന്ന സാധനങ്ങളൊക്കെ വളരെ വേഗം വിറ്റുതീർന്നു. ഈ ഒരു പരീക്ഷണം ആവർത്തിക്കാൻ പലതവണ വൂൾവർത്ത് നിർബന്ധിച്ചു വ്യാപാരിയെ. പക്ഷേ അപ്പോഴും കടയുടമ തയ്യാറായില്ല. ആദ്യത്തെ പ്രാവശ്യം വളരെയധികം നിർബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് സമ്മതിച്ചത്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ ആ ഒരു ഉദ്യമത്തിന് അദ്ദേഹം തയ്യാറായില്ല, കടയുടമ തയ്യാറായില്ല. കക്ഷിയുടെ ഈ ഒരു പിന്തിരിപ്പൻ നിലപാടിൽ മനം മടുത്ത് വൂൾവർത്ത് എന്ത് ചെയ്തു എന്നറിയോ? ജോലി ഉപേക്ഷിച്ച് സ്വന്തമായ ഒരു കട തുടങ്ങി. അതിനൊരു പേരിട്ടു, 5 and 10 cent സ്റ്റോർ. 5 സെന്റും 10 സെന്റും മാത്രം വിലയുള്ള സാധനങ്ങൾ. കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ അവിടെ കൂട്ടം കൂടി. സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോവുകയും ചെയ്തു. ക്രമേണ ആ ബിസിനസ് വിപുലീകരിച്ച് FW വൂൾവർത്ത് രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രമുഖ വ്യാപാരികളിൽ ഒരാളായി മാറി. പിന്നീട് വന്നത് ചരിത്രം. യെസ്, പുതിയ ഒരു ആശയത്തിന് രൂപം നൽകി ഭയാശങ്കകളൊന്നുമില്ലാതെ അത് പ്രാവർത്തികമാക്കി എന്നതാണ് വൂൾവർത്തിൻ്റെ വിജയരഹസ്യം. പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ധാരാളം, ജീവിത വിജയം നേടിയ ഇത്തരം ആളുകളിൽ നിന്നും. റെയിൻബോ FM 107.5 ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫി.
2: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM Kochi 107.5. Musically yours.

സംഗീതം ഔഷധമാണ്. മറ്റേതൊരു മാധ്യമത്തെക്കാളും ഭംഗിയായി സംഗീതം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ഹൃദയത്തിൻ്റെ തന്ത്രികൾ മീട്ടുന്നു, ആളുകളിൽ മാറ്റമുണ്ടാക്കുന്നത് വഴി ലോകത്തെ തന്നെ സ്വാധീനിക്കുന്നു. യെസ്, സംഗീതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം മതിയാവില്ല അല്ലേ. അത്രയേറെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട് സംഗീതത്തിന്. പാട്ടുകൾ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നത് നമ്മളിൽ പലർക്കും പറയാനുണ്ടാവും. ബെറ്റ്കോഫിയിൽ ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് കാത്ലിൻ ഹോൾട്ടറാണ് കേട്ടോ, ഒരു മ്യൂസിക് ടീച്ചർ. പറയുമ്പോൾ അവരുടെ കുട്ടിക്കാലം മുതൽ പറയണം. വളരെ വിഷമം പിടിച്ചതായിരുന്നു അവരുടെ ചെറുപ്പം. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു. ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അമ്മ. ഇടയ്ക്കിടെ ബോധം പോയി നിലത്ത് വീഴും അവർ. അമ്മയും മരിച്ചു പോകുമെന്ന് പേടി.

0: ജീവിച്ചിരുന്നു കാത്രിനും സഹോദരൻ മെയ്നറും. അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു അനാഥാലയമുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാതാകുന്ന പെൺകുട്ടികളാണ് അവിടുത്തെ അന്തേവാസികൾ. താനും അങ്ങോട്ട് പോകേണ്ടി വരുമോ എന്ന് പേടിച്ചിരുന്നു പുള്ളിക്കാരി. തനിക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കാൻ പ്രായമാകുന്നതുവരെ അമ്മയെ ജീവിപ്പിക്കണേ എന്നായിരുന്നു ആ 6 വയസ്സുകാരി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. അന്നു മുതലേ കാത്ലിന് സംഗീതത്തോട് വല്ലാത്ത ഭ്രമമായിരുന്നു. പാട്ട് കേട്ടാൽ പരിസരം മറന്നു നിൽക്കും. തൻ്റെ പേടികളെയും ആകുലതകളെയും ആ കുട്ടി മറന്നിരുന്നത് അങ്ങനെയാണ്. ആ ഒരു താല്പര്യത്തിലാണ് പിയാനോ വായന പഠിക്കാൻ തുടങ്ങിയതും. കാത്ലിന് 15 വയസ്സായപ്പോഴേക്കും അമ്മയുടെ ഹൃദയം നിലച്ചു. പിന്നെ ചേച്ചിയും അനിയനും മാത്രമായി. 6 വർഷം അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് സഹോദരൻ ഒരു അപകടത്തിൽപ്പെടുന്നത്. ഗുരുതരമായ പരിക്കായിരുന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനോ തനിയെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വേദനയാണെങ്കിലോ അസഹനീയം. 3 മണിക്കൂർ ഇടവിട്ട് രാവും പകലും കാത്ലിൻ തന്നെ വേദന സംഹാരി ഇഞ്ചക്ഷൻ കൊടുക്കും. ആ സമയം അധികം അകലെയല്ലാത്ത ഒരു സ്കൂളിൽ മ്യൂസിക് ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു കാത്ലിൻ. അപ്പോഴും ആശ്രയം സംഗീതം തന്നെ. സ്കൂളിൽ ക്ലാസ്സിലായിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഫോൺ വരിക അയലത്തെ വീട്ടിൽ നിന്ന്, മെയ്നർ വേദന സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്നുവെന്ന്. ഓടിച്ചെല്ലും ഇഞ്ചക്ഷൻ എടുക്കാൻ. അവന് വലിയ സങ്കടമായിരുന്നു ചേച്ചിയുടെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട്. അനിയൻ്റെ മുന്നിൽ ചിരിച്ചും തമാശകൾ പറഞ്ഞു നിൽക്കും കാത്ലിൻ. പിന്നെ തൻ്റെ വിഷമങ്ങൾ ബോധമനസ്സിലേക്ക് വരുത്താതിരിക്കാൻ സംഗീതത്തിൽ ശരണം തേടും. ഇങ്ങനെ മനപ്രയാസം ഒഴിവാക്കാനും ആത്മനിന്ദ തോന്നാതിരിക്കാനുമായി പുള്ളിക്കാരി ദിവസം 14 മണിക്കൂറോളം സംഗീതം പഠിപ്പിച്ചു. എന്നിട്ടും ദുഃഖങ്ങൾ മുന്നിലേക്ക് കയറി വരാൻ ശ്രമിക്കുമ്പോൾ കാത്ലിൻ സ്വയം പറയും, തനിയെ നടക്കാനും ആഹാരം കഴിക്കാനും ജോലി ചെയ്യാനും ഒക്കെ കഴിയുന്നില്ലേ, ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളതുകൊണ്ടല്ലേ മെയ്നറെ ശുശ്രൂഷിക്കാൻ തനിക്ക് കഴിയുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം ഒന്നും കാര്യമാക്കാതിരിക്കുക. അങ്ങനെ 2 വർഷം തള്ളി നീക്കിയപ്പോഴേക്കും മെയ്നറും പോയി. കാത്ലിൻ ഹോൾട്ടർ തനിച്ചായി. അപ്പോഴും തൻ്റെ സിദ്ധാന്തങ്ങളെ അവർ മുറുകെ പിടിച്ചു. തനിക്കുള്ള അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിച്ചു. ഒപ്പം സംഗീതത്തിൽ അലിഞ്ഞു ചേരാനും. ചുരുക്കത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹോം ടൗണിലെ ഏറ്റവും മനപ്രയാസം കുറഞ്ഞതും പ്രസരിപ്പുള്ളതുമായ വ്യക്തിയായി മാറി കാത്ലിൻ ഹോൾട്ടർ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ടാവും അല്ലേ? പലരെയും നിങ്ങൾക്കറിയാമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഇത്തരത്തിൽ പോസിറ്റീവുകളെ മാത്രം കണക്കാക്കി സന്തോഷം കണ്ടെത്തിയ ആളായിരിക്കാം. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃക തന്നെ. അങ്ങനെ അല്ലാത്തവരോ മാതൃകകളാകാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ബെഡ് കോഫിക്ക് നമുക്കിപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൾ ഓഫ് യു. മീണ്ടും സന്ധിക്കും വരെ വണക്കം. ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട്ട് സൈനിങ് ഓഫ്.
1: You are listening to Rainbow FM 107.5, musically yours.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര സ്വദേശി നീലകണ്ഠൻ ചേട്ടൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സിൽ പ്രിയപ്പെട്ടവരെ തേടിയെത്തുന്നത്. 8:30 യാത്രാവിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള തത്സമയ ഫോണിൻ പരിപാടി സവാരി ടൈം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് കേൾക്കാം 10:00. 11:00 മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഉച്ചയ്ക്ക് 12:00 കേൾക്കാം യുവർ ചോയ്സ് തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ. വൈകിട്ട് 3:00 മുതൽ 5:00 വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ. വൈകിട്ട് 5:00 വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. വൈകിട്ട് 6:30 മുതൽ ശ്രോതാക്കൾക്ക് കേൾക്കാം ICC വുമൺസ് 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ തത്സമയ ദൃക്സാക്ഷി വിവരണം. മത്സരം അവസാനിക്കുന്നതുവരെ കേൾക്കാം. രാത്രി 10:00 അരികെ. 11:00 ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. നിലയ്ക്കാത്ത പാട്ടും

പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം, സുപ്രഭാതം. ഇടവപ്പാതി മഴയിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി, എല്ലാവരും ഒന്നുകൂടി പുതപ്പിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു കിടക്കാൻ തോന്നുന്ന ഒരു പ്രഭാതം. കൂടാതെ ഇന്ന് ഞായറാഴ്ച കൂടിയല്ലേ, ഉറങ്ങിയതൊക്കെ എന്തായാലും മതി. എഴുന്നേറ്റ് ആ ജനാലയുടെ സൈഡിലൊക്കെ ഒന്ന് ഇരുന്ന് ഒരു ചൂട് ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മളെ സ്വാഗതം കൊച്ചി ഒന്ന് കേട്ട് രസിച്ചാലോ, എന്തായിരിക്കും ആനന്ദം അല്ലേ. പോരാത്തിന് നമ്മുടെ ജാനകിയമ്മ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പാടിയ പാട്ടുകളും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജയിലിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ടുകളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചത് തൃപ്പൂണിത്തുറ കണ്ണം കുളങ്ങരയിൽ നിന്നുള്ള ശ്രീ നീലകണ്ഠൻ ചേട്ടനാണ് കേട്ടോ. പിന്നെ അദ്ദേഹം ഒരു പ്രശസ്ത മൃദംഗ വിദ്വാൻ കൂടിയാണ്. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്നു ഗാനരചന യൂസഫലി കേച്ചേരി, ചിത്രം മിണ്ടാ പെണ്ണ്.

പ്രിയരേ, പതിവ് പോലെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയാലോ? അതത്തെ തന്നെ. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം കണ്ടെത്താം ഞാൻ നൽകുന്ന ചില സൂചനകളിലൂടെ. അപ്പോൾ ആദ്യ സൂചന എന്ന് പറയുന്നത്, വയലാർ ജി ദേവരാജൻ ടീം ഒരുക്കിയതാണ് ഈ ഗാനം. രണ്ടാമത്തെ സൂചന, ഇതൊരു യുഗ്മഗാനമാണ്. ഇനി മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, മനുഷ്യന് പോലും നിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടുണ്ടാക്കുന്ന ഒരു പക്ഷിയുടെ പേരാണ് ഈ പാട്ടിൻ്റെ ആദ്യ വരിയിൽ ഉള്ളത്. ഇനി ലാസ്റ്റ് ക്ലൂ, അതായത് അവസാനത്തെ ക്ലൂ എന്ന് പറയുന്നത്, പാട്ടുൾപ്പെട്ട ഈ ചലച്ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ പേര് നമ്മളൊക്കെ ഈ ചരിത്രത്തിൽ പഠിച്ച ഒരു വാക്കിലാണ് തുടങ്ങുന്നത്. എന്തായാലും ഉത്തരം പലർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉത്തരങ്ങൾ വേഗം അയച്ചോളും, കണ്ടെത്തിയെങ്കിൽ ഫേസ്ബുക്ക് പേജിലെ കമൻറ്റ് സെക്ഷനിലൂടെ. അങ്ങനെ വേർതിരുന്നൊന്നും കഴിക്കണം കേട്ടോ. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ആയിക്കോളും. ഗാനരചന പി ഭാസ്കരൻ, ചിത്രം പൂജ.

പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നുന്നു പലരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സ്വാതം കൊച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജി ദേവരാജന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാതം കൊച്ചിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നമ്മുടെ ശ്രോതാവ് അയച്ചു നൽകിയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. ഗാനരചന ONV കുറുപ്പ് കരുണ എന്ന ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ ഗാനം.

അവൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച ഗാനമാണ് അടുത്തത്. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ഒരു ആട്ടിടയൻ പണ്ടൊക്കെ കഥകളിലുണ്ടായിരുന്നല്ലോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിന് അതൊരു കൗതുകമായിരുന്നു ഇല്ലേ. ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും പ്രകൃതിയുടെ മൃദുലഭാവങ്ങളും നിറഞ്ഞ ഒരു ഗാനമാണ് ഇത് വരുന്നത്. അവന്റെ ശബ്ദം കേട്ട് അരുവിക്കരയിൽ കാതോർത്ത് നിന്ന ഗ്രാമകന്യകൾ പോലും പൊട്ടിച്ചിരിച്ചുപോയി. ഇടയന്റെ കുസൃതിയും ശ്രദ്ധയാകർഷിക്കാനുള്ള ആഗ്രഹവും ആ പെൺകുട്ടികൾ മനസ്സിലാക്കി. എന്താ കഥ അല്ലേ.

0: വരും നീന്ന് നിലവിളിച്ചു. എന്നിട്ട് ആളുകൾ വീണ്ടും ചെന്നു. അവൻ അവരെ കളിയാക്കി ചിരിച്ചു.
1: ആഹാ,
0: അങ്ങനെ അങ്ങനെ ഒരു ദിവസം

കല്യാണ രാത്രിയിൽ. ചലച്ചിത്രത്തിന്റെ പേരാണ് ഗാനരചന വയലാർ. പ്രണയത്തിന്റെ ആദ്യ സ്പർശനം എപ്പോഴും പൂക്കളുടെ ഭാഷയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്ന് പറയണേ. ചില പഴയ സിനിമകളൊക്കെ അങ്ങനെയാണ് സൂചനകൾ തരുന്നത്. ഇവിടെ ഇതാ, മാതളപ്പൂക്കൾ നുള്ളാനെത്തിയ പെങ്കൊച്ചിനോട് ഒരു പയ്യൻ ചോദിക്കുകയാണ്, സ്നേഹത്തിന്റെ പൂവുണ്ടോന്ന്. നോട്ടങ്ങൾ വാക്കുകളായും മൗനങ്ങൾ കവിതകളായും മാറുന്ന നിമിഷങ്ങൾ.

സമയം 7 മണി കഴിഞ്ഞതാ 22 മിനിറ്റ് 55 സെക്കൻഡുമായിരിക്കുകയാണ്. ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഏകദേശം 20 പാട്ടുകൾ സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1985 വരെ 1985 മുമ്പ് വരെ ഇറങ്ങിയ സിനിമകളിലെ പാട്ടുകൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ കത്ത് നമുക്കും കൂടെ അയക്കാം. അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: സ്വാഗതം കൊച്ചി, റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. സ്വാഗതം കൊച്ചി, റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്ക് കത്തയക്കാം. ഇനി വാട്സപ്പ് വഴിയാണ് നിങ്ങൾ കത്തുകൾ അയക്കുന്നതെങ്കിൽ 8547341075 ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി ഇമെയിൽ വഴിയാണ് അയക്കേണ്ടത് എങ്കിൽ ഒരു ഇമെയിൽ വിലാസം കൂടിയുണ്ട്: fmrainbowinbox@gmail.com. അപ്പോൾ ഈ ഒരു 3 വഴികളിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ അയക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കുറഞ്ഞത് 20 പാട്ടുകളെങ്കിലും നിങ്ങൾ കത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ 80നും 85നും ഇടയിലുള്ള പാട്ടുകൾ മാത്രമായി ദയവായി കത്തുകൾ അയക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 7 മണി കഴിഞ്ഞതാ 24 മിനിറ്റും 6 സെക്കൻഡും ആയിരിക്കുകയാണ്. എന്തായാലും ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, പാട്ടുകൾ ഇഷ്ടമാവുന്നുണ്ട്, ഗവേഷണം നടത്തിയാണോ ഈ ഒരു പാട്ടുകളൊക്കെ കണ്ടെത്തിയത് എന്നുള്ള രീതിയിലൊക്കെ കമൻസ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം അഭിനന്ദനങ്ങൾ നമുക്ക് ആ ഇന്ന് പാട്ടുകൾ അയച്ച് ആ ഒരു പ്രിയപ്പെട്ട ശ്രോതാവിന് കൈമാറുകയാണ്. എന്തായാലും ശ്രോതാവ് നമ്മുടെ കൂടെയൊക്കെ ചേരും 7:25 വാർത്തകൾക്ക് ശേഷം 1-2 പാട്ടുകൾക്കിടയിൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ ചേരും. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കും.

0: സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്യ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രീനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാനഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
2: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രന് പഠിക്കാൻ കഴിയും. CSIRഉം ISRO തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ V.നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.

0: കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതി നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന് രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറികളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിനെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
0: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 55:56 സ്വാഗതം കുശിങ്ങിനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കുശിയുടെ പ്രത്യേകത ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജി ദേവരാജൻ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് നമുക്കായി പ്രിയപ്പെട്ട ശ്രോതാവ് അയച്ചു നൽകിയിരിക്കുന്നത്. വയലാർ ജി ദേവരാജൻ എസ് ജാനകി ടീമിന്റെ ഗാനം തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായും വരുന്നത്. ചിത്രം യക്ഷി. രാത്രിയിലെ നിലാവെളിച്ചം അരിച്ചരിച്ചു വരുന്ന നിമിഷങ്ങളിലൊന്ന്

അവൾ വന്നു. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള കാറ്റ്, സ്വപ്നങ്ങളുടെ നിറമുള്ള മേഘങ്ങൾ, അവക്കിടയിലൂടെ നിത്യകാമുകനെ തേടി അവൾ വരികയായി. വാക്കുകളും വാഗ്ദാനങ്ങളുമില്ലാതെ ഹൃദയം ഹൃദയത്തിലേക്ക് ചേരുന്ന നിമിഷങ്ങൾ തേടി അതാ അവൾ.

സമയം 7 മണി കഴിഞ്ഞ 39 മിനിറ്റിൽ നിന്നുണ്ടാ 40 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സ്വാഗതം ഉച്ചയ്ക്ക് ലിസണേഴ്സ് ചോയ്സ് ആണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാനിങ്ങനെ അവസാനത്തെ ഗാനത്തിൻ്റെ ഇങ്ങനെ ക്ലൂസ് പറയുന്ന സമയത്ത് ഇത്ര എളുപ്പമുള്ള ക്ലൂസൊക്കെ നൽകണോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നൽകിയ ആ സൂചനകൾ ഇത്തിരി കഠിനമാണെന്ന് എനിക്കറിയാം. ഞായറാഴ്ചയിലെ കുറച്ച് കഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ക്ലൂ കുറച്ച് കഠിനമാക്കിയത്. എന്തായാലും ഒരിക്കൽ കൂടി പറയാം, അപ്പോൾ ഇനിയും ഉത്തരങ്ങൾ അയക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയച്ച ഉത്തരം ഇത് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടി കേട്ടോളും. ആദ്യത്തെ സൂചന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വയലാർ ജി ദേവരാജൻ ടീം ഒരുക്കിയതാണ് ഈ ഗാനം. ഇതൊരു യുഗ്മഗാനമാണ്. അതുപോലെ തന്നെ മനുഷ്യന് പോലും നിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടുണ്ടാക്കുന്ന ഒരു പക്ഷിയുടെ പേരാണ് പാട്ടിൻ്റെ ആദ്യ വരിയിലുള്ളത്. പാട്ടുൾപ്പെട്ട ചലച്ചിത്രത്തിൻ്റെ പേര് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ച ഒരു വാക്കിൽ തുടങ്ങുന്നതാണ്. ഞാൻ നേരത്തെ എത്ര എളുപ്പമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ കുറേ പേരിങ്ങനെ ഉത്തരങ്ങൾ അയക്കുന്നത് ഇങ്ങനെ കുറവ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന്. എന്തായാലും നമുക്കൊരു അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. തിലോത്തമ എന്ന ചിത്രത്തിലെ ഗാനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കാതോരം ഇനിയെത്തുന്നത്. വയലാർ ജി ദേവരാജൻ ടീമിൻ്റെ ഈ ഗാനത്തിന് ഇന്നത്തെ ഗായിക എസ് ജാനകി ശബ്ദം നൽകി.

0: സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ആ ഇന്ന് ഗാനങ്ങളെല്ലാം എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് നീലകണ്ഠൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്ടോ. തൃപ്പൂണിത്തറ കണ്ണം കുളങ്ങരയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു കത്തിലേക്ക് ഞാൻ പോവുകയാണ്. എത്രയും സ്നേഹം നിറഞ്ഞ സ്വാഗതം കൊച്ചിക്ക്. എന്റെ പേര് നീലകണ്ഠൻ, തൃപ്പൂണിത്തറ കണ്ണം കുളങ്ങരയിൽ താമസിക്കുന്നു. 4 വർഷമായി ഞാൻ സ്വാഗതം കൊച്ചിയിലേക്ക് പാട്ടുകൾ അയക്കുന്നു, ഇതുവരെ എൻ്റെ കത്ത് പരിഗണിച്ചിട്ടില്ല. ഇത്തവണ എന്തായാലും എൻ്റെ അപേക്ഷ തള്ളിക്കളയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ നിറവേറ്റിയിരിക്കുകയാണ്. ഈ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലൂടെ പ്രക്ഷേപണം ചെയ്യാമോ, അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്, വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് നീലകണ്ഠൻ തൃപ്പൂണിത്തറ. യെസ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഒരു മൃദംഗ വിദ്വാൻ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടൻ നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ. നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാകുന്നു, അധികം കേൾക്കാത്ത പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ജി ദേവരാജൻ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് എസ് ജാനകി അധികം പാട്ടുകൾ പാടിയിട്ടില്ല. അപ്പൊ ഈ പാട്ടുകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ഗവേഷണം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു?
1: ഞാൻ ഗവേഷണത്തിന്റെ ആളാ. ആ, ഈ ഗവേഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല വെറൈറ്റിയിലുള്ള പാട്ടുകൾ ഇങ്ങനെ, അതായത് അധികം റെയർ ആയിട്ടുള്ള പാട്ടുകൾ തപ്പി പിടിക്കുന്നതാണ് എന്റെ ഹോബി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള റേറ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ തപ്പിപ്പറക്കി ഞാനത് ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ

0: എഴുതിയൊക്കെ വെക്കും. വൃക്ഷങ്ങള്, ബലങ്ങള്, പിന്നെ അക്കങ്ങൾ വരുന്ന പാട്ട്, പൂജാദ്രവ്യങ്ങൾ വരുന്ന പാട്ട്, നാളുകള്, സുഗന്ധദ്രവ്യം വരുന്ന പാട്ടുകള്, ചോദ്യവും ഉത്തരവും വരുന്ന ഗാനങ്ങള്, നവരത്നങ്ങളുടെ പേര് വരുന്ന ഗാനങ്ങൾ, അങ്ങനെ പോകും എന്റെ
1: ലിസ്റ്റ്.
0: എഴുതി വെച്ചേക്കാണ്.
1: ഓക്കെ, അതൊരു പ്രത്യേക ഹോബിയാണ്.
0: ഞാനത് നേരത്തെ, ഇപ്പൊ ഒന്നും അല്ല, ഒരു 5 വർഷം മുമ്പ് എല്ലാം എഴുതി ഒരു പുസ്തകത്തിലേക്ക് വെച്ചതാ.
1: ഓക്കെ,
0: ഇപ്പൊ അതിനുള്ള സമയമൊന്നും ഇല്ല.
1: ഈ മൃദംഗ വിദ്വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം എത്ര വർഷം ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അതൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഏത് എത്രാമത്തെ വയസ്സിലായിരുന്നു?
0: ഇതിപ്പോ എന്റെ 50ാമത്തെ വർഷമാണ്.
1: ആ,
0: ഇതിപ്പോ എന്റെ 50ാമത്തെ വർഷമാണ് കിടക്കുന്നത്. ഞാൻ 12 വയസ്സില് അരങ്ങേറ്റം, കണ്ണമലര പറഞ്ഞ സ്ഥലത്ത് തന്നെ, കണ്ണമലര ശിവക്ഷേത്രത്തില് അരങ്ങേറ്റം നടത്തിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ 50 വർഷം, 50ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: ആഹാ, അടിപൊളി. അപ്പൊ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ കത്തും വന്നിരിക്കുകയാണ്.
0: അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളോട് എല്ലാവരോടും അതിന് പ്രത്യേക നന്ദി ഞാൻ ഇപ്പോഴേ പറയുകയാണ്.
1: ഓക്കെ, അപ്പൊ ഞാനേ ഈ മൃദംഗക്കാരെ, ഈ മോറ മോറ എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ പറയണം കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചൊരു ആഗ്രഹം തോന്നുകയാണ്. അതായത് മൃദംഗത്തില് ഈ മോറ, അത് ഒന്ന് വായിക്കാൻ പറ്റും കുറച്ച് എങ്കിലും?
0: മോറ, മോറ എന്ന് പറയുന്നത് മൃദംഗത്തിലെ ഒഴിച്ചുവിടാൻ വയ്യാത്ത, അതായത് തനിയാവർത്തനം, ലാസ്റ്റ് തനിയാവർത്തനം എന്ന് പറയുന്ന സംഭവം ഉണ്ട് കച്ചേരിയിൽ. ആ തനിയാവർത്തനം അവസാനിക്കുന്ന സമയത്ത് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ വായിക്കുന്ന ഒരു സംഭവമാണ് മോറ. നമ്മുടെ ഇതില് നിയമത്തിലുള്ളതാണ്. ഈ മൃദംഗം ആ സംഗീതത്തില് തനിയാവർത്തനം വരുമ്പോൾ ഈ മോറ വായിച്ചിരിക്കണം. മോറ വായിച്ചിട്ട് ആണ് ഈ തനിയാവർത്തനം കൺക്ലൂഷൻ ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്ന് കുറച്ചൊന്ന് വായിക്കാൻ പറ്റുമോ? ലൈവില് അല്ലേ.
0: അപ്പോ ഒരു കാര്യം ചെയ്യാം, ഏതായാലും എല്ലാ റെയർ ആയില്ലേ, അപ്പൊ പിന്നെ ആവർത്തനം ഈ മോറ എന്ന് പറയുന്ന സംഗതിയും ഞാൻ ഒരു റെയർ താളം, അതായത് മിശ്ര ജന്തയിലെ ഒരു മോറ ഉണ്ടാവുള്ളൂ, വേഗം വായിക്കാതെ.
1: ഓക്കെ,
0: ആയിക്കട്ടെ.

0: ഹലോ,
1: ഇത്ര ആ
0: അടിപൊളി അടിപൊളി, ഒത്തിരി സന്തോഷം കേട്ടോ. ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സാധിച്ചിരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ ഒത്തിരി സന്തോഷം അത് കേട്ടപ്പോൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ സംഗീത കച്ചേരിയിലല്ലേ നമ്മൾ കൂടുതലായിട്ടും പോകുന്നത്?
1: ഇതിലിപ്പോ സംഗീത കച്ചേരി, പിന്നെ ഭക്തി ഗാനമേള, പിന്നെ ഫ്യൂഷൻ എന്നൊരു സംഭവം ഉണ്ട്. കല്യാണത്തിനൊക്കെ ഇപ്പൊ എല്ലാരും വെക്കുന്നുണ്ട്, അതായത് ഫ്യൂഷൻ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, വയലിൻ, മൃദംഗം, തബല, അതിനകത്ത് എല്ലാം. കച്ചേരി മാത്രമല്ല, മറ്റുള്ള സിനിമാ ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ എല്ലാം വരും. അപ്പൊ മൃദംഗവും തബലയും കീബോർഡും എല്ലാം ഉണ്ടാവും അതിന്റെ കൂട്ടത്തില്. അത് ഫ്യൂഷൻ എന്നാണ് പറയാ. ഇപ്പൊ അതും ഇപ്പോ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ അത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇടയ്ക്ക് വരാറുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും മൊത്തത്തില് ബിസിയാണ്.
1: മൊത്തത്തില് ഇപ്പോ സീസൺ ഔട്ടാണ്, എന്നാലും മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സാധിച്ചെന്നാൽ. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കും ഇതൊരു ആദ്യത്തെ ഒരു അനുഭവം, മീൻസ് ഒരു ലൈവ് ഫോണിൻ പരിപാടിയിൽ ഇങ്ങനെ കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്തതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷത്തിലൊരു പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ.
0: ഓക്കെ, ഏത് പാട്ടാണ് പെട്ടെന്നായിട്ട് ഇപ്പൊ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്?
1: ഭാര്യയിലൊരു പാട്ടുണ്ട്,
0: കാണാൻ നല്ല കിനാവുകൾ, അതാണോ?
1: നിങ്ങളത് ലിസ്റ്റിൽ പഠിച്ചോ എനിക്കറിയില്ല, അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ്.
0: ഓക്കെ, എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾപ്പിക്കാം. ചേട്ടൻ അറിയാവുന്ന എല്ലാവർക്കും അപ്പൊ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ.
1: എനിക്കും അതേപോലെ എല്ലാരോടും ഞാൻ നന്ദി പറയാണ്, അതായത് സ്റ്റേഷനിൽ ഉള്ള എല്ലാ ജീവനക്കാരോടും, പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടും. പിന്നെ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്, ഈ ആൾക്കാർ ഈ പാട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ആവർത്തന വിരസത ഒഴിവാക്കിക്കൊണ്ടുള്ള ഗാനങ്ങൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും കേട്ടലുത്ത പാട്ടുകൾ മിക്ക ദിവസവും കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഞാനൊരു ഇതായിട്ട് ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു തന്നെട്ടോ.
0: തീർച്ചയായും നല്ല ഒരു കാര്യമാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും പറയാറുണ്ട്, കാരണം ഈ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ശ്രോതാക്കളാണ്. അവരതുപോലുള്ള പാട്ടുകൾ അയച്ചാലാണ് നമുക്കത് എടുക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആ പാട്ടുകൾ മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷെ
1: സൂപ്പർ ഹിറ്റുകളാണ്. അതെ.

0: പറഞ്ഞ, പക്ഷെ അത് എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളും കേൾക്കണ്ടേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ കേൾക്കുന്ന ഇനി കത്തയക്കാനുള്ള ശ്രോതാക്കൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കും, പക്ഷെ എന്നാലും നമ്മളത് കേൾപ്പിക്കുമ്പോൾ അധികം കേൾക്കാത്ത നല്ല നല്ല ഒത്തിരി വലിയൊരു ശേഖരം തന്നെ ആകാശവാണിയുടെ കയ്യിലുണ്ട്. പക്ഷെ ശ്രോതാക്കൾ പലപ്പോഴും ആ പാട്ടുകൾ തെരഞ്ഞെടുത്ത് അയക്കാറില്ല എന്നതാണ് ഒരു സങ്കടം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ചേട്ടന്റെ വാക്കുകൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതുപോലുള്ള കത്തുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്, നമുക്കപ്പോ വീണ്ടും കേട്ടുമുട്ടാം.
0: ഓക്കെ
1: ഓക്കെ ബൈ.

സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റും ദാ 20 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ്, നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുകയാണ്. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പതിവ് പോലെ എന്നുള്ള ഇന്നത്തെ പാട്ടുകളെല്ലാം പാടിയ എസ് ജാനകിയുടെ ആ ശബ്ദത്തിൽ. ചിത്രം ജയിൽ

വയലാറിന്റെ രചനയിൽ ജി ദേവരാജൻ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി നീങ്ങുമ്പോൾ ഈ വരുന്ന ഗാനം അല്പം വ്യത്യസ്തത ഉള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ പ്രണയ നിമിഷങ്ങൾക്കപ്പുറം സ്വന്തം ഭാവിയെക്കുറിച്ചറിയാൻ വെമ്പുന്ന ഒരു നാടൻ പെൺകുട്ടിയുടെ നേർചിത്രമാണ് വരുന്നത്. ചിത്രം റൗഡി. വിശ്വാസവും ഭയവും പ്രതീക്ഷയുമാണ് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ തന്നെ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും അനിശ്ചിതമായതുകൊണ്ട് തന്നെ ഭാവി അറിയാൻ എല്ലാവർക്കും താല്പര്യം കൂടും. എന്താ അങ്ങനെയല്ലേ? ഒന്ന് പറയൂ.

സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റും ദാ 39 സെക്കൻഡുമായിരിക്കാണ്. വയലാർ ദേവരാജൻ എസ് ജാനകി ടീമിന്റെ ഗാനമാണ് അടുത്തതും, ചിത്രം ഓടയിൽ നിന്ന്. കാലത്തിന്റെ പരുക്കൻ കഴിവുകളിൽ കൈവഴികളിലൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന പപ്പു അവന്റെ അധ്വാനവും കുടുംബവാത്സല്യവും ചേർന്നപ്പോൾ ആ പെൺകിടാവിന് വിദ്യാഭ്യാസത്തിലൂടെ ജീവിത പുരോഗതി കിട്ടി. മുറ്റത്തെ മുല്ലയിൽ ഓരോ ദിവസവും മണം ചൊരിഞ്ഞ് വിടർന്നു വരുന്ന മുല്ലപ്പൂക്കളെപ്പോലെ ആ കുടുംബ പശ്ചാത്തലവും സുഗന്ധപൂരിതമായി. അവളുടെ ആ ഗാനത്തിൽ മയങ്ങിയ മധുശലഭവും അതാ വന്നെത്തി.

സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റും ദാ 27 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇതുവരെ കേട്ട ഗാനങ്ങളെല്ലാം ജി ദേവരാജൻ, അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് എസ് ജാനകി പാടിയ ഗാനങ്ങളായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് എസ് ജാനകിയൊപ്പം എസ് യേശുദാസും കൂടി ചേർന്നാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, സിനിമയുടെ പേര് എന്ന് പറയുന്നത്, യെസ്, ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഉത്തരം തെറ്റായി അയച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമയുടെ പേര് വിപ്ലവകാരികൾ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. നമുക്ക് കുറേ പേര് കൃത്യമായി ഉത്തരമൊക്കെ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരുകളിലേക്ക് ഞാൻ പോകുകയാണ്. ഉഷാ വാസുദേവൻ, ഗംഗാധരൻ കെസി, സൽമ ജമാലുദ്ദീൻ, ബിന്ദു ദിലീപ്, ഐസക് ചാക്കോ, ഷെർലി ജെറോം, ബീനാരാജ്, മുരളി കെ ശ്രീലം, കുമാരി വിശ്വനാഥ്, തോമസ് ചെതല, ദീപ സുരേഷ്, ഇവരെല്ലാം കൃത്യമായി

ഉത്തരം അയച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടു പേര് മാത്രമാണ് ഉത്തരം മാറിപ്പോയത്. ഇനി ആരുടെയെങ്കിലും പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേരുകൾ വായിക്കാനായിട്ട്. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോയാലോ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സവാരി ടൈമിലേക്ക്. 8 മണി കഴിഞ്ഞ് 37:27 ആയിരിക്കുകയാണ്. മഴക്കാലമാണ്. ഈ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടപ്പിറപ്പുകളെ കൂടെ കിട്ടൂലെ. ജലദോഷമായും തുമ്മലായും അതുപോലെ തന്നെ പനിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ 1-2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കോൾഡൊക്കെ അടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ വരും എന്നൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലെ ആയപ്പോഴും ഏറെക്കുറെ കുറച്ച് ആശ്വാസമുണ്ട്. എന്നാലും ശബ്ദത്തിൽ ചെറുതായിട്ട് ഒരു ഇടർച്ചയുണ്ട്. അപ്പോൾ എന്തായാലും ഈ പനി വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത്, ഇപ്പോൾ ഒത്തിരി പല രീതിയിലുള്ള പനികളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു സാധാ പനി എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാതെ 1-2 ദിവസം കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ നമ്മളൊരു ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്. അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രതീക്ഷകളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഈ ഒരു മനോഹര പ്രഭാതത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സവാരി ടൈം പരിപാടിയിലൂടെ സംഗീതത്തിന്റെ സുഖയാത്രയുമായി, പുതിയൊരു യാത്രയുമായി ഇതാ നിങ്ങളോടൊപ്പം ഞാൻ വീണ്ടും ചേരുകയാണ്. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ദോസ്ത്, മൈ നെയിം ഈസ് ജലീൽ. ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷകളുടെയും പുതിയ തുടക്കങ്ങളുടെയും സന്തോഷമാണ് നമുക്ക് നൽകുന്നത് അല്ലേ. ആ ഒരു പുതുമയും ഉന്മേഷവും സംഗീതത്തിന്റെ മധുരവുമായൊക്കെ ചേർത്ത് ഇന്നത്തെ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങളുമായി നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുകയാണ്. ഇന്ന് June 14 ഞായറാഴ്ച ദിവസം, ലോകമെമ്പാടും ലോക രക്തദാന ദിനം ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു ദിനം ജീവൻ രക്ഷിക്കുന്ന സന്നദ്ധ രക്തം നൽകുന്ന ആളുകൾക്കുള്ള ഒരു ആദരവ് അർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു യൂണിറ്റ് രക്തം 3 പേരുടെ ജീവൻ വരെ രക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപകടങ്ങളിൽ പെടുന്നവർക്കും ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവർക്കും അതുപോലെ തന്നെ മറ്റുള്ള ഗുരുതര രോഗങ്ങളുമായി പോരാടുന്നവർക്കും ഒക്കെ ഒരു അടിയന്തര സഹായം ചില സമയത്ത് ആവശ്യമായ അമ്മമാർക്കുമൊക്കെ രക്തം ഒരു ജീവൻ നിലനിർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. പണത്തിന് വാങ്ങാനോ നിർമ്മിക്കാനോ കഴിയാത്ത ഒന്നാണ് മനുഷ്യരക്തം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നത് മറ്റൊരു മനുഷ്യന്റെ നന്മ നിറഞ്ഞ മനസ്സിൽ നിന്നാണ്. അതിനാൽ ആരോഗ്യമുള്ള ഓരോരുത്തരും സുരക്ഷിതമായ രീതിയിൽ സന്നദ്ധ രക്തദാനത്തിന് മുന്നോട്ട് വരേണ്ടത് നമ്മുടെ സമൂഹത്തോടുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഒരു ദിവസം നാം നൽകുന്ന ആ ഒരു രക്തം മറ്റൊരാളുടെ ജീവിതത്തിലെ അനേകം ദിവസങ്ങൾക്ക് വെളിച്ചമാകാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിസ്വാർത്ഥമായി രക്തം ദാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യക്തികൾക്കും കൂടി അവർക്കൊരു ആദരവ് അർപ്പിക്കുന്നതിനും കൂടിയാണ് നമ്മൾ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും സംഗീതത്തിന്റെ ഈ ഒരു യാത്രയിൽ ഒരുപാട് പേരുണ്ട്. ചില സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു യൂണിറ്റ് ബ്ലഡ് അല്ലെങ്കിൽ റയർ ഗ്രൂപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതല്ലെങ്കിൽ ഏത് സമയത്തും എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പം എന്നാലും അവർക്ക് എല്ലാവർക്കും റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒരു ബിഗ് സല്യൂട്ട്. 8 മണി കഴിഞ്ഞ് 40:26 ആയിരിക്കുമ്പോൾ സവാരി ടൈമിന്റെ യാത്ര ഇതാ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ ഇവിടെയുണ്ട്, ഒപ്പം കൂട്ടിന് നിങ്ങളും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം വിളിച്ചോളൂ, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പറയാം, ഒപ്പം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ രക്തം ദാനം ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിളിക്കാം. 85 നമ്മുടെ വാട്സപ്പ് നമ്പർ ആണ് കേട്ടോ, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-242-8101 എന്ന നമ്പറിലേക്ക്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 36 സെക്കൻഡും ആയിരിക്കും. എന്നാൽ സവാരി ടൈമിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ ഹലോ നമസ്കാരം, ഇതാരാണ്? ഹലോ നമസ്കാരം, ഇതാരാണ്? ആ ഇതാരാണ്? ആ പേരെന്താണ്? ഹലോ ആ കേക്കണ്ട്, പറഞ്ഞോളൂ, പേരെന്താണ്? നൗഗ. നൗഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ? ആണ്. ആരാണ് ഈ പേരിട്ട് ഇത്ര നല്ല വെറൈറ്റി ആയിട്ടുള്ള പേര്? അച്ഛനാണ് ഇട്ടല്ലേ. അച്ഛൻ ജീവിത നൗഗ എന്ന് പറഞ്ഞ സിനിമയുടെ ഫാനായിരുന്നു?
1: അച്ഛൻ ഞാൻ

0: ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചോദിച്ചു, അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞല്ലേ.
1: അമ്മക്ക് അറിയില്ലായിരുന്നു, അമ്മ ഇതേ ഡോക്ടർ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞാണ് അമ്മ പറഞ്ഞത് എന്റെ പേര് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്.
0: ആഹാ, അപ്പൊ ഒരു റയർ നെയിമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ഇങ്ങനെയുള്ള പേരുള്ള ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞാല്. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഈ പേര്? ഇപ്പോഴാണ്, ഇന്നാണ് ആ ലക്കി ഡേ. എന്തായാലും ഒത്തിരി സന്തോഷം. എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്ന അല്ലെ വീട്ടിൽ ഹൗസ് വൈഫ് ആണോ?
1: ഇല്ല, ഹൗസ് വൈഫ് ഞങ്ങള് വീടിനടുത്ത് തന്നെ വീട്ടില് വെള്ളയപ്പുണ്ട്.
0: ആഹാ, ഒരു ദിവസം എത്ര വെള്ളയപ്പം നിങ്ങൾ ചൂടാറുണ്ട്? ആ, എന്നാലും എത്ര പേരുള്ള ഓർഡർ എടുക്കും?
1: അവര് നമുക്ക്
0: ആണ് സമയമാണ്. അപ്പൊ ഒരു മണിക്കൂറേ ജോലി ചെയ്ത് എത്ര കിട്ടും എമൗണ്ട്? ഓക്കെ, അപ്പൊ എന്തായാലും രാവിലെ ആകുമ്പോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ
1: പോവാം.
0: വീട്ടിൽ പോവാതിരുന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാറൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ കേട്ടോ. അപ്പൊ നല്ല സ്പീഡായിരിക്കുമല്ലോ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. കൊഴപ്പല്ല. അപ്പൊ ഈ ആണോ ഉറക്കം തൂങ്ങോ? ആ, അതിനെന്താ കൊഴപ്പം? വൈകിട്ട് രാത്രി കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയാ പോരെ. അതാണ് പ്രശ്നം, നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ അവിടെ പാചകം ചെയ്യാറുണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ ആണോ? ഈ ടേസ്റ്റ് കൂടാൻ വേണ്ടി എന്തെങ്കിലും ഒരു റെസിപ്പി, എന്തെങ്കിലും ഒരു ടിപ്പ് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? ഈ ഇതുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്? അതൊക്കെ തന്നെ ഉള്ളു, ഒരു വ്യത്യാസവും ഇല്ല.
1: അതിന്
0: പ്രത്യേകമായിട്ട് ഒരു ചേരുവൊന്നുമില്ല. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇപ്പൊ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്
1: യാത്ര? പോയിട്ടില്ല.
0: ആ, പോവാൻ വേണ്ടി
1: ഇരിക്കയാണ്.
0: ഇന്ന് എങ്ങോട്ടേക്കാണ് സ്പെഷ്യൽ ആയിട്ട് പോകുന്നത്? എന്തോ? ആ, ഇന്ന് ഇങ്ങോട്ട് യാത്ര എങ്ങോട്ട്? അത് പറയൂ, യാത്ര വിശേഷങ്ങൾ പറയൂ. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടേ? ആണോ? എന്താണ് ഗിഫ്റ്റ് മേടിച്ചത്? എനിക്കൊന്ന് അറിയാൻ ഒരു ആഗ്രഹം. എന്താണ് എന്താണ് ഗിഫ്റ്റ്? എന്താണ് മേടിച്ചു വെച്ചേക്കണേ? എന്തോ? ആ, അഡ്രസ്സാണ്. ഓക്കെ, ഓഹ്, ഇപ്പൊ വില പോണ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ. ഒരു 10-15 കൊല്ലം മുമ്പ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മേടിച്ച് സ്റ്റോക്ക് ചെയ്തൊക്കെ ആയിരുന്നു. എങ്കിൽ പിന്നെ ഒരു ജോലിക്കും പോകണ്ടായിരുന്നു അല്ലേ.
1: പക്ഷെ
0: നമ്മളിപ്പോ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കണില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവോന്ന്. ഓക്കെ, അപ്പോ ആ ഓർമ്മ വെച്ച സമയത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയായിരുന്നു? അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കല്യാണ സമയത്തൊക്കെ? ഓർമ്മയില്ലേ? ഓർമ്മ ഒട്ടുമില്ല അല്ലേ. അപ്പൊ ഇടയ്ക്ക് ഓർത്തു വെക്കണം. എനിക്ക് തന്നെയല്ല ഓർമ്മയുണ്ട്, 2012 19,000 രൂപ ആയിരുന്നു അപ്പൊ അവന്റെ വില. 96-98 സമയത്തിൽ ഒരു 3,000 അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? അപ്പൊ എന്തായാലും കാർമേഘ വർണ്ണ എന്താ വരുന്നുണ്ട്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ, ബൈ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജെ ജലീൽ. 8 മണി കഴിഞ്ഞ 56 മിനിറ്റിലേക്ക് ഇതാ നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ സവാരി ടൈമിൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടാരാണോ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് രമ എന്നാണ്.
0: രമ, എവിടുന്ന് വിളിക്കുന്നു?
1: അങ്കമാലി.
0: അങ്കമാലിയിൽ എന്തുണ്ട് വിശേഷങ്ങള്? ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ലല്ലേ? രാവിലെ ഒരു 5 മണിക്ക് മുമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് ബൈക്ക് ഓടിച്ചു വരുന്ന സമയത്തൊക്കെ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു. ഇപ്പൊ മഴ ഉണ്ടോന്ന് അറിയില്ല പുറത്ത്. അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നിലവിൽ മഴ കുറവാണ്.
1: ഞാനിന്ന് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
0: ആണോ, ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: എനിക്ക് ഒന്ന് കറങ്ങാൻ പോകണം.
0: ആണോ, കറങ്ങാൻ പോകുന്ന വെച്ചാൽ ഇന്ന് പ്രത്യേകമായിട്ട് എവിടേക്കാണോ പോണേ കറങ്ങാനായിട്ട്?
1: എന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥലം പറയാനില്ല, വെറുതെ എന്റെ വണ്ടി എടുത്ത് ഞാനൊന്ന് പോവാണ്.
0: ആഹാ, ഓക്കെ.
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ആ, ഇപ്പൊ എന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? എന്നാലും ഒന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചാ.
1: ഞാൻ എങ്ങനെ പോകുമ്പോ എന്റെ വീട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു പാലമുണ്ട്, അതിന്റെ അടുത്ത് തന്നെ ഒരു താമരപാടമുണ്ട്. അവിടെ പോയി നിൽക്കണം കുറച്ചു നേരം, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം, സെൽഫി എടുക്കണം, പിന്നെ എനിക്ക് സ്റ്റാറ്റസിലിട്ട് എല്ലാവരെയും ഒന്ന് കൊതിപ്പിക്കണം ഓഫീസിലുള്ള ആൾക്കാരെയൊക്കെ.
0: ഓക്കെ, അപ്പൊ എന്ത് വാഹനത്തിലാ പോകുന്നേ?
1: ഞാൻ എന്റെ ഞാനൊരു ഫിസിക്കലി ഹാൻഡിക്കപ്പിൾ ആണ്.
0: ഓക്കെ,
1: അപ്പൊ

0: അപ്പുറപ്പുറം വീലുള്ള വണ്ടി ഉണ്ടല്ലോ.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ടൂ വീലറില് എക്സ്ട്രാ വീല് ചേർത്തിട്ട്.
0: അതെ അതെ, എന്റെ വണ്ടി ഫസീനോ ആണ്. പക്ഷെ എന്റെ അപ്പുറപ്പുറം നമ്മള് വീല് പിടിപ്പിക്കാനായിട്ട് എക്സ്ട്രാ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് പിടിപ്പിക്കുന്നതാണത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന
0: മേടിക്കുമ്പോ അങ്ങനെ കിട്ടില്ല
1: കിട്ടില്ല. ഓക്കെ, അപ്പോ ഇത് ത്രീ വീൽ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നല്ല സേഫായിട്ടൊക്കെ യാത്ര ചെയ്യാം.
0: കുഴപ്പമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എന്താ വെച്ചാല് നമ്മളെ ഓടിക്കുമ്പോ ഇത് അറിയാതെ ഓടിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒരു ഇടത്തേക്ക് ഒരു വലിവുണ്ട്. അപ്പൊ വല്ല കാന ഓടിയ വല്ല തന്നെ പെട്ടെന്ന് പോകും. അപ്പൊ അതിന് നമ്മൾ പരന്ന സ്ഥലത്തിട്ട് കുറച്ച് നാള് ഒരു അഞ്ചാറ് ദിവസം പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിന്റെ ഒരു പിടുത്തം കിട്ടുള്ളൂ എന്താണ് ഏതാണെന്നൊക്കെ.
1: അപ്പൊ നമ്മള് കാണും പോലെ അല്ല,
0: ഒട്ടുമല്ല, വിചാരിക്കുന്ന പോലെയേ അല്ല.
1: ഓക്കെ, അപ്പൊ ഈ
0: ഓടിച്ചു പോകുമ്പോ ആളുകൾ വിചാരിക്കും ഓ ഇത് മറിയില്ല, ആൾക്കാർ വന്ന് കേറില്ല, അത് ഒരു പാവം വികലാംഗ ഭിന്നശേഷിക്കാരി പോവാണല്ലോ അതുകൊണ്ട് പോട്ടെ എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ആൾക്കാരും ഒക്കെ കുറച്ചൊരു ഇതൊക്കെ നമുക്ക് തരും. പക്ഷെ എങ്കിലും വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നമുക്ക് സാധാരണ രണ്ട് വീലല്ലേ, എക്സ്ട്രാ രണ്ട് വീലും കൂടി വരുമ്പോ ഇതിന് ഭയങ്കര വലിച്ചിലാണ്. നമ്മൾ ഒരുപാട് എന്താ ചെയ്യേണ്ടത്, ശക്തി പ്രയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം അവിടെ വേണം.
1: ഓക്കെ, അപ്പൊ അങ്ങനെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കാണുന്ന സമയത്ത് മറ്റുള്ളവർ അവർക്ക് നിങ്ങൾക്ക് ഒരു സഹായകരമായ രീതിയിലും കൂടിയും യാത്ര ചെയ്യണമെന്നും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത്.
0: അത് മാത്രല്ല, ഇതിന്റെ അകത്ത് ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി കാണുന്ന പോലെ ഈസി അല്ല ഓർക്കണ ആളുകൾ എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണത്.
1: സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് ഭയങ്കര സേഫ്റ്റിയാണ്. കാരണം വെച്ചാൽ നമ്മൾ മറ്റു വാഹനമാണെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സൈക്കിളൊക്കെ മേടിച്ചിരുന്ന സമയത്ത് രണ്ട് സൈഡിൽ എക്സ്ട്രാ വീല് കൊടുക്കും, കാരണം വെച്ചാൽ അറിയത്തില്ലല്ലോ. അപ്പൊ ഇതും അതുപോലെയാണെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അതിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത്.
0: അതെ, നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഓന്തിന്റെ പുറം പോലെ ഇരിക്കണേ,
1: ചരിവും
0: ഒരു പൊക്കമാണ്. അപ്പൊ ഈ പൊക്കത്ത് നമ്മുടെ വണ്ടി ചെരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുള്ളൂ.
1: ഓക്കെ,
0: നേരം ഓടില്ല ഒരിക്കലും. അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഈ ലെഫ്റ്റിലുള്ള ഓടയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഒരുപാടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും
0: എനിക്കൊരു അതൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ,
0: പുള്ളി ഭയങ്കരമായിട്ട് അതായത് ഒരു 75-70% വൈകല്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിച്ചു. അപ്പൊ പുള്ളിക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ലായിരുന്നോണ്ട് ഇവിടെ നമ്മുടെ എവിടെയാണ് കാലടി ആ ഭാഗത്തായിരുന്നു വീട്. ഒരു ദിവസം പുള്ളി വീട്ടിന്റെ വണ്ടി എടുത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ വണ്ടി ചെരിയും, പിന്നെ അത് മാത്രമല്ല റോഡിന്റെ സൈഡിലേക്ക് ഒരു വലിച്ചിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊന്നും പുള്ളിക്ക് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, പുള്ളി റോഡില് ഈ ഓടയിൽ വീണു.
1: ഓക്കെ,
0: അപ്പൊ എനിക്ക് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോ എന്നോട് പറഞ്ഞു തന്നെ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെയുണ്ട്, അതുകൊണ്ട് പരന്ന സ്ഥലത്തിട്ട് ഒന്ന് ഓടിച്ചൊക്കെ പഠിച്ചിട്ടേ റോഡിലേക്ക് എടുക്കാവുള്ളൂ കേട്ടോ എന്ന് എനിക്ക് പറഞ്ഞു തന്നു.
1: ഓക്കെ, നല്ലൊരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്തത്. സത്യത്തിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഇങ്ങനെ ഒരാൾക്ക് ഇതുപോലെ ഒരു വാഹനം മേടിക്കണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്താലാണല്ലോ നമുക്ക് ഇത് ലഭിക്കുകയുള്ളൂ.
0: നമ്മുടെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് ഇത്ര ശതമാനം വൈകല്യമുണ്ടെന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്ന ഈ സ്ഥലത്തുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങനെയുള്ള ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്.
1: ഓക്കെ,
0: അപ്പൊ അവര് നമുക്ക് ആ ഏജൻസിനെ പറഞ്ഞു തരും. അതല്ല അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാം, പക്ഷെ ലൈസൻസ് വേണമെന്ന് മാത്രം, അവർക്ക് ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാവണം.
1: ഓക്കെ, അപ്പൊ ഈ ലൈസൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് കൊടുത്ത് മാത്രമേ ഈ രീതിയിലാക്കാൻ സാധിക്കുകയുള്ളൂ,
0: ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല.
1: ഓക്കെ, നമുക്ക് ഇതിൽ ഇൻഷുറൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കില്ല,
0: കിട്ടില്ല.
1: ഓക്കെ, രമ പാട്ടൊക്കെ പാടുന്ന ആളാണോ?
0: അതെ, കുറച്ച്
1: ആണോ? എങ്കിൽ ഒരു രണ്ട് ലൈൻ ഒന്ന് പാടി, എനിക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം.

0: ഇതാദ്യത്തെ നാല് വരിയാണ്, ഇത്രേ ഉള്ളൂ,
1: ഓക്കെ
0: പിന്നെ അടുത്തതാണ് വേണ്ടല്ലോ.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ സമയം പോണ സമയത്ത് എനിക്ക് ഇനിയും പാടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത കോളേജോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അപ്പൊ എനിക്ക് വേണ്ട ഒരു പാട്ട് പറയട്ടെ,
1: ആ പറഞ്ഞോളൂ, ഏത് പാട്ടാണ്?
0: പുല്ലകൈ മഞ്ഞൾ എന്നുള്ള സിനിമയിലെ അങ്ങനെ ഒരു പാട്ടില്ലേ?
1: ആ ഓക്കെ ഓക്കെ. ആ പാട്ട് എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ആ ഞാൻ ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ആഹാ, അടിപൊളി. അപ്പൊ എന്തായാലും വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട്

0: പോകുന്ന ഒരു യുവതിയാണ്, എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് എന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ആ പക്ഷെ ശബ്ദം കേട്ട് അത് പറയത്തേയില്ല, ഒരിക്കലും വയസ്സ് പറയാൻ പാടില്ല, നമ്മളെപ്പോഴും ചെറുപ്പമായിട്ടിരിക്കണം. ഏ ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു യുവത്വത്തിന്റെ ചെറു ചുറുക്കോടുകൂടി സംസാരിക്കുന്നത് പോലെ ഈ ഒരു യുവത്വം ഇനിയും നിലനിർത്താൻ കഴിയട്ടെ. മറ്റുള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ ഇതുപോലെ തളർന്നിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവാനുള്ള പ്രവൃത്തികൾ ചെയ്യാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ പാട്ട് വരുന്നുണ്ട്, ഒത്തിരി സന്തോഷം വിളിച്ചാല്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 7:25 ആയിരിക്കുമ്പോൾ സവാരി ടൈമാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് സനൂപ് എന്നാണ്.
0: സനൂപ്, എവിടെ നിന്ന് വിളിക്കണേ?
1: എന്റെ വീട് വാഴക്കുളം, സൗത്ത് വാഴക്കുളം.
0: സൗത്ത് വാഴക്കുളം, ആഹാ, നമ്മുടെ തൊട്ടടുത്താണല്ലോ. അതിന് തൊട്ടടുത്തുള്ള ചെമ്പറക്കിലാണ് എന്റെ വീട്. ഓക്കെ സനൂപ്, അപ്പൊ ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാനിപ്പോ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഫ്രണ്ടിനെ കൊണ്ടൊന്ന് തൃശ്ശൂർ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്
0: യാത്ര. അപ്പൊ തൃശ്ശൂരിലേക്കുള്ള യാത്രയിൽ ഇപ്പൊ നിലവിൽ എവിടെ എത്തി?
1: ഇപ്പോ ഞങ്ങള് ജസ്റ്റ് ചാലക്കുടി പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം.
0: ആഹാ, ഇന്ന് ഞായറാഴ്ച ആയിട്ട് എങ്ങനെയാണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ ഇപ്പൊ ആലുവയെന്ന് ചാലക്കുടി വരെയുള്ള ഭാഗത്തൊക്കെ?
1: ഞങ്ങള് പോണ റൂട്ടില് ട്രാഫിക് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇതുവരെയും കുഴപ്പമില്ല.
1: ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് റോട്ടിൽ വലിയ ബ്ലോക്ക് ഒന്നുമില്ല.
0: ആ, ഞായറാഴ്ചയുടെ ആ ഒരു പ്രത്യേകത. അപ്പൊ തൃശ്ശൂരിലെ എവിടെയാണ് സ്ഥലം?
1: തൃശ്ശൂര് കീച്ചേരി.
0: ഏതാണ്?
1: കീച്ചേരി.
0: ആ ഓക്കെ, നമ്മുടെ യൂസഫ് അലി കേച്ചേരി എന്ന് പറഞ്ഞൊരു ഗാനരചയിതാവുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥലമാണ് കേച്ചേരി. അതുകൊണ്ട് കേച്ചേരി എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ സനൂപ എപ്പോഴെങ്കിലും ജീവിതത്തില് ബ്ലഡ് ഡോണേറ്റ്, ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്, എപ്പോഴെങ്കിലും സനൂപ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ?
1: പിന്നെ പിന്നെ നമ്മള് എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൂടാണ്ട് മറ്റുള്ളവരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണ കൂടി ഒരാളാണ്.
0: ആഹാ, അടിപൊളി. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയത്. അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത 3 മാസം എന്ന് പറയുന്നത്? അത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ? അതായത് എന്താണ് ശരിക്കും? ഞാനും കൊടുത്തിട്ടുണ്ട്. അന്നേരം പലരും പറയുന്നു വെച്ചാൽ 3 മാസം വേണം. അപ്പൊ ചിലരാണെങ്കിൽ ഇപ്പൊ 3 മാസം മീൻസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും 3 മാസം എന്ന് പറയാറുണ്ട്. ശരിക്കും എന്താണ് ഈ 3 മാസം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താണ്?
1: ശരിക്കും നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് കൊടുക്കേണ്ടത്. ഇപ്പോ നമ്മുടെ ഡോക്ടേഴ്സും കാര്യങ്ങളും എല്ലാവരും പറയണത് ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി 3 മാസം കൂടുമ്പോ 3 മാസം കൂടുമ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. അത് നമുക്ക് ഏറ്റവും നല്ല ഒരു നല്ലൊരു ഇതാണെന്ന് പറയണത്. നമ്മുടെ ഇപ്പോ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വരെ നമ്മളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണ സമയത്ത് ഇവരിതെല്ലാം ചെക്ക് ചെയ്തിട്ടാണല്ലോ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ അതുവഴി നമുക്ക് തന്നെ ഒരു നല്ല ഇതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. 3 മാസം കൂടുമ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണത് നല്ലതാണല്ലോ.
0: ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ചിലർ ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് സമയത്ത് നമ്മൾ അവിടെ ഒരു നമ്പർ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാന് ആദ്യമായിട്ടൊക്കെ ഞാൻ കോളേജിൽ മഹാരാജിൽ പഠിക്കുന്ന സമയത്താണ് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിലര് നമ്പറൊക്കെ ചിലപ്പോ മാറ്റിയൊക്കെ എഴുതാറുണ്ട്, മീൻസ് ഇനി വിളിക്കോ എന്നുള്ളൊരു പേടിക്കൊണ്ടൊക്കെ ചെയ്യാറുണ്ട്.
1: ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മള് ബ്ലഡ് വെച്ച് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ എല്ലാ പ്രൂഫുകളും കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഇൻ കേസ് നമ്മൾ കൊടുക്ക ഡൊണേറ്റ് ചെയ്യണ ബ്ലഡിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇൻഫോം ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കണ അഡ്രസ്സും നമ്മൾ എടുക്കുന്ന ഫോൺ നമ്പറൊക്കെ കൃത്യമായിരിക്കണം. അപ്പോ അവർക്ക് അത് വിളിച്ച് നമ്മളെ ഇൻഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അത് കൊടുക്കണത് കൃത്യമായിട്ടുള്ള. പിന്നെ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ തന്നെ ഇതിന് ബില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ നമ്പർ തെറ്റായിട്ട് കൊടുക്കണവരുണ്ടാവില്ല. ഇതിന് എല്ലാവരും പോകുമ്പോ തന്നെ എല്ലാവരും കറക്റ്റ് നമ്പർ തന്നെ കൊടുക്കാനാണ് ചാൻസ് ഉള്ളത്.
0: അതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ,
1: അതിനോട് താല്പര്യമുള്ളവരാണല്ലോ ഇതിന് പോവുള്ളൂ. അപ്പോ എന്തെങ്കിലും
0: ഓക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോ ചിലർ ചോദിക്കുമ്പോ ഒരു പേഷ്യന്റ് ബ്ലഡ് വേണമെന്ന് നമ്മള് പലരും ആദ്യമൊക്കെ ഞാൻ കരുതിയത് നമ്മളിപ്പോ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ബ്ലഡ് തന്നെയായിരിക്കും അവർക്ക് കൊടുക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. സത്യത്തില് നമ്മള് ബ്ലഡ് കൊടുത്താലും പിന്നെ അത് എല്ലാം ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ചിലപ്പോ അത് വേറെ ആൾക്കാരിക്കും ചിലപ്പോ കൊടുക്കുക, അങ്ങനെയല്ലേ ശരിക്കും സംഭവിക്കുക?
1: അവര് ബ്ലഡ് ബാങ്കിൽ അത് അതായത് സ്റ്റോർ ചെയ്ത് വെക്കണതാ. ഇപ്പൊ ഒരു എ പോസിറ്റീവ് ബ്ലഡ് ഒരു പേഷ്യന്റ് വേണമെങ്കിൽ അവര് ഓൾറെഡി എല്ലാം ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്ലഡ് ബാങ്കില് ഒരു എ പോസിറ്റീവ് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന് പകരമായിട്ട് ഒരു യൂണിറ്റ് ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കുക, അതാണ് ചെയ്യണത്. ശരിക്കും ബ്ലഡ് ബാങ്കുകളിലൊക്കെ ചെയ്യുന്നത് അതാണ്.
0: ഓക്കെ, ഇപ്പൊ ഒരു പേഷ്യന്റിന് ബ്ലഡ് വേണമെന്ന് നമുക്കൊരു റിക്വയർമെന്റ് ഇല്ല, എനിക്കിപ്പോ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന് ഇപ്പൊ ഒരു ബ്ലഡ് ഈ ഡൊണേഷൻ ഡേ ആയതുകൊണ്ട് ഒന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അടുത്തുള്ള ബ്ലഡ് ബാങ്കിലാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള?
1: ഇപ്പോ എന്നെ സംബന്ധിച്ച് നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇപ്പോ ഞാനൊക്കെ എന്താ ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് അത്യാവശ്യം ഒരു ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ നടത്തണതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ ബ്ലഡിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പലരും തന്നെ വിളിക്കാറുണ്ട്. നമ്മളൊക്കെ വിളിക്കുമ്പോ ഞാൻ ആവശ്യം വന്നാൽ മാത്രം ഞാനിങ്ങനെ വെറുതെ പോയി ബ്ലഡ്

0: വോളണ്ടിയറില്ല, ആവശ്യം ഉള്ള സമയത്താണ് നമ്മൾ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണത്.
1: ഓക്കെ.
0: അപ്പൊ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ എന്റെ കോണ്ടാക്ടില് അവരെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്.
1: ഓക്കെ.
0: ഇപ്പോ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, വൈശാഖ് നൗഫുൽ, അങ്ങനെ വൈശാഖ് ഒ പോസിറ്റീവ്, നൗഫുൽ എ പോസിറ്റീവ്, ഇവരൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് എനിക്ക് കാണാപ്പാടെ അറിയുകയും ചെയ്യാം. അപ്പോ എന്നെ വിളിക്കണവര് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാര് എത്ര നാള് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അപ്പൊ
1: അറിയാൻ കഴിയും.
0: അപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വേണം എന്ന് പറയുമ്പോൾ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിൽ എടുത്തിട്ട് ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് അടിച്ചു കൊടുത്താൽ ആ ലിസ്റ്റിനകത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരും.
1: ഓക്കെ.
0: നമ്മൾ വിളിച്ചിട്ട് കാര്യം പറയും, ഇന്ന സ്ഥലത്ത് ബ്ലഡ് കൊടുക്കാനുണ്ട്, പോവാൻ പറ്റൂ, ഫ്രീ ആവും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇത് പൂർണ്ണമായും സൗജന്യമല്ല, അതായത് നമ്മളിപ്പോ കൊടുക്കുന്നതിന് ചില ആളുകൾ പറയും പൈസ മേടിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു
0: നമ്മള് എല്ലാം ഇതൊക്കെ ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ.

0: ഓക്കെ.
1: അപ്പോ എന്നെ വിളിക്കണവര് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാര് എത്ര നാള് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അപ്പൊ
0: അറിയാൻ കഴിയും.
1: അപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വേണമെന്ന് പറയുമ്പോ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിൽ എടുത്തിട്ട് ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് അടിച്ചു കൊടുത്താൽ ആ ലിസ്റ്റിനകത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരും.
0: ഓക്കെ,
1: നമ്മൾ വിളിച്ചിട്ട് കാര്യം പറയും, ഇന്ന സ്ഥലത്ത് ബ്ലഡ് കൊടുക്കാനുണ്ട് പോവാൻ പറ്റൂ ഫ്രീ ആവും.
0: ഇത് പൂർണ്ണമായും സൗജന്യമല്ല, അതായത് നമ്മളിപ്പോ കൊടുക്കുന്നതിന് ചില ആളുകൾ പറയും പൈസ മേടിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു
1: നമ്മള് എല്ലാം ഇതൊക്കെ ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, ഇതൊക്കെ നമ്മള് ഫ്രീ ആയിട്ട്. അപ്പൊ നമ്മള് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയി കഴിയുമ്പോ ചിലവര് നമുക്ക് പൈസയൊക്കെ ആയിട്ട് കൈ നീട്ടാറുണ്ട്. അപ്പൊ നമ്മള് പറയണത് നാളെ ഒരാൾക്ക് ബ്ലഡിന്റെ ആവശ്യം വരുമ്പോ നിങ്ങള് കൊടുക്കാണ്ടിരിക്കരുത്,
0: നിങ്ങൾ കൊടുക്കണം,
1: നിങ്ങൾ ബ്ലഡ് കൊടുക്കണം,
0: അത് മതി എനിക്ക്.
1: അത് മതി. അപ്പൊ നമ്മള് അവരുടെ, അപ്പൊ അവര് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മൾ നമ്പർ കൊടുക്കും, നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും, അവരുടെ ഒരു കോൺടാക്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പൊ അവരെ ബ്ലഡ് ഗ്രൂപ്പും കൂടി ചോദിച്ചിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്.
0: അപ്പൊ
1: പിന്നൊരു സമയത്ത് ഞാൻ വിളിച്ച് ബ്ലഡ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തൊക്കെയും എത്ര തിരക്കുണ്ടെങ്കിലും അവര് കൊണ്ടി കൊടുക്കും.
0: ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും റയറായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ കിട്ടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് സാധാരണ?
1: നെഗറ്റീവ് ഗ്രൂപ്പ്സ് കിട്ടാനാണ് ഏറ്റവും പാട്. ഓ നെഗറ്റീവ്, ബി നെഗറ്റീവ്, അങ്ങനത്തെ നെഗറ്റീവ് ഗ്രൂപ്പ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടിയിട്ട്. നമ്മളിപ്പോ പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അന്വേഷിച്ച് ഒരാൾ ബ്ലഡ് ഗ്രൂപ്പ് വിളിച്ച് ചോദിച്ച് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണവരെ നമുക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞു.
0: അതെ അതെ, കാരണം വിളിച്ചിട്ട് പിന്നെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളൊരു വിഷമം അല്ലേ? സാനൂപിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്?
1: എന്റെ എ പോസിറ്റീവ് ആണ്.
0: ആണോ? എന്റെയും എ പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗ്രൂപ്പാണ്.
1: ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എ പോസിറ്റീവ് ഓ പോസിറ്റീവ് ബ്ലഡുകളാണ്. കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവണത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കേൾക്കുന്നവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള നല്ലൊരു ആളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സാനൂപ്, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ്, അപ്പൊ അവർക്ക് നിങ്ങളെപ്പോലുള്ള പോരാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള സേവനം ചെയ്യുന്നവരെ അവർക്കൊരു സെലിബ്രിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ നല്ലൊരു ആളെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും സാനൂപ് യാത്ര തുടരുക. ഇന്ന് ഏത് പാട്ടാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഹരിശങ്കർ പാടിയ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിന് ഞാൻ സമ്മാനിക്കുകയാണ് സ്പെഷ്യൽ ആയിട്ട് സാനൂപിനും. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരിക്കൽ പോലും നമ്മൾ കാണാത്ത ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. ഒത്തിരി സന്തോഷം സാനൂപ്.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും നല്ലൊരു ഹാപ്പി ജേണി ഞാൻ വിഷ് ചെയ്യുന്നു.
1: താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. ഈ സമയം നമ്മൾ ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു സനൂപ് ആയിരുന്നു. അപ്പൊ സനൂപ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, പലപ്പോഴും ഇത് നമ്മളിങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത സമയത്ത് ചിലർ ചോദിക്കും എന്തെങ്കിലും പൈസ വേണം. ചില സമയത്ത് ഭക്ഷണം മേടിച്ചതാണ് കേട്ടോ, അപ്പൊ അത് ഒരു ഇത് എല്ലാവരും കഴിക്കും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോവാം, അതല്ലെങ്കിൽ ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ചിലപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അവിടെ നിന്ന് ജ്യൂസും എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ തരാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലർ സ്നേഹത്തോടുകൂടിയൊക്കെ ഇന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 99% ആളുകളും പറയുന്നത് ഇതുപോലെയായിരിക്കും. അതായത് ഇതുപോലെ നമുക്കും ഒരു ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതുപോലൊരു സഹായം വന്ന സമയത്ത് നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബ്ലഡ് അവർക്ക് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന്. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒന്നല്ല, വീണ്ടും നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് 3 ഒരിക്കലെങ്കിലും ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. കാരണം ഇത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സംഭവമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു സഹായമാണ്, നല്ലൊരു സേവനമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിൽ സഹകരിക്കുക. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് എന്റെ ഗ്രൂപ്പ് ഏതാണെന്നു അറിയില്ലായിരുന്നു. അപ്പോൾ ആ കൊണ്ടുപോയ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഒരുപക്ഷെ അതല്ല എങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്നെങ്കിലും അറിയാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു IMA നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അന്ന് ബ്ലഡ് ബാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, 2003 ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ഈ ബ്ലഡ് നോക്കി, നിർഭാഗ്യവശാല് അദ്ദേഹം ഉദ്ദേശിച്ച ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നില്ല എന്റെ, പക്ഷെ എന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പല സമയത്തും പലരെയും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുണ്ടാവും സഹായിക്കുന്നവർ. തീർച്ചയായിട്ടും ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുക. നമ്മുടെ ലോക്കൽ ഏരിയയിൽ ഇതുപോലുള്ള രക്തദാന ക്യാമ്പുകളൊക്കെ നടത്തിയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും പിന്തുണയും കൊടുക്കുക എന്നുകൂടി ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 9 കഴിഞ്ഞ് 21:54 ആയിരിക്കുകയാണ്. ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം, വിളിക്കുന്ന നമ്പർ മറക്കണ്ട, 0484242801 എന്ന നമ്പറിലേക്ക്. ഹലോ, നമസ്കാരം, ഇത് ആരാണ്? എഴിക്കര. എഴിക്കര എന്ന് പറഞ്ഞാൽ നോർത്ത് പറവൂരാണോ? എഴിക്കരയിൽ എന്തിന്റെ വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഇന്ന് എനിക്ക് ചേച്ചിയുടെ മോളുടെ കുട്ടിയുടെ 28 നൂലുകെട്ട് ചടങ്ങാണ്, അതിന് ഞങ്ങള് പോവാണ്.
0: ആഹാ, ചേച്ചിയുടെ മോളുടെ?
1: അതെ.
0: ഓക്കെ, മോളുടെ ഇപ്പൊ ആദ്യത്തെ കുട്ടിയാണോ?
1: ആദ്യത്തെ കുട്ടി.
0: ആഹാ, അടിപൊളി. അപ്പൊ അതിന്റെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ

0: എന്താണ് ഇന്ന് വേറെ അപ്പൊ എല്ലാവരെയും കാണാൻ സാധിക്കുമല്ലോ, കസിൻസ് എല്ലാവരും?
1: എല്ലാരെയും കാണാൻ പറ്റും, അമ്മയെ കാണാൻ പറ്റും, ആങ്ങളെ കാണാൻ പറ്റും.
0: ആ അതൊരു സന്തോഷമാണല്ലേ,
1: സന്തോഷമാണ്.
0: ഇടക്കൊക്കെ ഇങ്ങനൊക്കെ ഇതിൽ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് എല്ലാവരെയും കാണാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, വിശേഷങ്ങളൊക്കെ പറയാ. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയില്ലല്ലേ, കുറച്ച് മഴ കൂടെ തരട്ടാന്നാ. വേണ്ടല്ലേ, കുറച്ച് മതി, ഉള്ളത് മതി. ആഹാ, കൂടെ ഒരു കുഞ്ഞു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഇളയ മോള്. അപ്പൊ എത്ര കുട്ടികളാണ്? ആ അടിപൊളി. അപ്പൊ വീട്ടിലിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, എല്ലാവരും എടുത്തോളൂ അല്ലേ. അപ്പൊ എന്നാലും അടിപൊളിയായിട്ട് നല്ല ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് മക്കളൊക്കെ സെറ്റായി. കല്യാണം കഴിഞ്ഞിട്ടില്ല? ആണോ, 25 വയസ്സില്? രണ്ടുപേര് 25 വയസ്സില് മതി എന്നാണ് പറയണേ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് 25 വയസ്സ് ആവട്ടെ, അപ്പൊ എന്തായാലും വിവാഹമൊക്കെ കൂടാലോ. ഞങ്ങളേക്ക് വിളിക്കൂലേ
1: പിന്നെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും മക്കളോടത്ത് അന്വേഷണം പോലെ. ഈ കുഞ്ഞാളുടെ കൊടുത്തേ ഫോൺ. ഹലോ, മോളുടെ പേരെന്താണ്?
2: അനാമിക.
0: അനാമിക, കുട്ടീനെ വീട്ടിലെന്താ അനു എന്നാണ് വിളിക്കണേ? അനാമികനെ വീട്ടിലെന്താ വിളിക്കണേ? പൊന്നു എന്നാണ് വിളിക്കണേ. ആഹാ, ഓക്കെ. അനാമികക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചേച്ചി ഏത് ചേച്ചിയാണ്? മൂത്ത ചേച്ചിയാണോ അല്ലെ രണ്ടാമത്തെ ചേച്ചിയാണോ? എന്നാലൊരു പൊടിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ആരോടാണ്? ആണോ, ഇളയ ചേച്ചിയല്ലേ കൂടുതൽ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചെന്നെ അല്ലെ, മിഠായി ഒക്കെ മേടിച്ചെന്നത്? ആ അടിപൊളി, തമാശ പറയൂല, അതാണ് മെയിൻ
2: കാര്യം.
0: കളിക്കും. ആഹാ, അപ്പൊ അതുകൊണ്ടാണ് ഇളയ ചേച്ചിയോട് ഒരു ഇച്ചിരി പൊടിക്ക് ഇഷ്ടം കൂടുതല്. ഓക്കെ, അപ്പൊ എന്തായാലും മൂത്ത ചേച്ചി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഉറപ്പായിട്ട് മോളോട് തമാശ ഒക്കെ പറയും, കൂടുതൽ മിഠായി മേടിച്ചോണ്ട് വരും. മൂത്ത ചേച്ചി ഇനി വരുമ്പോഴേ കൂടുതൽ തമാശയും മിഠായി ഒക്കെ മേടിച്ചു തരും കേട്ടോ. ഓക്കെ, ആ ഓക്കെ ഓക്കെ. അപ്പൊ വരുമ്പോ എല്ലാവരോടും അന്വേഷണം, അച്ഛനോടൊക്കെ അന്വേഷണം പറഞ്ഞോളൂ. ഏത് പാട്ടാണ് മോൾക്ക് വേണ്ടേ? അതാണ് വേണ്ടേ. വാഴത്തൂല് ഏത് പാട്ടാ വേണ്ടേ? ഏതാണ്? വാനില ചെടിയിലെ, ആ പാട്ടാണ് ഇഷ്ടം. ആണ് ആ സിനിമയിലെ? സിനിമ മോള് കണ്ടായിരുന്നോ? മൂന്ന് വട്ടം കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് പറഞ്ഞേ. ആ ലാസ്റ്റ് ഇമോഷനിൽ ഏത് സീനാണ് ഇഷ്ടപ്പെട്ടെ? അതിൽ ഏത് സീനാണെന്ന് പറഞ്ഞേ. ആ ഓക്കെ, ആ ലാസ്റ്റ് സീനിൽ മോൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? നമ്മുടെ ആ ഒരു അനിയത്തിക്കുട്ടീനെ. ആ അപ്പൊ കരഞ്ഞ മോള് ശരിക്കും. ആഹാ ഓക്കെ, പിന്നെ രണ്ടാമതുകൊണ്ടപ്പോഴും കരഞ്ഞോ? അച്ചടാ, കരച്ചിലൊരു അല്ലേ. ഓക്കെ, അതിലാ മറ്റേ അനിയത്തിനെ കാണിക്കുന്ന ഒരു സീനില്ലേ, ഞാനില്ലാതെ പിന്നെ ആരാന്നൊക്കെ പറയൂലേ നമ്മുടെ അലൻ, അത് കണ്ടപ്പോഴും വിഷമം വന്നില്ലേ? ഇഷ്ടമല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നത് വിനായകന്റെ അച്ഛനുള്ള ആ ഒരു സീനായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ടിനെ കേട്ടാലോ. അപ്പൊ കൂട്ടുകാരടുത്തൊക്കെ അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: ഈ പറക്കുംതളി എന്ന സിനിമയിലെ പാട്ട് നമുക്ക് 9 മണി കഴിഞ്ഞ് 33 മിനിറ്റും 33 സെക്കൻഡും ആയിരിക്കുകയാണ്. യാത്രയിലായിരിക്കുന്ന കൂട്ടുകാരൊക്കെ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ യാത്ര വിശേഷങ്ങൾ പറയാം, ഒപ്പം നല്ലൊരു പാട്ട് കേൾക്കുന്ന ആഗ്രഹമാണ്, തീർച്ചയായിട്ടും ആ ഒരു പാട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242810 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: ആൻസി
0: ചേച്ചി, എവിടുന്ന വിളിക്കണേ?
1: ഞങ്ങള് നീർക്കോട്.
0: നീർക്കോട്, ഈ ആലങ്ങാട് അടുത്തുള്ള നീർക്കോടല്ലേ?
1: ഓക്കെ.
0: ഈ നീർക്കോട് എന്നുള്ള ആ പേര് വരാൻ എന്തോ കാരണം, ആ സ്ഥലത്തിന് എന്തെങ്കിലും അറിയാവോ? അതൊന്നും അറിയില്ലേ, ആരോടും ചോദിച്ചിട്ടില്ലേ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമായിരിക്കുമല്ലേ?
1: ഇവിടെ കപ്പ ഫേമസ് ആണ്, നീർക്കോട് കപ്പ എന്ന് പറഞ്ഞിട്ട്.
0: കപ്പ, ഓക്കെ, എന്താണ് ആ കപ്പയുടെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു.
1: നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പർ കപ്പയാണ്.
0: ആണോ? ചേച്ചിയുടെ വീട്ടിലൊക്കെ കപ്പ നട്ടിട്ടുണ്ടോ?
1: ഇല്ല, ഇവിടെ നട്ടിട്ടില്ല.
0: ആ, അവിടെ അടുത്തൊക്കെ കൊറേ
1: പറമ്പിലൊക്കെ കൃഷി ഉള്ളതാണ്.
0: ഓക്കെ, അപ്പൊ നീർക്കോട് കപ്പൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കപ്പ നടന്ന് നല്ലതാണ് എന്ന് വെച്ചാല് അധികം എന്താ പറയാ, പ്രശ്നങ്ങൾ കുറവാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് ചാക്കിലൊക്കെ ആണെങ്കിലും 1-2 കൊള്ളികളൊക്കെ ആണെങ്കിൽ നടാം. അപ്പൊ അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്തായാലും കൊള്ളി അവിടുന്ന് കിട്ടൂലോ, പിന്നെ കുഴപ്പമില്ലല്ലോ. കുറച്ച് വീട്ടിലെ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് ചാക്കിലാക്കി സെറ്റ് ആക്കിയിട്ട് ഒരെണ്ണം നട്ടാ മതി, വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. അവര് വാഹനമൊക്കെ പോയിക്കൊണ്ടിരിക്കണം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണോ? വാഹനം ഒതുക്കിയിട്ട് വിളിച്ചതാണ് അല്ലേ? ഓക്കെ, ഇന്നിപ്പോ എങ്ങോട്ടേക്കാ യാത്ര? ആണോ, എപ്പോഴും എല്ലാ ആഴ്ചയും പോവാറുണ്ടോ?
1: ഇല്ല, എപ്പോഴും പോവാൻ നേരം കിട്ടാറില്ല. സൺഡേ ആണല്ലോ, ജോലിക്കൊന്നും പോകണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ.
0: ആഹാ, അപ്പൊ എവിടെ വർക്ക് എവിടെ ചെയ്യണേ?
1: ഞങ്ങൾ ഇടയാറ് ബോഡി കെയറില്. ഞങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എപ്പോഴും. തയ്യൽ ഡേ ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അപ്പോ നമുക്കൊരു ആശംസ കൂടി, ബിലേറ്റഡ് ആശംസകൾ കൂടി കൊടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യണേ?
1: അവിടെ ഞങ്ങള് തയ്യൽ സെക്ഷനിലാണ്.
0: ആഹാ,
1: ടെഡി ബെയറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്.
0: ടെഡി ബെയർ അല്ലേ? ഓക്കെ ഓക്കെ. ഈ ബോഡി ഗിയർ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇത് എവിടെയാണ് സ്ഥലം?
1: ഇത് എടയാറ്.
0: എടയാറല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ കിഴക്കമ്പലത്ത് ഇതുപോലെ ഒരു സ്ഥാപനമുണ്ട്, എന്തോ ഫോറസ്റ്റ് എന്തോ അങ്ങനെ എന്തോ പേരല്ലേ, പേര് ഞാൻ ഓർക്കില്ല, ടോയ് ഫോറസ്റ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഓക്കെ ഓക്കെ. ആ അപ്പോ ഒരുപാട് എനിക്കൊന്ന് കൂടുതലും പെൺകുട്ടികളായിരിക്കൂല്ലേ അവിടെ ഈ ഇത് ചെയ്യാനായിട്ട്? അപ്പൊ അവിടെ റേഡിയോ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യണേ?
1: റേഡിയോ എല്ലാ ടൈമിലും ഇല്ല, 9 മണി തുടങ്ങി 11 മണി വരെ ഉണ്ട്, പിന്നെ 1 മണി തുടങ്ങി 3 മണി വരെ റേഡിയോ വെച്ചു. അപ്പൊ ഈ ചാനൽ ഇതാ വെക്കാറ്.
0: ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേൾപ്പിക്കുന്ന ചാനലാണ് നമ്മുടെ റെയിൻബോ. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്യൂണിങ് മാറ്റേണ്ട ആവശ്യമില്ല, പാട്ടുകൾ മാത്രം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും പ്രത്യേക അന്വേഷണം കേട്ടോ, ഒത്തിരി സന്തോഷം. നമ്മൾ എപ്പോഴും
1: കേൾപ്പിക്കും,
0: ഏത് പാട്ടാണ് ചേച്ചിക്ക് ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഞാൻ ചോദിച്ചേക്കുന്നത് നമ്മൾ
0: എന്നെ അമ്മേ. ഓക്കെ, ആ പാട്ടാണ് ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ആശംസയായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇനിയിപ്പോ പോയിട്ട് എപ്പോഴാ തിരിച്ചെത്താ വീട്ടിലേക്ക്?
1: വൈകിട്ടാവൂലേ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്നാണ്. വേറെ അനീത്തിമാരാരെങ്കിലും ഒക്കെ ഉണ്ടോ? അവരാരെങ്കിലും വരും ഇന്ന്?
1: ആങ്ങൾ
0: അവിടെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാവരും അന്വേഷണം പറയാം, അമ്മയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയൂ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് നമുക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
1: ഓക്കെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9:42 42 മിനിറ്റും 4 സെക്കൻഡും ആയിരിക്കുമ്പോൾ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനി ചിലപ്പോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ കോൾ റിംഗ് ചെയ്യുന്നത് എടുക്കുന്നില്ല എന്നൊരു പരിഭവമൊന്നും വേണ്ട. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി പേര് ഒരേ സമയത്ത് വിളിക്കുന്നതുകൊണ്ടാണ് എടുക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: മരിയ.
0: മരിയ എവിടെ നിന്ന് വിളിക്കുന്നു?
1: അംഗമാലി.
0: അംഗമാലിക്കാരുടെ ദിനമാണ്. രണ്ടാമത്തെ അംഗമാലി കോളറാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര മരിയയുടെ?
1: ഞങ്ങളിപ്പോ വല്ലാർപാടം.

0: വീട്ടിലേക്ക് പോയിരിക്കാണ്.
1: തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ രാവിലെ എപ്പോ ഇറങ്ങി?
0: എത്തിയിട്ടില്ല, രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോ ഇറങ്ങി.
1: ആഹാ, ഓക്കെ. അപ്പൊ വലിയ, എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി ആയിരിക്കും പോയത് അല്ലേ?
0: അതെ അതെ അതെ.
1: പിന്നെ നല്ല രസമാണ് അതിൽ കൂടെ പോവാനായിട്ട്. ആ കടമ ആ സൈഡിൽ കൂടെ ഒക്കെ പോണ സമയത്തെ എത്തി. ഓക്കെ. അപ്പൊ നിലവിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. വേറെ ആരൊക്കെയുള്ള കൂടെ?
0: എന്റെ കൂടെ കസിൻസ് ഉണ്ട്, കസിന്റെ കൊച്ചുണ്ട്, അമ്മയുടെ സിസ്റ്റർ ഉണ്ട്.
1: ഓക്കെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ പോവാറുണ്ടോ വല്ലാർപാടത്ത്?
0: നമ്മള് എല്ലാ കൊല്ലം പോവാറുണ്ട്, വർഷം പോവാറുണ്ട്.
1: എല്ലാ വർഷവും? ബാക്കി എന്താ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മരിയ? എവിടെയാണ്?
0: ചാലക്കുടിയിലാ വർക്ക് ചെയ്യുന്നത്.
1: ആഹാ, എന്തിന്റെ സ്ഥാപനമാണത്?
0: അത് ഐടി കമ്പനിയാ.
1: ആഹാ, ഐടി കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഐടി കമ്പനിയിലെ ജോലി? നിങ്ങക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലേ, ബാക്കി രണ്ടു ദിവസം ഹോളിഡേ അല്ലേ?
0: ഓക്കെ.
1: ഈ ഐടി കമ്പനിയിലെ ജോലി ഭയങ്കര തല പോകിക്കണ ജോലിയാണെന്നൊക്കെ പറയാറുണ്ട്, ശരിയാണോ? സ്ട്രെസ് ഉണ്ടാവുമ്പോ കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും അല്ലേ? അഞ്ചില് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ജോലി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ എടുക്കായിരുന്നു ഇങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ?
0: ചില സമയത്ത് തോന്നും, രണ്ടു ദിവസത്തേക്ക് തോന്നുന്നുണ്ടാവും, ചിലപ്പോ ഒരാഴ്ചത്തേക്ക്. അത് കഴിയുമ്പോ
1: മാറും. ഓക്കെ. എളുപ്പമുള്ള പണി വരുമ്പോ ഇത് നല്ല പരിപാടിയാണ്, ഇത് തന്നെ മതി എന്ന് വിചാരിക്കും. എന്തായാലും രണ്ടു ദിവസം അവധികളുണ്ട്, കുഴപ്പമില്ല. ഈ അഞ്ചു ദിവസത്തെ ആ ഒരു സ്ട്രെസ്, ആ രണ്ടു ദിവസം ഒന്ന് മൈൻഡ് കൂൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പുറകെ പോവാലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ പിന്നെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇങ്ങനെ മൈൻഡ് റിലീഫ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള്? ആ വെബ് സീരീസ്. ഓക്കെ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എങ്ങനെ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
0: വീട്ടില് അപ്പനമ്മ,
1: അനിയൻ. അനിയല്ലേ? ഓക്കെ. വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല? ഓക്കെ. ഇപ്പോഴൊന്നും വേണ്ടാന്നുള്ള ആഗ്രഹത്തിലാണോ? എത്രാമത്തെ ഏജില് കല്യാണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു? 28. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഒരു അമ്മയുടെ ഒരു കുട്ടി പറഞ്ഞത് 25 ആയ മതി എന്നാണ് അമ്മയോട് പറഞ്ഞേക്കണേ. ഇപ്പൊ 28 ആയില്ലേ? കുറച്ചു കാലം കൂടി ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കട്ടെ, ഒരു പറവകളെ പോലെ. ഓക്കെ. അപ്പോ ഏജ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല,
0: അത്
1: വെച്ചിട്ട് വേണം കല്യാണാലോചന മതി. ഓക്കെ. അപ്പൊ ഇതിൽ ഒത്തിരി സന്തോഷം വിളിച്ചില്ല. അപ്പൊ കൂടുതൽ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി നമുക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: ഞങ്ങള് വല്ലാർപാടത്തുനിന്ന് തിരിച്ചു വന്നോണ്ടിരിക്കണം. അപ്പൊ കസിൻസ് ഒക്കെ എല്ലാരും കൂടിയുണ്ട്, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ. അപ്പൊ ആ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ശ്രേയ ജയദീപും സംഗമം ഒക്കെ ചേർന്ന ഓടി ആ പാട്ടിനെ കേൾക്കാം. അപ്പൊ ഇന്ന് പള്ളിയിലൊക്കെ പോയത് കൊണ്ടായിരിക്കും അപ്പൊ ഒരു പാട്ടിനെ ചോദിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ മരിയേൻ അറിയുന്ന കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് സമ്മാനിക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചു. അപ്പൊ ഒരു ഹാപ്പി ജേർണി വിഷയനെ. ഓക്കെ, ബൈ. ഓക്കെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജി ജലീൽ. യെസ്, അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ വൈകിട്ടുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞ് 54 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നു. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. യെസ്, ആ കോള് ഡ്രോപ്പായി പോയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വിളിച്ച ആളുടെ പേര് ഞാൻ ഓർക്കണില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു ആൾ എന്നെ ഹോൾഡ് ചെയ്ത് പോയിന്ന് തോന്നുന്നു. 9 മണി കഴിഞ്ഞ് 55 മിനിറ്റിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ദ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്കിനി ഒരു പാട്ട് കൂടി മാത്രമേ പ്ലേ ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് പ്രോഗ്രാമിലേക്ക് വിളിച്ച് കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് സമ്മാനിക്കുകയാണ്. അപ്പം നമ്മളെ ലാസ്റ്റ് വിളിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് June 14 ലോകമെമ്പാടും വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും സന്നദ്ധ രക്തദാതാക്കളെ ആദരിക്കാനുമാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നമുക്ക് ഇന്നൊരാളെ നമുക്ക് ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു സനൂപ് എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും സനൂപ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ല ഒരു 3 മാസം കൂടുമ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ബ്ലഡ് ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള രക്തദാനം മഹാദാനം എന്ന് പറയുന്ന നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പങ്കാളികളാവാനായിട്ട് നമ്മളും ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചില സമയത്ത് ചില റെയറായിട്ടുള്ള ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും നെഗറ്റീവ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ടുള്ളൊരു പ്രശ്നമുള്ളത്. അപ്പം അത്തരത്തിൽ ഉള്ളവരാണെങ്കിൽ ഉറപ്പായും മറ്റുള്ള ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഇതിനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളുടെ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അതെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എന്തൊക്കെ തിരക്കുകളുണ്ട്, ചിലപ്പം ഒരു ദിവസത്തെ നമ്മുടെ ജോലി തന്നെ ചിലപ്പോൾ നമുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വരാം. റയർ ഗ്രൂപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഒരു സാഹചര്യം ഒരുക്കണം. എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം 2021 ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടൊരു സിസേറിയൻ്റെ സമയത്ത് കുട്ടിക്ക് അത്യാവശ്യമായിട്ടൊരു ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ AB പോസിറ്റീവ് ആയിരുന്ന ആ സമയത്ത് എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഗ്രൂപ്പിലിട്ട്, പക്ഷേ ആ സമയത്ത് എവിടെ നിന്നൊക്കെ എനിക്കറിയാം 1-2 ഗ്രൂപ്പിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ വിളിച്ചു, ഒരിക്കൽ പോലും ഞാൻ നേരിട്ട് കാണാത്ത ആളുകൾ എന്നെ വിളിച്ചു. അവസാനം ഈ തൊട്ടടുത്ത് കാക്കനാട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെയുള്ള 2-3 ചെറുപ്പക്കാരാണ് വന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരിക്കലും ഞാൻ അവരെ നേരിട്ട് അതിനുമ്പ് കണ്ടിട്ടില്ല, ഞാൻ അതിനുശേഷം അവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഫോണിലൂടെ മെസ്സേജ് അയച്ചൊക്കെ സംസാരിക്കാറുണ്ട്.

അപ്പോൾ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ വരികയും അതിനൊരു സഹായമൊക്കെ നൽകുകയുണ്ടായി. അപ്പോൾ പിന്നീടാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു സഹായമാവാനായിട്ട് ചെറിയ രീതിയിലെങ്കിലും കഴിഞ്ഞിട്ടുള്ളതും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതുപോലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സഹായങ്ങൾ സപ്പോർട്ടുകളൊക്കെ കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് കൂടി പ്ലേ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മുടെ ആർ ജെ വിഷ്ണുപ്രിയ അതാ ഇവിടെ ഡോറിന്റെ പുറത്ത് കൃത്യസമയത്ത് എത്തുള്ളൂ കേട്ടോ, ഷാർപ്പ് ടൈമിന് എത്തുള്ളൂ. അപ്പോൾ അതാ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന അവിടുന്ന് കൈയും കാലക്കെട്ടി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ജോയിൻ ചെയ്യും വാട്സപ്പിൽ, ഒപ്പം ഞാനും ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കും

0: ഫേസ്ബുക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്ന് ലാൻഡറുകളെ സംരക്ഷിക്കുവാനായി കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ മുതൽ ബുധനാഴ്ച വരെ പ്രവേശനം നേടാം. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാക്കും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം.
1: News Rainbow.
2: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ നമസ്കാരം. സമയം 10 മണി കഴിഞ്ഞ് 11:32 ആയിരിക്കുമ്പോൾ ഞായറാഴ്ച മാത്രം പറന്നിറങ്ങുന്ന ഒരു പക്ഷിയുടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കൃത്യം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുമ്പോൾ അല്ലെ? ആരാണ് ആ പക്ഷി? ഞായറാഴ്ച മാത്രം വരുന്നത്.
1: ബോസ് ഈസ് ഓൾവേസ് ലേറ്റ് എന്നാണല്ലോ. വലിയ വലിയ ആൾക്കാർ അങ്ങനെ കൃത്യസമയത്തെ വരും.
0: അതെ, കൃത്യസമയത്തെ വരുള്ളൂ. എങ്ങനെ സാധിക്കണു ഈ ഷാർപ്പ്നെസ്
1: എന്ന് ചോദിച്ചാൽ
0: എങ്ങനെ സാധിക്കണു?
1: മഴയൊക്കെയല്ലേ, കുറച്ചേരം കിടന്ന് ഉറങ്ങി
0: എഴുന്നേറ്റപ്പോ കുറച്ച് വൈകിയില്ലേ. സത്യത്തിൽ ഈ മോർണിംഗ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഞാൻ സത്യത്തിൽ രാത്രി ഉറങ്ങാറേയില്ല.
1: ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ഉറങ്ങി തുടങ്ങുമ്പോ വരാറാവും.
0: ഇവിടെ 5 മണിക്ക് എത്തണം, അപ്പൊ നമ്മള് 3 മണിക്ക് രണ്ടു മണിക്ക് എഴുന്നേക്കും, പിന്നെ 3 മണിക്ക് എഴുന്നേക്കും, പിന്നെ അലാറം ഇങ്ങനെ വെച്ച് ഒരമണിക്കൂർ ഇനി എപ്പോഴെങ്കിലും അടിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം എഴുന്നേറ്റിട്ടാണ്.
1: അതാണ് ഞാൻ മോർണിംഗ് ചെയ്യാത്തത്.
0: അതെ, ഇതാവും സുഖമുള്ള രാവിലെ 10 മണി വരെ സുഖമായിട്ടാണ്.
1: ഈ 2 മണിക്ക് എഴുന്നേറ്റാ പിന്നെ മനുഷ്യർ എന്തെങ്കിലും കൊള്ളു.
0: ഓ, അതാണ് അന്നത്തെ ദിവസം പോയി.
1: സമ്മതിക്കണം, മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് വളരെ ബഹുമാനം.
0: അതാണ് ആ സ്നേഹത്തിന് മുമ്പിൽ നമിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാട്ട് കേട്ടു. ആ പാട്ട് ആരുടെയാണ് നമ്മൾ പ്ലേ ചെയ്തത്? ബിന്ദു ജോസഫ് ആണ്, കാക്കനാടെന്നാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ നിങ്ങൾ ആ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.

0: ബാക്കി മെസ്സേജിലേക്ക് നമുക്ക് പോയി. കാക്കനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട
1: അയൽവക്കത്താണ്. മഴയൊക്കെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വലിയ മഴയില്ല, പക്ഷെ ഇപ്പൊ പൊതുവെ എല്ലായിടത്തും മഴയാണല്ലോ.
1: എവിടെ നിന്നാണ് എത്തിയത് ഇങ്ങോട്ട്? പറഞ്ഞെത്തിയ സ്ഥലം എവിടെ നിന്നാണ്?
0: നെട്ടൂരിൽ
1: നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പൊ അവിടെ നിലവിൽ വലിയ ട്രാഫിക് പ്രശ്നം,
0: വലിയ ട്രാഫിക് പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാഫിക്കോ മഴയോ ഒന്നും കാര്യമായിട്ട് ഇപ്പൊ ഇല്ല.
1: ഓക്കെ, അപ്പൊ ബാക്കി ദിവസങ്ങളിലൊക്കെ എന്താ പറയാ, ജോലിയുടെ തിരക്ക്. അപ്പൊ ഞായറാഴ്ച ദിവസം കിട്ടുമ്പോൾ ഒരു സന്തോഷമുള്ളേ.
0: അതെ, ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്ന ഒരു പ്രത്യേക സന്തോഷം.
1: ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഞായറാഴ്ച അവധി ഉള്ളവർക്ക്.
0: അതെ, അവധി ഉള്ളവർക്ക് നമുക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇല്ല, നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന്റെ ഹാപ്പിനെസ്
1: അതാണ്. അപ്പൊ നേരെ ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ പോവുകയാണ്.
0: അതെ അതെ, ഹായ് വാട്സ്ആപ്പ്, ദീപ സുരേഷ് ആണ് ചാലക്കുടിയിൽ നിന്നും. കണ്ണേ ഉണരു കണി കാണുവാൻ എന്ന പാട്ടാ ചോദിച്ചിട്ടുള്ളത്, കുഞ്ഞിക്കൂനല്ലേ ആണ്. ഫാമിലിക്കും എല്ലാ ലിസണേഴ്സിനും പിന്നെ റെയിൻബോ ആദേശ ആയ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്
1: കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ
0: ആലങ്ങാട് നീറിക്കോട് നിന്ന് ജിതേഷ്, കസിൻ ബ്രദർ അമലിന്റെ ബർത്ത്ഡേ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്, പാട്ട് ചോദിക്കുന്നില്ല.

0: ലിക്കും എല്ലാ ലിസണേഴ്സിനും പിന്നെ റെയിൻബോ ലാജേഴ്സായ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്
1: കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ,
0: ബാക്കി ആലങ്ങാട് നീറിക്കോട് നിന്ന് ജിതേഷ് കസിൻ ബ്രദർ അമലിന്റെ ബർത്ത്ഡേ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്, പാട്ട് ചോദിക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മതി.
1: കസിൻ ബ്രദറിന്റെ പേരെന്താണ്?
0: കസിൻ ബ്രദറിന്റെ പേര് പറഞ്ഞിട്ടില്ല, അല്ല അമൽ, സോറി കേട്ടോ അമൽ.
1: അപ്പൊ അമലിന് ഞങ്ങളൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ചോദിച്ച പാട്ട് ഏതാണ്?
0: പാട്ട് ചോദിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള പാട്ട്,
1: ഇഷ്ടമുള്ള പാട്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത് വരുന്ന പാട്ട് സ്പെഷ്യൽ അമലിനൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയായിട്ട്
0: കൊടുക്കാം. വരുന്നത് ദേവദൂതനിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, പൂവേ പൂവേ പാലപ്പൂവേ, ഇന്ദു വൈക്കത്തു നിന്നാണ്, റെയിൻബോയിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആളാണ്.
1: ഓക്കെ, അപ്പൊ ഇനി എന്തായാലും മെസ്സേജ് ഒക്കെ വായിച്ച് വിഷ്ണുപ്രിയ കഷ്ടപ്പെടുന്ന കുറച്ച് മെസ്സേജിലേക്ക് ഞാൻ പോവുകയാണ്. ഹാജലിൽ എനിക്ക് വാട്സപ്പിലൂടെ ഉദയനാധാരം എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കണം, ഇന്ന് പാട്ട് കേൾക്കാൻ ഒരു മോഹം, ഈ പാട്ട് എല്ലാ കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാണി വർഗീസ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചത്, ചേരാനല്ലൂർ എന്നുള്ള മെസ്സേജും. അതുപോലെ തന്നെ ഒരു മെസ്സേജ്, ഹലോ ഗുഡ് മോർണിംഗ്, ഐ എം ആതിര സുഭാഷ്, ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു ഫിലിം ജോസഫ് എന്ന മൂവിയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. ഹായ് നമസ്കാരം, വീണ്ടും ഒരു ഒഴിവുതരം ഞായറാഴ്ചയുടെ ഈ പ്രഭാതത്തിൽ വാട്സപ്പിലൂടെ കൂടെ പാട്ടിന്റെ പാലാഴി തീർത്ത് കൂടെ ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖിലാബ് എസ് ചേർത്തല ഇന്ന്
0: ആദ്യമായിട്ടാണ്
1: ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് അങ്ങനെ കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഭ്രമര മൂവിയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ, അതല്ലെങ്കിൽ മറ്റൊരു മൂവിയിലെ പാട്ടിന് വേണ്ടി, നമ്മുടെ വൈഷ്ണവിയാണ് തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ചേർത്തല കളവംകോടത്തുനിന്നും സിബിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സ്വപ്ന, അതുപോലെ തന്നെ മകൾ അദ്വൈത, ഇവരെല്ലാവരും ചേർന്ന് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ജലീൽ ആൻഡ് വിഷ്ണുപ്രിയ, കുബർ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ ഇടയ കൊന്നത്തുനിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട് ഹാജലിൽ, ഞാൻ കോട്ടയം അതിരമ്പുഴയിൽ നിന്ന് യമുനയാണ്, അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ, ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. എനിക്കിത് കേട്ടപ്പോൾ നമ്മൾ പണ്ടിങ്ങനെ കത്ത് എഴുതുമല്ലോ, നമ്മൾ ഗൾഫിലേക്ക് ഇരിക്കുന്ന സമയത്ത് കൂടുതലും ഗൾഫിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും എടുക്കുന്നത്. ആ ഒരു കവറിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ലൈനൊക്കെ ഉള്ള സൈസ് ഇങ്ങനെ ഒരു
0: കത്ത് എഴുതാനുള്ള അങ്ങനെ ഒരു ഭാഗ്യം
1: കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, പക്ഷെ ഒരുപാട് ലവ് ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്
0: എനിക്കറിയാം,
1: വിഷ്ണുപ്രിയക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന്
0: എനിക്കറിയാം.
1: ഞാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ചെറുതായിട്ട് മൈക്കിൽ കൂടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫസ്റ്റത്തെ ലൈനങ്ങൾ, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിൽ എത്രയും പ്രിയപ്പെട്ട എന്റെ ഭാര്യയാണെങ്കിൽ മകൻ അറിയുക, ഇന്ന ആളെഴുതുന്നു, അവിടെ എല്ലാവർക്കും സുഖമല്ലേ, സുഖമാണ്, ഇവിടെയും സുഖമാണ്. അപ്പൊ ശരിക്കും ഞാൻ ഓർക്കാറുണ്ട്, അന്ന് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു ഈ കത്ത് എഴുതുക എന്നുള്ളത്. പക്ഷെ ഇന്ന് അത് അന്യം നിന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലത്തിലേക്ക് പോവുകയാണ്.
0: അപ്പൊ
1: അതെ അതെ, അപ്പൊ വല്ലപ്പോഴും ഇടയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന് കാർഡ് അയക്കുക, ഇപ്പൊ ഇന്ന് പോസ്റ്റ്മാനെ നമ്മുടെ വീട്ടിലേക്ക് വന്ന കാഴ്ച വളരെ കുറവാണ്. അപ്പൊ വല്ലപ്പോഴും ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി ആർക്കെങ്കിലും സുഹൃത്തിനൊക്കെ ഒരു കത്ത് അയക്കുകയാണെങ്കിൽ
0: അടിപൊളി. ക്രിസ്മസ് കാർഡൊക്കെ ഇപ്പോഴും കുട്ടികൾ ചിലരൊക്കെ രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
1: അയക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ?
0: തീർച്ചയായും.
1: ഈ പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മൾ ബാക്കി മെസ്സേജുമായി തിരിച്ചെത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 23 മിനിറ്റും കൃത്യമായിട്ട് പറഞ്ഞ 14 സെക്കൻഡ്. എന്താണെന്നറിയില്ല, ഈ 10 മണിക്കും 11 മണിക്ക് കുറച്ച് വേഗത കൂടുതലാണ്.
1: അതായത്
0: എട്ടപ്പെട്ടപ്പ എന്ന് പറഞ്ഞാൽ സമയം പോകുന്നത്.
1: അപ്പൊ
0: നേരെ മെസ്സേജിലേക്ക് പോവുകയാണ്.
1: ആരാ പോകേണ്ടത് മെസ്സേജിലേക്ക്?
0: ഫസ്റ്റ് വിഷ്ണുപ്രിയ കോട്ടെ.
1: മെസ്സേജ് വായിക്കാൻ

0: മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? കഴിഞ്ഞത് ഒരു സങ്കട വാർത്തയാണ് കേട്ടോ. അഭിലാഷ് അശോക് ആണ് വയലാർ നീലിമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. ബൈക്ക് ആക്സിഡന്റിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പ്രിയ സുഹൃത്ത് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. പറന്നു പോകുകയില്ലെന്നൊരു പഴയ ഗാനാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് ചില മെസ്സേജ് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരാം. നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളെ വേർപെട്ട് പോകുന്ന സമയത്ത് എന്തായാലും ആ ഓർമ്മകൾക്ക് മുമ്പിലാണ് അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്.
0: അതെ, തീർച്ചയായും എന്തായാലും ആ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. സങ്കടം അതിജീവിക്കാനുള്ള ശക്തി മുകളിൽ നിന്ന് കിട്ടട്ടെ ഞങ്ങള് പ്രത്യാശിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സ്മൈലി ഒക്കെ ചേർത്ത് നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ജോഷിയാൻ സീന അങ്കമാലിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ പാട്ട് വെച്ച് നമ്മൾ ആദ്യത്തെ പാട്ട് വെച്ച് കൊടുത്തപ്പോ ജൂൺ പോനാൽ, അതിന് പറഞ്ഞിരിക്കുന്നത് ഒരു നന്ദി അയച്ചിട്ട് ഒരു ഹാർട്ടൊക്കെ ചേർത്തിട്ട് താങ്ക്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ബാല്യകാല സഖ്യ എന്ന സിനിമയിലെ താമരപ്പൂങ്കാവനത്തിൽ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ട് ഒരുപാടായി, നമ്മൾ
1: പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചി രാജാവിലെ സിനിമയിലെ പാട്ടിന് വേണ്ടിയിട്ട് ഷാരിക രവി ശ്രീമൂലകത്തു നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് വനജ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തു നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാഗി ജോർജിന്റെ ഒരു മെസ്സേജ് എന്ന രണ്ട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദി പാട്ടുകളാണ് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അതുപോലെ തന്നെ വാഗീശ്വരി പള്ളുരുത്തി നിന്ന് മെസ്സേജ്, നല്ല വെറൈറ്റി പേരല്ലേ
0: വാഗീശ്വരി.
1: വാഗീശ്വരി എന്ന് കേട്ടിട്ടുണ്ട്, വാഗീശ്വരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ്.
0: വാഗീശ്വരി സരസ്വതിയുടെ ഒരു പര്യായമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം, തെറ്റിപ്പോയെങ്കിൽ എല്ലാരും ക്ഷമിക്കുക.
1: അപ്പൊ എന്തായാലും കേൾക്കുന്ന ആൾക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും
0: പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞത് ശരിയാണോ.
1: തെറ്റാണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം, കാരണം
0: ഞാനൊരു പണ്ഡിതയാണ്.
1: അതെ അതെ, അപ്പൊ ആ ഒരു അഹങ്കാരം തീർത്തോളൂ,
0: സംസ്കൃത പണ്ഡിത.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ നല്ലൊരു പാട്ടാണ് ചോദിച്ചുള്ളത്. അപ്പൊ അത് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ്, നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് അയക്കുന്ന ഒരു മെസ്സേജ്, നമ്മുടെ കേരളത്തിന് വെളിയിൽ നിന്നും നമുക്ക് എപ്പോഴും വരാൻ ഒരു മെസ്സേജ് ഇന്നും വന്നിട്ടുണ്ട്. സോണിക മോഹൻ പതിവ് പോലെ പതിവ് സിമ്പിൾസ് ഒക്കെ ചേർത്തുകൊണ്ട് ഹാപ്പി സൺഡേ വിഷ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകൾ അയച്ചിട്ടുണ്ട്. ഇന്ന് എം ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ഒപ്പം ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അപ്പൊ എന്തായാലും സോണിക്ക് ഇങ്ങനെ നോക്കി വെക്കും ഇന്ന് ആരുടെയൊക്കെയാണ് ജന്മദിനം,
0: അതൊക്കെ സഹായിക്കുകയാണല്ലേ.
1: അതെ അതെ, അപ്പോ നമുക്ക് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ മാത്രമല്ല അദ്ദേഹം സംഗീത സംവിധായകൻ കൂടിയാണ്,
0: ഒത്തിരി ഒത്തിരി നല്ല ഗാനങ്ങൾ.
1: അതെ അതെ, എം ജയചന്ദ്രൻ സാർ. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ റെയിൻബോ ഫാമിലിയുടെ ഒരു ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് നമ്മളിതാ കൊടുക്കുകയാണ്, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ.

0: യെസ്, അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൂടി ഞങ്ങളൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ആയിട്ട് ദാ ഇത് സമ്മാനിക്കുകയാണ്. സ്പെഷ്യൽ മ്യൂസിക് വിഷ്. ഈ സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റിൽ 27 മിനിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ച് മെസ്സേജിലും കൂടി പെട്ടെന്ന് പോവേണ്ടതായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്നും പ്രോഗ്രാമിൽ കേൾക്കാറുണ്ട്, ഇന്നൊരു പാട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പാട്ടിന് വേണ്ടിയിട്ട് സരോജ പുത്തൻ കുരിശ് എന്ന് ജലീൽ വിഷ്ണുപ്രിയ കിട്ടുമോ ഇന്ന് സോങ്, എന്നാണ്
1: ചോദിച്ചിരിക്കുന്നത്.
0: എന്തായാലും സോങ് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഇന്ന് പ്ലേ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ 10 മണിക്ക് 11 മണിക്ക് കുറച്ച് വേഗം കൂടുതലാണ്, പോകുന്ന സമയം അറിയുന്നില്ല. അതുപോലെ തന്നെ എന്റെ കൊച്ചുമോൻ ബെഞ്ചമിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു വിഷ് മോനും കൂടി വേണ്ടി സമ്മാനിക്കുന്നു. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഞങ്ങൾ ഇതാ പറഞ്ഞിരിക്കുന്നത്. സരസ്വതി രാജന്റെ ഒരു മെസ്സേജിന്റെ എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു മലയാളം സോങ് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഉദയം പേരൂർ എന്നാണ് മെസ്സേജ്. അതുപോലെ തന്നെ ജയ കോട്ടയം നീണ്ടൂരിൽ നിന്നൊരു മെസ്സേജിന്, കുറെ നാളുകൾക്ക് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ പണ്ട് കേട്ട ഒരു പാട്ട്, സിനിമയുടെ പേര് ഓർമ്മയില്ല, എന്തായാലും കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആരൊരാൾ മെസ്സേജ് അയച്ചു, ഞാനാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്തതാണോ എന്ന് അറിയില്ല. 557 എൻഡിംഗ് വരുന്ന നമ്പർ ചെയ്യുന്നതാണ്, എന്താണെന്ന് അറിയില്ല. ചിലർക്ക് എന്നോടൊരു ഇഷ്ടക്കുറവുണ്ട്.
1: അയ്യോ, അങ്ങനെയുണ്ടോ?
0: ഞാനൊരു പാവമല്ലേ?
1: അതാണ് അത് സംബന്ധിച്ചുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു മെസ്സേജ്, പ്രിയപ്പെട്ട
1: പാട്ട് ചോദിച്ചത് മാറിപ്പോയിട്ട് ഡിലീറ്റ് ചെയ്തതായിരിക്കും.
0: ആ ഓക്കെ, എന്താണേലും കുഴപ്പമില്ല,
1: അങ്ങനെയായിരിക്കും.
0: എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആരോടും പരിഭവമില്ല, നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ.
1: കാരണം
0: നമുക്കൊരു ജീവിതമുള്ളൂ, നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും

0: ഒന്നുമില്ലാതെയാണ്, തിരിച്ച് നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുന്നതും ഒന്നുമില്ലാതെയാണ്. ആ സമയത്ത് പരസ്പരം നമ്മൾ ആർക്കെങ്കിലും ഇതിൽ വിഷമോ ദുഃഖമോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു മോശം പെരുമാറ്റം ഉണ്ടാക്കി നമ്മളൊരു ഇതായിട്ട് പോകണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം പലപ്പോഴും പല പല വിശ്വാസികൾക്കും പല ഓരോ മതത്തിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും സംഭവത്തെ കുറിച്ച് അതിൽ പശ്ചാത്തപിച്ച് മടങ്ങി വീണ്ടും ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരാളോട് ഒരു ക്ഷമ കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ പോലും ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കില്ല. പക്ഷെ നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്തു പിന്നീട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ആ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത അതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ പോകുമെന്നാണ്.
1: അതെ, അത് മാത്രല്ല ഇത്തരം കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടല്ലേ, ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, നമ്മളൊരാളോട് ദേഷ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കാന്ന് വെച്ചാൽ വലിയൊരു ജോലിയാണ്. അതിങ്ങനെ കൊണ്ടു നടക്കണം, അതങ്ങ് കളഞ്ഞ് വേസ്റ്റ് ബിന്നിൽ ഇട്ടാ നല്ല സമാധാനം.
0: ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും, ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഞാൻ തന്നെ നാളെ ഈ ഒരു സമയത്ത് ഉണ്ടാവണം ഒരു ഗ്യാരണ്ടി.
1: അയ്യോ,
0: പോസിറ്റീവ് ആയിട്ടിരിക്കാം, തിങ്ക് പോസിറ്റീവ്, എല്ലാവർക്കും നന്മകൾ ചെയ്യുക, എല്ലാവർക്കും സന്തോഷം ഹാപ്പിനെസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുകയാണ്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഷീബ ചേറായി പള്ളിപ്പുറത്തു നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ മെസ്സേജ്. അപ്പൊ ഇതിൽ കേട്ടുകൊണ്ടിരുന്നു റെയിൻബോ എഫ് എം കൊച്ചി 107.5. വാട്സ്ആപ്പ് ആണ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ,
1: ഇതാണ് 8547341075.

0: ആർക്കും അറിയില്ല, പക്ഷെ വിഷ്ണുപ്രിയക്ക് അറിയാമോ?
1: എന്ത്?
0: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു,
1: മന്ദാരപ്പൂ വിരിയുന്നത് എങ്ങനെയാണെന്ന്. പണ്ടൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ മന്ദാരപ്പൂ ഇല്ല.
0: ഓക്കെ, സരസ്വതിയുടെ പര്യായമാണ് വാഗീശ്വരി.
1: ഞാൻ രക്ഷപ്പെട്ടു.
0: അറിയോ, അവിടെ ഇരുന്ന് മെസ്സേജ് സെപ്പറേറ്റ് അയപ്പിച്ച് ഇങ്ങോട്ട് അയപ്പിച്ചിട്ടുണ്ട്.
1: അയപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അല്ലേ?
0: അതെ അതെ.
1: കണ്ടോ,
0: എന്തായാലും ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ ഞാനിത് എനിക്ക് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കും. കറക്റ്റ് ആയിട്ടുള്ള
1: ഉത്തരവാണല്ലേ?
0: അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി മെസ്സേജിലേക്ക് പെട്ടെന്ന് പോകും. വല്ലപ്പോഴും വരുന്ന എനിക്കൊന്നും പാട്ട് തരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ്.
1: പക്ഷേ ഏത് പാട്ടാണെന്നറിയാവോ? കേട്ടാൽ ആരും കരയുന്ന പാട്ടാണ്.
0: കുറെ ഓർമ്മകളൊക്കെ സമ്മാനിച്ചു ആ പാട്ട് കേൾക്കുമ്പോ വിഷ്ണുപ്രിയ കുറെ ഓർമ്മകളിലേക്ക് അറിയാതെ പോകുന്നു.
1: ഓരോ ഓർമ്മകളും ഇല്ല, ചില പാട്ടുകൾ അങ്ങനെയല്ലേ. ഈ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഏത് കരയാത്തവരും കരയും. പറയാതെ അറിയാതെ നീ പോയതല്ലേ.
0: ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചില പാട്ടുകൾ നമ്മളെ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ പിന്നിൽ ചില കഥകൾ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് വിഷ്ണുപ്രിയ കരയുന്നത്. നമ്മൾ അടുത്തായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് അത് തന്നെയായിരിക്കും. അപ്പൊ ആ പാട്ട് ഏതാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നില്ല. ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടായിരിക്കും
1: ഈ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഞാൻ സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങിയിട്ട് ആ പാട്ട് തീരുമ്പോ വരാം.
0: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കത്തുകളുടെ കഥകളൊക്കെ പറയുമ്പോൾ അതുമായിട്ടൊക്കെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതിൽ വരും. പാട്ട് ഏതാണെന്ന് ഇപ്പൊ പറയുന്നില്ല, എന്തായാലും
1: നിങ്ങളാരും വിശ്വസിക്കരുത്.
0: ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ
1: പോകുകയാണ്. ഒത്തിരി ഒത്തിരി മെസ്സേജ് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് വായിക്കാം. വെക്കുന്ന പാട്ടുകൾ എല്ലാം നല്ലതായതുകൊണ്ട് വേറെ പാട്ടൊന്നും ചോദിക്കുന്നില്ല കണ്ടോ. അത്രയും നമ്മളെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ശ്രോതാക്കൾ നമുക്കുണ്ട്. നല്ലൊരു ദിവസമാവട്ടെ. പ്രത്യേകിച്ച് പാട്ട് ചോദിക്കാത്ത ആ ശ്രോതാവ് സൗമ്യ വൈപ്പിനിൽ നിന്നാണ്. അപ്പൊ എല്ലാ പാട്ടും നല്ലതാണ്, നമ്മുടെ സെലക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നേ. അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോൾ അൻവിക്ക് വേണ്ടി പ്രേം പൂജാരിയിലെ ദേവരാഗമേ എന്ന പാട്ട്.
0: നല്ല
1: പാടാൻ താല്പര്യമുണ്ട്, തൊണ്ടയില് തൊലി പോയിട്ടിരിക്കുകയാണ്.
0: അതുകൊണ്ട് പാടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഞാൻ കൊറേ ആഴ്ചകളിൽ പാടി പാടി ഇനി എല്ലാവരും പാടല്ലേ എന്ന് പറയുന്ന ഗുഡ് മോർണിംഗ് ജലീൽ. എനിക്ക്
0: പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ ഇന്ദ്രജിത്ത് പാട്ട് പാടിയ ഒരു സീനാണ്, പാടരുത് അല്ലെ, പാടരുത്
1: പാടരുത് പാടരുത്. ജലീൽ ജി, വിഷ്ണുപ്രിയ ജി എന്ന് പറഞ്ഞ രണ്ട് ഹൃദയം ചേർത്ത് ഫൗസിയ മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, രണ്ടാളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ തിരിച്ചും ഞങ്ങളുടെയും ഇഷ്ടം അറിയിക്കുകയാണ്.
1: ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരും. ഇങ്ങനെയൊക്കെ പറയല്ലേ ജലീൽ ജി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സ്മൈലി കണ്ടോ. പറഞ്ഞത് ശ്രോതാക്കളെ വേദനിപ്പിച്ചു. താങ്കൾ അനേകായിരം ആരാധകരുള്ള ഒരു ആർജിയാണെന്ന് മനസ്സിലാക്കണം. എന്റെ അത്ര
0: ഇല്ലെങ്കിലും
1: നിങ്ങളൊക്കെയാണ് ഞങ്ങൾക്കൊരു ആശ്വാസം. ആർജേസ് തരുന്ന സന്തോഷം വളരെ വലുതാണ്, ആശ്വാസമാണ്. എന്നും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് സന്തോഷം തരാൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയല്ലേ വലിയ കാര്യം.
0: മീർക്കോട് പീഡികപ്പിടിയിൽ നിന്നും പീഡികപ്പടിയിൽ നന്ദകുമാർ ചെയ്യുന്ന ഒരു മെസ്സേജ്, ഇന്ന് എന്റെ അമ്മമ്മയ്ക്ക് വേണ്ടിയാണ് അയക്കുന്നത്. എന്റെ അമ്മമ്മ ഈ പ്രോഗ്രാം എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ഇപ്പോ 89 വയസ്സുണ്ട്, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ശ്രമിക്കാം. അതുപോലെ തന്നെ 30 മെരമത്ത് നിന്നും അനിലേട്ട് അനിൽ ഒരു മെസ്സേജ് ആയി. ഓക്കെ, അനിലേട്ടന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ആലുവയിൽ നിന്നും മെസ്സേജ് അയക്കുന്ന നിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ, മണിച്ചേട്ടന്റെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു. നസീറ സെയ്ദ് പള്ളി നടയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ട് വെച്ച് തന്നതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിഷ്ണുപ്രിയ ജലീൽ ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു കേട്ടുകൊണ്ട് കേട്ട് കേട്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഫൽ ഒരു ഗുഡ് മോർണിംഗ് വിഷയമായിരുന്നു. അപ്പൊ സഫലെ തിരിച്ചും ഒരു വലിയ ഗുഡ് മോർണിംഗ്. ജലീൽ ആൻഡ് വിഷ്ണുപ്രിയ, ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ. ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബിജിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു പാട്ട് വെച്ചുതരാമെന്ന് ചോദിച്ചുകൊണ്ട് കളിയൂഞ്ഞൽ എന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സുനിൽ പടിപ്പുരയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും ശുഭദിനം ആശംസിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ കുറെ പാട്ട് ചോദിച്ചു, ഇന്നെന്തെങ്കിലും പാട്ട് വെച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. എന്റെ 97 ബാച്ചിലെ കൂട്ടുകാരി സുജയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പാട്ട് വെച്ച് തരുമെന്ന് പ്രതീക്ഷയിൽ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടിലേക്ക് പോവുകയാണ്. കുറെ ഓർമ്മകള് ഈ പാട്ടേക്കും എപ്പോഴും കരയൂ എന്നാണ് പറഞ്ഞത്. ഈ പാട്ടിന്റെ വരികള് നിങ്ങളൊന്ന് ഓർക്കുക, എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും കരഞ്ഞത് എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.

0: അതെ, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്നും ഓർക്കുന്നുണ്ടോ?
1: ഞാനൊന്നും ഓർക്കുന്നില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് ഒരു മിനിറ്റ് ആയപ്പോ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്ക് പോയി. എന്നിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വന്ന്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ പാട്ട് കേൾക്കാനുള്ള ആ ഒരു മനക്കട്ടി ഇല്ലാത്തതുകൊണ്ട്
1: മാത്രമാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ ബാക്കി മെസ്സേജിലേക്ക് പോവുകയാണ്.
1: അതെ, താങ്ക് യു, അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ പാട്ട് ചോദിച്ചയാൾ.
0: അതെ, മെസ്സേജ് അയച്ചിരിക്കുകയാണ്.
1: എന്റെ ഹൃദയം ചവിട്ടി മതിച്ചോണ്ട്.
0: അതെ, ആ പാട്ട് കൊടുത്ത്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാതെയാണ് ആള് പോയത്, എന്നാലും കുറച്ച് കേട്ടിട്ടുണ്ട്.
1: അതെ അതെ അതെ. അടുത്തത് നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാണ് ശ്രീ ഗോവിന്ദൻ പുതുമന. ഇന്ന് ചോദിച്ചിരുന്ന സിംഫണിയിലെ പാട്ട് വെച്ച് തരാമോ?
0: ചിത്രമണിക്കാട്ടില്ല.
1: അതെ, ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും.
0: സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. ആ സിനിമയിലെ എല്ലാ പാട്ടും വളരെ ബ്യൂട്ടിഫുൾ
1: മനോഹരമായ പാട്ടുകളാണ്.
0: ദീപക് ദേവ് അദ്ദേഹം വന്നതിന് ശേഷം, അതായത് രണ്ടാമത്തെ സിനിമയാണെന്ന് എനിക്ക് അറിയാം, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ ഫസ്റ്റ് വന്ന ഒരു നാലഞ്ച് സിനിമകളിൽ പെടുന്ന ഒരു സിനിമയാണ് സിംഫണി. അതിലെ എല്ലാ പാട്ടും നല്ല ഒരു പാട്ടുകളായിരുന്നു,
1: അതിമനോഹരമായ പാട്ടുകളാണ്. ഒരേ മെസ്സേജ് 15 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരാൾ നമുക്ക് അയച്ചിട്ടുണ്ട്. എടമുട്ടം തൃശ്ശൂരിൽ നിന്നാണ് സജ്ന. എന്റെ കുറുമ്പി കൊച്ചിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരാമോ? മോളുടെ പേര് ആലിയ ജന്നത്ത് എന്നാണ്. അനിയത്തിയുടെ കുട്ടികൾക്കും വേണം, ഡെഡിക്കേഷൻ ഉണ്ട്. റഖീബ് അമീൻ. പിന്നെ എല്ലാവർക്കും വേണ്ടി, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടി ഡെഡിക്കേഷൻ ഉണ്ട്. മെസ്സേജ് വായിക്കണം, പക്ഷെ പാട്ട് ഏതാണെന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ മനസ്സിലാക്കുന്ന
0: ശ്രോതാവ് മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് റെയിൻബോ, പെരിഞ്ഞനെന്നാണ് മെസ്സേജ്. എന്റെ യു കെ ജി പഠിക്കുന്ന പേരക്കുടി നിയമോൾക്കും നീളമോൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. അതുപോലെ എന്റെ മകന്റെ കൂട്ടുകാരൻ ശ്രേയാൻ ഹരിമോന്റെ 7th ബർത്ത്ഡേ ആണ്, അപ്പൊ മോന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിനോയ് മേപ്പിള്ളി അയ്യമ്പുഴയിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എന്നെന്നും പാട്ട് കേട്ട് കൂടെയുണ്ട്, എനിക്കും എന്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് സുന്ദര കില്ലാടി എന്ന മൂവിയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചത്.
1: ഇതുപോലെ എല്ലാം നല്ല പാട്ടുകളാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഷഹീബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ട് കൂടെയുണ്ട്, ഇന്ന് ഗാനം ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ കഴിഞ്ഞ ദിവസം ഏതോ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
0: എല്ലാ ശ്രോതാക്കളും ആവശ്യപ്പെടുന്ന ഗാനം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നും ദിലീപിന്റെ ഒരു മെസ്സേജ് ആണ്. ഇന്ന് കൊച്ചി FM റെയിൻബോയിൽ വാട്സപ്പിൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് കുവൈറ്റിൽ നിന്നും ദിലീപിന്റെ ഒരു മെസ്സേജ് അയച്ചത്. ഒത്തിരി സന്തോഷം, ദിലീപ് അത്രയും ദൂരെ നിന്നിട്ടാണെങ്കിലും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ നമുക്ക് ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ മെസ്സേജ് വായിച്ചതിൽ സന്തോഷം, പാട്ട് കേൾപ്പിക്കണമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുള്ളത്. യെസ്, അപ്പൊ എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇനി ആരുടെങ്കിലും മെസ്സേജ് വായിക്കാതെ വിട്ടുപോയിട്ടിനി ജസ്റ്റ്
1: ഒരു മെസ്സേജ് കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. അച്ചൂസ് EK എറണാകുളത്ത് നിന്നിട്ടാണ്. ഹായ് ജലീൽക്ക, വിഷ്ണുപ്രിയ ചേച്ചി, വിസ്മയത്തുമ്പത്തിലെ പാട്ട് വെച്ച് തരാമോ? കൊഞ്ചി കൊഞ്ചി എന്ന പാട്ടാണ്, അടുത്ത കരയിപ്പിക്കാനുള്ള പാട്ടാണ്.
0: അത് കഴിഞ്ഞുള്ള വരികൾ വായിച്ചിട്ട്
1: അടുത്ത വരി വായിക്കണോ? ചേച്ചി കുട്ടി പാടുമോ?
0: പാടുമോ
1: ചേച്ചി കുട്ടി?
0: ചേച്ചി കുട്ടി,
1: അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
0: അല്ലല്ല,
1: ചേച്ചി കുട്ടി ആണ് മനസ്സിലായി. ചേച്ചി കുട്ടി പാടുമോ? പാടാറുണ്ട്.
0: വിഷ്ണുപ്രിയനെ കണ്ടിട്ട് ചേച്ചി എന്നല്ല, അതിലും വലിയ മുത്തശ്ശി കുട്ടി പാടുമോ എന്നാണ് ചോദിച്ചത്.
1: മുത്തശ്ശി കുട്ടി പാടുമോ?
0: രണ്ടുപേരും പാടോ?
1: ഏത് പാട്ടാ?
0: കൊഞ്ചി കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന
1: കൊഞ്ചി കൊഞ്ചി ഒരു വരി പാടാം. തൊണ്ട തൊണ്ട തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ
0: എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അത്
1: ചേച്ചിക്കുട്ടി എന്ന് വിളിച്ചതുകൊണ്ടേ ആ സ്നേഹത്തില്
0: മാറിപ്പോയി. മുത്തശ്ശിക്കുട്ടി ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശിക്കുട്ടി, ഓക്കെ, പാടിക്കോളൂ.
1: കൊഞ്ചി കൊഞ്ചി.

0: യുടെ ശബ്ദം പോലെയാണ്. പക്ഷെ
1: കാണുമ്പോ
0: അങ്ങനെയല്ല, കാണുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല മുത്തശ്ശിക്കുട്ടി എന്ന് ഉറപ്പായി.
1: നിങ്ങളിതൊന്നും വിശ്വസിക്കരുത്,
0: സത്യസന്ധമായ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പാട്ട് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ആയിട്ട് ഈ പെങ്ങന്മാരുള്ള, അതായത് സിസ്റ്റേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ അനിയത്തിമാരുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രോഗ്രാം കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, നമ്മളിപ്പോ ഈ ഒരു വാഴത്തുള്ളി സിനിമയൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് സിബ്ലിംഗ്സിന്റെ ആ ഒരു ഇത് സംഭവങ്ങളൊക്കെ കാണിച്ചു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് വന്നു. അപ്പൊ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല്, നമ്മുടെ ലാലേട്ടനും ദിവ്യ ഉണ്ണിയും തമ്മിലുള്ള ആ ഒരു
1: ആത്മബന്ധം,
0: അതെ അതെ, ആ പാട്ടാണ്. നമുക്ക് കുറച്ചും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് കേൾപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്.
1: കേൾപ്പിച്ചിരിക്കും.
0: യെസ്, ദാ വരുന്നു.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 10 മണിക്ക് 53 മിനിറ്റ് 37 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിയുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും മെസ്സേജ് ഞങ്ങൾ മാക്സിമം വായിച്ചിട്ട് ആരുടെയും മെസ്സേജ് വിട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ബീനമ്മയ്ക്കും വല്യച്ഛനും വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ്. അതുപോലെ തന്നെ വിഷ്ണുപ്രിയ വിനീത് കുമ്പളത്ത് നിന്ന് മെസ്സേജ്. വീണ്ടും ഒരു
1: വിഷ്ണുപ്രിയ,
0: അതാണ് വിഷ്ണുപ്രിയ വിനീത് കുമ്പളത്ത് നിന്നാണ് മെസ്സേജ്. ഓ, ഇങ്ങനെയൊക്കെ പേരുള്ളവരുണ്ടോന്നാണ് വിഷ്ണുപ്രിയ സത്യത്തിൽ ഇപ്പൊ വിചാരിക്കുന്നത്.
1: ഈ വിഷ്ണു എന്നുള്ള പേരുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയാ, എല്ലാ ലൊക്കാലിറ്റിയിലും ഒരു 5-6 വിഷ്ണു, ഒരു 5-6 കണ്ണൻ അങ്ങനെ ഉണ്ടാവും.
0: അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പേരിലാണെങ്കിൽ ഏത് പേരായിരിക്കും കൂടുതൽ വരാം? അശ്വതിയൊക്കെ,
1: അതെ അതെ, അശ്വതിയൊക്കെ, അശ്വതി ആതിര എന്നുള്ള പേരൊക്കെ ഒരുപാടുണ്ടാവും.
0: ഓക്കെ, പക്ഷെ വിഷ്ണുപ്രിയ എന്നുള്ള പേര് വേറെ അങ്ങും ഞാൻ കേട്ടിട്ടില്ല.
1: എന്നെ പോലെ വിഷ്ണുപ്രിയ ഞാൻ മാത്രം.
0: അതെ അതെ, അപ്പൊ എന്തായാലും വേറൊരു വിഷ്ണുപ്രിയ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഗുഡ് മോർണിംഗ് വിഷയുണ്ട്. അപ്പൊ തിരിച്ചും ഞങ്ങളുടെ ഒരു ഗുഡ് മോർണിംഗ് വിഷ നൽകിയിരിക്കുകയാണ്. ഇന്ന് കരയിപ്പിച്ചുള്ള 2 പാട്ടുകളും ജിലീവ് ജിയുടെ സംസാരവും പ്രിയാജി പാട്ട് പാടിയത് സൂപ്പർ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്.
1: സൂപ്പർ ആയിരുന്നു പറയാതെ നിവൃത്തിയില്ല.
0: അശ്വതി അണിയിൽ നോർത്ത് പറവിൽ നിന്ന് മെസ്സേജ്, എന്റെ മോൾ അൻവിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ചേട്ടന്റെ സൗണ്ട് കേട്ടിട്ട് ഞാനത് വായിക്കുന്നില്ല,
1: ഞാൻ വായിക്കാം. അതെ, ജലീലിക്ക് വായിച്ച ചിലപ്പോ സ്വയം പൊഴുത്തുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചാലോ. ചേട്ടന്റെ സൗണ്ട് കേട്ടിട്ട് ടൊവിനോ ആണോ എന്ന് ചോദിച്ചു ഹസ്ബൻഡ് എന്ന്. എന്താ ചെയ്യാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കോ മെസ്സേജ് പറഞ്ഞിട്ട് മുൻകൂട്ടി പറഞ്ഞ് പറയിപ്പിച്ചതാണിത് അല്ലെ?
0: ഒരിക്കലും എനിക്കറിയത്തോലുമില്ല. അപ്പൊ എന്തായാലും സൗമ്യ കേൾക്കുന്നുണ്ട്,
1: ടൊവിനോ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ആവോ,
0: എന്തായാലും കുഴപ്പമില്ല. ടൊവിനോ ഇനി റെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെ ഡബ് സഹായാവൂലോ.
1: അപ്പൊ
0: നമ്മുടെ പ്രോഗ്രാം മൈൻഡിപ്പുള്ള സമയം കുറേ പേരുടെ പാട്ടുകൾ നമുക്ക് വെച്ചുകൊടുക്കാൻ സാധിച്ചിട്ടില്ല. വേറെ ഒന്നും വിചാരിക്കരുത്, നമ്മുടെ സമയക്കുറവ് മൂലമാണ് വെച്ച് കൊടുക്കാൻ പറ്റാതെ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് എം ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ടാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും സ്പെഷ്യലായിട്ട്
1: എല്ലാവർക്കും
0: 1 മണിക്കൂർ സമയമുള്ള മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന ഒരു പാട്ടിന് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ മാക്സിമം എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റാതെ പോയ അവർക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഈ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നെങ്കിൽ വിഷ്ണുപ്രിയ ഇവിടുന്ന് പോകുന്നില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും
1: 12 മണി
0: മുതൽ. യുവർ ചോയ്സും അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാം. 12 മണി മുതൽ 2 മണി വരെ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ വെച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. അതിനു മുമ്പ് ഭക്ഷണം കഴിക്കൂട്ടോ, ഇപ്പൊ കുറച്ച് പോയിട്ട് സെറ്റ് ആയിട്ടായിരിക്കും വന്നെ. ഉച്ചക്ക് കഴിക്കില്ല, 1 മണിക്ക് കഴിക്കില്ല
1: എന്നുള്ളത്,
0: 12 മണിക്ക് മുമ്പ് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ രാവിലെ 5 മണി തൊട്ട് ഈ ഒരു സമയം വരെ ഒന്നും
1: കഴിച്ചിട്ടില്ല.
0: അതെ, ഇനി കഴിക്കാൻ പോകുന്നേ
1: ഉള്ളൂ ഗ്യാപ്പിൽ.
0: യെസ്, അപ്പൊ എന്തായാലും ഒത്തിരി സ്നേഹം എല്ലാ കൂട്ടുകാരോടും. നേരത്തെ പറഞ്ഞപോലെ തന്നെ പാട്ട് വെച്ചെന്നില്ല ഞങ്ങളുടെ വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല, നിങ്ങളോട് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാം 365 ദിവസവും ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം മറ്റൊരു പ്രോഗ്രാമിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ജലീൽ സൈനിങ് ഓഫ് ചെയ്യുന്നു. വിഷ്ണുപ്രിയ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും,
1: കൂടെ തന്നെ ഉണ്ടാവും.
0: ഇത് റെയിൻബോ എഫ് എം കൊച്ചി 107.5,
1: മ്യൂസിക്കലി യുവേഴ്സ്.
0: പിരിയാത്ത കൂട്ടുമായി മ്യൂസിക്കലി യുവേഴ്സ് എന്നും എന്നും.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിന്റെയും പൊതുമിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി Roji M. John. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വൈന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി ജോസഫ് ആണ് മരിച്ചത്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും.
0: ന്യൂസ് റെയിൻബോ. Musically.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോർസ്.
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ ഇന്നത്തെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒരു പേഴ്സണെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന്റെ കുറെ മൊമെന്റ്സ് നമ്മൾ പങ്കിടുന്നു. ഈ ഒരു സെയിം സംഭവം മലയാള സിനിമയെ കുറിച്ചാണെങ്കിലോ കുറച്ചുകൂടി വെറൈറ്റി ആവില്ലേ? യെസ്, അങ്ങനെ ഒരു വെറൈറ്റി മൊമെന്റ്സ് വിത്ത് റെയിൻബോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ചേരാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, മലയാള സിനിമയുടെ ചരിത്രത്തിനെ കുറിച്ച് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ആളാണ് എൻ്റെ കൂടെയുള്ളത്. യെസ്, നമുക്ക് ഏവർക്കും മലയാള ചലച്ചിത്രത്തിലൂടെ പരിചിതനായിട്ടുള്ള മജീദ് കെയാണ് ഇന്ന് നമ്മളുടെ കൂടെ കൂടുന്നത്. മലയാള സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ചരിത്രം അദ്ദേഹം നമ്മളുടെ കൂടെ പങ്കുവെക്കും. അപ്പോൾ മജീദ് ക, വെൽക്കം ടു അവർ സ്റ്റുഡിയോ.
2: നമസ്കാരം.
1: നമുക്കൊരു കാര്യം ചെയ്യാം, മജീദിക്കയുടെ പുതിയ സിനിമ ഏതാണ്?
2: എന്റെ പുതിയ സിനിമ ഇപ്പോ കഴിഞ്ഞത് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ.
1: ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയാണ്, അതാണ് പുതിയ വർക്ക്. ഇങ്ങനെ പുതിയ വർക്കിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയാനിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിനെ കുറിച്ച്,
2: പഴയ കാലത്തെ കുറിച്ചാണ്.
1: അതെ. അപ്പൊ ഈ പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പല ആളുകളെ ഓർക്കേണ്ടതായിട്ട് വരും, പല ആളുകളെ കുറിച്ചും അല്ലെങ്കിൽ പല സിനിമകളെ കുറിച്ചും ഒക്കെ ഓർക്കേണ്ടതായിട്ട് വരും. അപ്പൊ മലയാള സിനിമയുടെ ആദ്യത്തെ എന്താണ്, മലയാള സിനിമയുടെ ചരിത്രം കാണിക്കുന്ന ഒരു സിനിമ, ഫസ്റ്റ് സെല്ലുലോയിഡ്,
2: ഈ അടുത്ത്
1: ഇടയ്ക്ക് കമല് സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് അന്നത്തെ ജെ സി ഡാനിയലിൻ്റെ ഒരു ചരിത്രം, ചെറിയ ജീവചരിത്രം, അതുപോലെ അദ്ദേഹം ഒരു സിനിമയുണ്ടാക്കാൻ പെട്ട പാട്, അതുപോലെ ആ ഒരു സിനിമയിലൂടെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ മലയാള സിനിമ ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ ഒരു പാട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മജീദ് കെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കിരൺ ബേബി. അപ്പോ ഇക്ക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്രം
1: തുടക്കം. 1928 വിഗതകുമാരൻ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ചൈൽഡ്, നഷ്ടപ്പെട്ട കുട്ടി.
0: ഓ,
1: അന്നത്തെ പേരുകൾ അങ്ങനെയാണല്ലോ ഇടുന്നത്. വിഗതകുമാരൻ, അത് ജെ സി ഡാനിയൽ എന്ന് പറയുന്ന അന്ന് മാർത്താണ്ഡം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിലല്ല, ഇന്ന് തമിഴ്നാട്ടിലാണ്. മാർത്താണ്ഡത്തുകാരനൊരു ജെ സി ഡാനിയലാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. അദ്ദേഹം ബോംബെയിൽ പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി ആണ് ആ സിനിമ.
0: അന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അഭിനയിക്കുന്നത്. സാധാരണ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ സ്ത്രീകൾക്ക് അഭിനയം എന്ന് പറയുന്നത് ഒരു എന്താ ഭയങ്കരമായിട്ട് ഒരു പ്രോഹിബിറ്റ് ചെയ്തേക്കുന്ന ഒരു
1: സമൂഹം.
0: നാടകത്തിലാണെങ്കിൽ പോലും അന്ന് കേട്ടിരിക്കുന്ന നാടകത്തിന്റെ ചരിത്രത്തിലുള്ളത് അന്ന് ആണുങ്ങള്
1: സ്ത്രീവേഷം കെട്ടി,
0: അന്ന് ആണുങ്ങള് സ്ത്രീവേഷം കെട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എന്റെ സിനിമയിൽ സ്ത്രീ തന്നെയായിരിക്കണം സ്ത്രീവേഷം കൈകാര്യം ചെയ്യേണ്ടത്.
1: അങ്ങനെയാണ് പി കെ റോസി എന്ന് പറയുന്ന നാടകത്തില് ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച ഒരു ഹരിജൻ പെൺകുട്ടിയാണ്. സിനിമ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമ പ്രദർശിപ്പിച്ച ആദ്യത്തെ ദിവസം തന്നെ ആ കൊട്ടക വരെയും കത്തിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതോടുകൂടി ആ പ്രിന്റും എടുത്ത് ആ പെട്ടിയുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. അപ്പൊ അത് കൃത്യമായിട്ട് സെല്ലോയോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പറയുമ്പോൾ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, മലയാള സിനിമയുടെ ചരിത്രം എഴുതിയ. അദ്ദേഹത്തിന്റെ രണ്ടുമൂന്ന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിന്റെ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് കമല് ഈ
0: സെല്ലിലോയുടെ
1: ഒരുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ. അപ്പൊ അത് ഒരുക്കാൻ ഒരു സിനിമ പ്രവർത്തകനായ കമൽ മുൻപോട്ട് വരുമ്പോൾ സിനിമയുടെ ചരിത്രം ഒരു സിനിമാക്കാരൻ എടുക്കുമ്പോൾ അയാളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്.
0: അതെ,
1: കാരണം അത് മലയാള സിനിമാ ചരിത്രത്തിന്റെ ആ ഒരു ലൈബ്രറിയിൽ സൂക്ഷിക്കേണ്ട ഒരു സിനിമയാക്കി മാറ്റി അദ്ദേഹം. അപ്പൊ നമുക്ക് ഈ പരിപാടി ആദ്യം തന്നെ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനും കമൽ സാറിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ഓക്കെ, നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ,
0: വീണ്ടും നമുക്ക് സെല്ലിലോയിഡിലെ തന്നെ ഏനുണ്ടല്ലോ എന്ന് പറയുന്ന ആ പാട്ടുകൾ.

0: അപ്പോ നമ്മള് വീണ്ടും മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് തിരികെ എത്തുന്നു. ഇനി അങ്ങടേക്ക് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ ചരിത്രം നമുക്ക് കേട്ട് ആസ്വദിക്കാം. നമ്മുടെ കൂടെയുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മജീദ് കെയാണ്. ഇക്ക നമ്മളിപ്പം ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനെ കുറിച്ച് സംസാരിച്ചു, ആ ഒരു
1: വിഗതകുമാരനെ
0: കുറിച്ച് സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമില്ലാത്ത ഒരു ചിത്രമായിരുന്നു വിഗതകുമാരൻ. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ,
1: എനിക്ക് 1928 വിഗതകുമാരൻ വരുന്നത് റിലീസ് ചെയ്യുന്ന ഒരു ദിവസം റിലീസ് ചെയ്തു. പിന്നീട് ഒരു 5 വർഷത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്, സി വി രാമണൻ പിള്ളയുടെ നോവലായ മാർത്താണ്ഡവർമ്മയെ അത് ചൂണ്ടുള്ള ഒരു കഥ. പക്ഷെ അത് റിലീസ് ചെയ്യാനോ അത് പിന്നീട് ആളുകൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല.
0: ഇപ്പൊ
1: അതിന്റെ കുറച്ച്
0: അതും ഈ അന്നത്തെ വിഗതകുമാരന്റെ ഒരു
1: അല്ല, അതിനും സംസാരിക്കുന്ന സിനിമ അല്ല അത്, സംസാരമില്ലാതെ.
0: ഓക്കെ,
1: പക്ഷെ അതിന്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളിലും ഉണ്ടായ ബുദ്ധിമുട്ടാണ് അത് സിനിമ റിലീസ്
0: ചെയ്യാൻ പറ്റാ.
1: അല്ലാതെ മറ്റ് പ്രശ്നങ്ങളായിട്ട് പറയുന്നില്ല ചരിത്രത്തിൽ.
0: പക്ഷെ അതിന്റെ ഏതെങ്കിലും പ്രിന്റോ അങ്ങനെ എന്തെങ്കിലും,
1: അതിന്റെ പ്രിന്റ് കുറെ ഭാഗങ്ങള് പൂനെയിലെ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. സിനിമ പൂർണ്ണമായിട്ടില്ല,
1: ചില കുട്ടികളെയൊക്കെ അത് കാണിക്കാറുണ്ട്, അവർ കണ്ടതും പറയുന്നുണ്ട് എന്റെ പോർഷൻസ്.
0: ഓക്കെ,
1: അങ്ങനെ മാർത്താണ്ഡവർമ്മ 1933 വന്നിട്ട് പിന്നെയും 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കുന്ന സിനിമയായ ബാലം വരുന്നത്.
0: ബാലം വരുന്നത്
1: 5 വർഷത്തിന് ശേഷമാണ്. അതില് കെ കെ അരൂർ എന്ന് പറഞ്ഞ ആളായിരുന്നു നായകൻ. നട്ടാണി എന്ന് പറയുന്ന ഒരു സംവിധായകനായിരുന്നു, മലയാളിയല്ല.
0: ഓക്കെ,
1: പിന്നീട് 2 വർഷത്തിന് ശേഷം ജ്ഞാനാംബിക എന്ന് പറയുന്ന സിനിമ ആയിരുന്നു. ചരിത്രപരമായ ചില കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. അന്നൊന്നും അതിന് പ്രേക്ഷകരൊന്നുമില്ല, അധികം തിയേറ്ററുകളും ഇല്ല.
0: ഓക്കെ,
1: സിനിമയുടെ ചരിത്രത്തിൽ അങ്ങനെ ഇറങ്ങി എന്ന് മാത്രം പറയാം, വളരെ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പിന്നീട് 1941 വരുന്ന പ്രഹ്ലാദ, അതും ചരിത്ര സിനിമയാണ്.
0: സിനിമ
1: അതിലൊരു പ്രാധാന്യമുണ്ട്. അതില് പ്രഹ്ലാദനായിട്ട് അഭിനയിച്ച ആളാണ്.

0: മലയാള സിനിമയിലെ ഏറ്റവും സീനിയർ നായകൻ.
1: ഓ,
0: അത് ടി കെ ബാലേന്ദ്രൻ എന്ന് പറയുന്ന നടനം.
1: ടി കെ ബാലേന്ദ്രൻ
0: അദ്ദേഹമാണ് പ്രഹ്ലാദനായിട്ട് അഭിനയിച്ചത്. പിന്നീട് ടി കെ ബാലേന്ദ്രൻ ആദ്യപ്പുറത്തെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. നീല പ്രൊഡക്ഷൻസിന്റെ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡബിൾ റോൾ അഭിനയിച്ച സിനിമ അഭിനയിച്ച നടൻ ടി കെ ബാലേന്ദ്രൻ, പൂത്താലി എന്ന്
1: പറയുന്നത്.
0: പിന്നീട് അദ്ദേഹം സത്യനന്ദിക്കാടിനെ ഡയറക്ട് ചെയ്ത ചില സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവളുടെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ.
1: അപ്പോൾ
0: വഞ്ചിയൂർ മാധവൻ നായരെന്ന് പറയുന്ന നാടക നടന്റെ സഹോദരനായിരുന്നു പുള്ളി.
1: ഓക്കെ. അപ്പോ അന്നത്തെ കാലത്ത് ടി കെ ബാലചന്ദ്രൻ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഒരു നായകൻ എന്ന് പറയുന്നത് തിക്കുറിശ്ശിനിയാണ് എങ്കിലും
0: ആ തിക്കുറിശ്ശി വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്.
1: പക്ഷേ അതിനു മുമ്പേ ഇദ്ദേഹം നായകനായിട്ട്
0: വന്നു,
1: ബാലനായിട്ട് വന്നു, പിന്നെ നായകനായി. ഓ, അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി കെ ബാലചന്ദ്രനാണ് സിനിമയിലെ ആദ്യത്തെ പ്രധാന നടൻ എന്ന്
0: നായക നടന്മാരിൽ മറ്റേ സീനിയർ
1: എന്ന് പറയാൻ. ഓക്കെ ഓക്കെ.
0: അത് കഴിഞ്ഞ് 48 ഏഴു വർഷത്തിന് ശേഷമാണ് പിന്നെ സിനിമ ഉണ്ടാകുന്നത്.
1: ഓക്കെ.
0: 41 പ്രഹ്ലാദ വന്നു, പിന്നെ 7 മലയാളത്തിൽ സിനിമയില്ല.
1: ഓ, അത്രയും വർഷം വെയിറ്റ് ചെയ്യേണ്ടത്.
0: അന്ന് സിനിമക്ക് അത്രയും പ്രേക്ഷകരില്ല.
1: നാടകത്തിനായിരുന്നു.
0: നാടകത്തിലായിരുന്നു. നാടകങ്ങള് നല്ല നല്ല സാമൂഹ്യ പശ്ചാത്തലമുള്ള കഥകള് പ്രമേയമാക്കിയിട്ടുള്ള നാടകം ഉണ്ടായിരുന്നു. ചരിത്ര കഥകള് പ്രമേയമാക്കിയിട്ടുള്ള നാടകങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രേക്ഷകർ അതിനോടായിരുന്നു താല്പര്യം. പിന്നെ 48 വരുന്നത് മലയാളിയുടെ യഥാർത്ഥ സിനിമ നിർമ്മല.
1: നിർമ്മല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളൊക്കെ അത്യാവശ്യം
0: ഇല്ല. തിയേറ്ററുകളൊന്നും ഒന്നും വരുന്നില്ല. അത് വരാനുള്ള സമയം ആവുന്നുള്ളൂ ഞാൻ പറയാം.
1: ഓക്കെ.
0: നിർമ്മല വരുന്നത് ആർട്ടിസ്റ്റ് പി ജെ ചെറിയ എന്ന് പറയുന്ന വ്യക്തി, എറണാകുളത്തുകാരൻ. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് നിർമ്മല. അതിൽ നായകനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിന്റെ മകനാണ്. സ്ത്രീകളെ അന്ന് സിനിമയിൽ നായികയായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് അതിൽ നായികയാകുന്നത് ആ മകന്റെ ഭാര്യയും കൂടിയാണ്.
1: ഭാര്യയാണ്. ഓക്കെ.
0: അങ്ങനെ നിർമ്മലയിൽ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അന്നത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വലിയ നമ്മളുടെ മനസ്സിലേക്ക് നിൽക്കുന്ന പാട്ടുകളൊന്നുമല്ല. അന്നത്തെ പാട്ടിന്റെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ട്യൂൺ എടുത്ത് ഇവിടെ ചില ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ച് അങ്ങനെ വരുന്ന പാട്ടുകളാണ്. പാട്ടുകളുടെ ഒരു കഥ വരുന്നത് ഞാൻ പിന്നീട് പറയാം. പിന്നെ വെള്ളി നക്ഷത്രം വരുന്നു. 50 നല്ലതങ്ക, ചേച്ചി, ശശിധരൻ, സ്ത്രീ, പ്രസന്ന, ചന്ദ്രിക എന്നൊക്കെ പറയുന്ന സിനിമകൾ വരുന്നുണ്ട്. ഇതൊന്നും അധികം ആളുകൾ കണ്ടിട്ടൊന്നുമില്ല. സ്ത്രീയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ ആ പേരിൽ തിക്കുരിശ് സുകുമാരൻ നായർ സ്ത്രീ എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായി, തെക്കൻ കേരളത്തിൽ. അങ്ങനെ അദ്ദേഹം അതേ കഥ സിനിമയിലേക്ക് അദ്ദേഹം തന്നെ നായകനായിട്ട് വന്ന ഒരു സിനിമയാണ് സ്ത്രീ. അതാണ് തിക്കുരിശിയുടെ മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്
1: ആദ്യത്തെ സിനിമ.
0: പക്ഷെ ആ സിനിമ ആളുകൾ ഇഷ്ടപ്പെട്ടില്ല.
1: ഓക്കെ.
0: അത് തികച്ച നാടകമായിട്ട് കൂടുതൽ സംഭാഷണങ്ങൾ മാത്രം മനുഷ്യന് മനസ്സിലാകാത്ത
1: നാടകം കാണുന്നത് പോലെ സിനിമ കാണണം. ഓ, ഓക്കെ.
0: സാഹിത്യമൊക്കെ അത്ര വലിയൊരു വ്യാപകമായിട്ട് ജനങ്ങൾ ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത കാലമല്ലേ.
1: അതെ.
0: ഇത് അങ്ങനെ മുഴുവൻ സാഹിത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോൾ ആളുകൾ അതിനങ്ങോട്ട് വല്ലാതെ ഏറ്റെടുത്തില്ല. അടുത്ത കൊല്ലമാണ് മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമ ഇറങ്ങുന്നത്, ജീവിതനാവുക. അവിടെയാണ് കുറച്ച് കുറച്ച് തിയേറ്ററുകളൊക്കെ കേരളത്തിൽ വരാൻ തുടങ്ങിയത്. ജീവിതനാവുകയിൽ 1-2 തിയേറ്ററുകൾ വന്നു കുറെ കുറച്ച് പല പല പ്രദേശങ്ങളിലും. ആ സിനിമക്ക് നല്ലൊരു പ്രേക്ഷകരുണ്ടായിരുന്നു. കാരണം കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമായിരുന്നു ജീവിതനാവുക.
1: ഓക്കെ.
0: അതിനുശേഷം നവ ലോകം, കേരളകേസരി, രക്തബന്ധം, വനമാല, യാചകൻ എന്നൊക്കെ പറഞ്ഞ സിനിമ വന്നു. യാചകൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ രണ്ടോ പേരേ ഉള്ളൂ. പ്രാധാന്യം എന്ന് വെച്ചാൽ എം പി മന്മഥൻ, മന്മഥൻ എന്ന് പറയണ വിദ്യാഭ്യാസ വിദഗ്ധൻ, ഗാന്ധിയൻ, മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ നേതാവ്, അങ്ങനെ എല്ലാ തരത്തിലും ആ മേഖലയിൽ അറിയപ്പെട്ട ഒരാൾ വന്ന് അഭിനയിച്ച അദ്ദേഹം നായകനായിട്ട് അഭിനയ സിനിമയാണ് യാചകൻ.
1: യാചകൻ.
0: അതും വലിയൊരു നമ്മളുടെ ഒരു സക്സസ് ഉള്ള രീതിയിലേക്ക് വന്നില്ല.
1: അല്ല, ആ ഒരു കാലഘട്ടത്തിൽ കേട്ടിരിക്കുന്ന ഒരു സംഭവം, ഈ സോഷ്യലി പ്രാധാന്യമുള്ള ആൾക്കാർ നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്.
0: അങ്ങനെ 1-2 പേരേ ഉള്ളൂ. പിന്നീട് അങ്ങനെ അഭിനയിച്ച ആളാണ് നമ്മുടെ കഥാപ്രസംഗൻ ബി സാംബശിവൻ. അദ്ദേഹം പല്ലാങ്കുഴി എന്ന് പറയുന്ന ഒരു സിനിമയിലെ നായകനായിരുന്നു. സിനിമയൊന്നും വലിയൊരു സക്സസ് ആണെന്നോ പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ മേഖല കഥാപ്രസംഗമായതുകൊണ്ട്.
1: ഓക്കെ.
0: പിന്നെ അഭിനയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ
1: അഭിനയിച്ചിട്ടുണ്ട്.
0: അങ്ങനെ മറ്റു മേഖലയിൽ നിന്ന് പ്രശസ്തരായ ആളുകൾ സിനിമയിൽ 1-2 ഒക്കെ വന്നു പോയിട്ടുണ്ട്.
1: ഓക്കെ.
0: സിനിമയുടെ ഒരു അന്നത്തെ ചരിത്രത്തെ പെടുത്താം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ.
1: അതെ.
0: 52 എന്ന് പറയുന്ന സിനിമയാണ് മലയാള സിനിമയുടെ സുവർണകാലം ആരംഭിക്കുന്നത്. ഇന്നത്തെ ആദ്യം തുടരുന്ന ഒരു രീതി 52 പ്രേം നസീർ എന്ന് പറയുന്ന താരത്തിന്റെ ഒരു വരവ്.
1: ആ വരവ്.
0: അത് മരുമകൾ എന്ന് പറയുന്ന ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് അദ്ദേഹം വരുന്നത്, 52.
1: ഓക്കെ. അപ്പോ ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താ

0: ായാലും നമ്മള്
1: എന്താ 1952
0: നസീർ വരുന്നു, നസീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മലയാള സിനിമയിലേക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ പാട്ടുകളിൽ ഒന്ന് നമുക്ക് പ്ലേ ചെയ്യാം. സാറിന്റെ ഇഷ്ട ഗാനം പറഞ്ഞോളൂ.
1: സംശയമില്ല, ചന്ദ്രകളഭം ചാർത്തി എന്ന് പറയുന്ന കൊട്ടാരം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിട്ട്.
0: അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വീണ്ടും മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് തിരികെ എത്താം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മജീദ് ഖാൻ.

0: നമ്മളങ്ങനെ നസീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും ചരിത്രം എങ്ങനെ കിടക്കുകയാണ് പുറകിലേക്ക്, നമുക്ക് അടുത്ത കാര്യം.
1: നസീർ സാറ് മറ്റേ മരുമകളിൽ വരുന്നു 52-ൽ, അതേ കൊല്ലം തന്നെ ആണ് നമ്മുടെ സത്യൻ സാറും സിനിമയിലേക്ക് വരുന്നത്. ഒരു കൊല്ലങ്ങൾ തമ്മിലുള്ള സീനിയോറിറ്റി ഒന്നുമില്ല, ഒരേ കൊല്ലം തന്നെ. ആത്മസഖി ആണ് സത്യൻ സാറിന്റെ ആദ്യത്തെ പടം.
0: ഓക്കെ,
1: അപ്പൊ രണ്ടുപേരും അതേ കൊല്ലം വരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഇതിന് മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ സിനിമ റിലീസായില്ല.
0: ഓ, ഇവർ രണ്ടുപേരെയും ചേർത്തുകൊണ്ട്
1: കെ ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കെ ബാലകൃഷ്ണൻ സാറ് ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ച് കുറെ ഭാഗം ഷൂട്ട് ചെയ്തു. രാഗസീമ നസീർ സാർ അഭിനയിക്കാൻ പറ്റിയില്ല, നസീർ സാറിനായി കാസ് ചെയ്തിരുന്നു, പക്ഷെ അത് അന്ന് നടന്നില്ല. പക്ഷെ പിന്നീട് അവർ വേറെ സിനിമകളിൽ 52-ൽ മലയാളത്തിലേക്ക് വന്നു. അപ്പൊ സത്യൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സത്യൻ സാറിന്റെ ഒരു പാട്ട് കേൾക്കണ്ടേ?
0: സത്യൻ സാറിന്റെ പാട്ട് കേൾക്കണം. പക്ഷെ അതിനു മുമ്പ് ഒരു ഇൻട്രോ എന്ന് പറയുന്നത്,
1: സാർ ആദ്യം ഒരു അധ്യാപകനായിരുന്നു, തിരുവനന്തപുരത്ത് മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച സത്യനേശൻ നാടാർ എന്നാണ് മുഴുവൻ പേര്. പിന്നീട് അദ്ദേഹം കരസേനയിൽ പോയി പ്രവർത്തിച്ചു, അതിനുശേഷം സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നു. പിന്നീട്

0: ാണ് സിനിമയിലേക്ക് വരുന്നത്.
1: സിനിമയിലേക്ക് വരുന്നത് അതും കരുത്തുറ്റ
0: കഥാപാത്രങ്ങൾ.
1: ഇപ്പോഴും എന്താണ് ഒരു കാലഘട്ടത്തിന്റെ മറക്കാനാവാത്ത
0: ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങൾ.
1: പല സിനിമ അദ്ദേഹത്തിന്റെ പല സിനിമകളും ആർക്കൈവ് ചെയ്തിട്ടുണ്ട്.
0: ഉണ്ടുണ്ട്.
1: സത്യൻ അഭിനയിച്ച സിനിമയിലെ ഇക്കൈക്ക് മറക്കാൻ പറ്റാത്ത ഒരു പാട്ട്.
0: അല്ല, ഈ പരിപാടിക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൽപ്പനയാകും യമുനാ നദിയിൽ എന്നുള്ള പാട്ട് കേൾക്കാൻ സുഖമുള്ള.
1: അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. തിരികെ എത്താം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക്. ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട മജീദ് കെ ആണ്. മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ്.

0: അപ്പോ സത്യൻ വന്നു, നസീർ വന്നു,
1: രണ്ട്
0: പേരും 52 കാലഘട്ടത്തില്. പ്രത്യേകിച്ച് ഒരു സീനിയോറിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, രണ്ടുപേരും ഒരു വർഷത്തിൽ തന്നെയാണ്.
1: പക്ഷേ 52 K&K പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കോശിയും കുഞ്ചാക്കോയും കൂടെ തീർന്നിട്ട് ആലപ്പുഴയില് ഉദയ സ്റ്റുഡിയോ അവിടെ നിർമ്മിച്ച ഒരു സിനിമയാണ് വിശപ്പിന്റെ വിളി. നസീറായിരുന്നു നായകൻ. അത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഹിറ്റായ ഒരു മലയാള സിനിമയായിരുന്നു.
0: ഓക്കെ.
1: കാരണം കാലിക പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു അന്ന് വിശപ്പ്. അതോടുകൂടി മലയാള സിനിമയിലേക്ക് പ്രേക്ഷകരുടെ ഒരു വരവ് കുറച്ചുണ്ടായി. കാരണം ഈ പടം, ഒരു പടം ഇങ്ങനെ വന്ന ഒരു സിനിമ വന്നിരിക്കുന്നു, വിശപ്പിന്റെ വിളി നമുക്കൊന്ന് കാണണം. അപ്പോഴായിരിക്കും പല ആളുകളും ആദ്യമായി സിനിമ കാണുന്നത് തന്നെ.
0: ഓക്കെ.
1: ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യം കണ്ട സിനിമ വിശപ്പിന്റെ വിളിയാണ്. അപ്പൊ സിനിമയുടെ പ്രേക്ഷകരുടെ ഒരു വരവ് ഈ സിനിമ കൊണ്ടുണ്ടായി.
0: ഓക്കെ.
1: എപ്പോഴും ഹിറ്റാവുമ്പോൾ അതാണല്ലോ, ഏത് സിനിമ ഹിറ്റാണെങ്കിൽ അത് നമുക്കൊന്ന് കണ്ടുകളയാ എന്നുള്ള മട്ടില്. അതിപ്പോ മലയാള സിനിമയിലെ ഏറ്റവും ആദ്യത്തെ ഹിറ്റ് K&K പ്രൊഡക്ഷൻസിന്റെ വിശപ്പിന്റെ വിളിയായിരുന്നു. പിന്നീട് അവര് അമ്മ അച്ഛൻ വേലക്കാരൻ തിരുമാല എന്നൊക്കെ പറഞ്ഞ സിനിമ.
0: ശരിക്കും ആ ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ സിനിമകളും ഇപ്പൊ ഈ അമ്മ വേലക്കാരൻ ഇങ്ങനെയൊക്കെ

0: സിനിമകള് ആ ഒരു കാലഘട്ടത്തിലെ ജീവിതവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്
1: എല്ലാവരും അങ്ങനെയുള്ള സാമൂഹ്യ പശ്ചാത്തലമുള്ള കഥകളാണ് ആസ്പദമാക്കിയിട്ട്, അതായത് സിനിമക്ക് വേണ്ടി എഴുതുന്ന കഥകളായിരുന്നു. പിന്നീട് ജനോവ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ എം ജി രാമചന്ദ്രനായിരുന്നു അതിലെ ഹീറോ. അപ്പൊ എം ജി ആർ അഭിനയിച്ച ഏക മലയാള സിനിമ
0: മലയാള
1: ജനോവ. അപ്പോ എം ജി ആറിന് ജനോവയിൽ വരുന്നു. ആ കൊല്ലം തന്നെ ലോകനീതി ശരിയോ തെറ്റോ, ശരിയോ തെറ്റോ നല്ലൊരു സിനിമയായിരുന്നു. തിക്കുരിശിയായിരുന്നു അതിന്റെ
0: ഹീറോ.
1: ആശാദീപം, അതിൽ ജമിനി ഗണേശൻ പത്മിനിയൊക്കെ അഭിനയിച്ച സിനിമകളാണ്.
0: ഓക്കെ,
1: അന്ന് അവര് തമിഴിൽ നിന്ന് വന്ന്
0: അഭിനയിച്ച
1: പൊൻകതിർ, അവകാശി മനസാക്ഷി പുത്രധർമ്മം, അവൻ വരുന്നു, ഇതൊക്കെ അവകാശി വരുന്നത് നീല പ്രൊഡക്ഷൻസിന്റെയാണ്. അവരെ തന്നെയാണ് അനിയത്തി, സി ഐ ഡി. സി ഐ ഡി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ എം കൃഷ്ണൻ നായർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്, ആദ്യം ഡയറക്റ്റ് ചെയ്ത മലയാള സിനിമയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ ചിത്രം സി ഐ ഡി, നസീർ നായകനായിട്ട്. പക്ഷെ 54 ഒരു അത്ഭുതം നടക്കുന്നെന്ന് പറഞ്ഞാൽ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുകയാണ്. തികച്ചും മലയാളിയുടെ സിനിമ, മലയാളിയുടെ ഗാനങ്ങള്, മലയാളിയുടെ ട്യൂണ്, എല്ലാവരും മലയാളികൾ മാത്രം അഭിനയിച്ച സിനിമ. കോഴിക്കോട് ആകാശവാണി അതിൻ്റെ പുറയിലൊരു പ്രവർത്തനമുണ്ട്, കാരണം ആകാശവാണിയിലുള്ള പ്രവർത്തകരായിരുന്നു അതിൽ കൂടുതൽ.
0: ഓക്കെ,
1: കുറൂബാണ് അതിൻ്റെ രചന. രാമുക്കാരിയായിട്ടും ഭാസ്കർ മാഷും കൂടെയായിരുന്നു സംവിധാനം. സത്യമാഷ്, കുമാരി നായകനും നായികയും.
0: അതെ,
1: പാട്ടുകാരിയായിട്ട് ആകാശവാണി തന്നെ ജോലിയുള്ള ശാന്ത പി നായർ.
0: ഓക്കെ,
1: അന്നും ഭാസ്കർ മാഷ് ആകാശവാണിയുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ടി കെ പരീക്കുട്ടി എന്ന് പറഞ്ഞ കൊച്ചിയിലെ ഒരു വ്യവസായിയാണ് സിനിമയുടെ നിർമ്മാതാവ്. അതിനാണ് ആദ്യം നമുക്ക് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ കിട്ടുന്നത്.
0: ഓക്കെ,
1: നമുക്ക് ആ സിനിമയ്ക്ക് അങ്ങനെ അവാർഡ് കിട്ടുന്നു. മലയാള സിനിമയുടെ ഒരു പുരസ്കാരം ആദ്യമായിട്ട് നേടിയെടുക്കുന്നത് നീലക്കുയിലാണ്. അതിന്റെ സംവിധായകൻ രാമുക്കാരിയായിട്ടാണ്.
0: രാമുക്കാരിയായിട്ടാണ്. ഓക്കെ,
1: പിന്നീട് 65
0: നീലക്കുയിലിന് കിട്ടിയത് വെള്ളി മെഡല്.
1: വെള്ളി മെഡലിൽ അത് സ്വർണമാക്കി മാറ്റിയത് 65 ചെമ്മീൻ.
0: ചെമ്മീൻ
1: അതും രാമുക്കാരിയായിട്ടാണ്.
0: ഓക്കെ ഓക്കെ,
1: അതിന്റെ നിർമ്മാതാവ് കൊച്ചിയിൽ തന്നെ മറ്റൊരു വലിയൊരു ധനാഠ്യനായ ബാബു സേട്ടായിരുന്നു. അതിലും സത്യമാഷായിരുന്നു ഹീറോ. മധു സാറാണെങ്കിലും ഹീറോ എന്ന് പറയുന്ന ആ കഥയുടെ വെച്ച് നോക്കുമ്പോൾ സത്യമാഷ് ശക്തമായ ഒരു കഥാപാത്രമുള്ള സിനിമയായിരുന്നു അത്.
0: അതെ അതെ,
1: അവരാ ഒരു വെള്ളിയും ഒരു സ്വർണവും കൊണ്ടുവന്നത് രാമുക്കാരിയായിട്ടാണ്.
0: രാമുക്കാരിയായിട്ടാണ്
1: അങ്ങനെ ഒരു പ്രത്യേകത.
0: സോ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് രണ്ട് പാട്ടപ്പോൾ പ്ലേ ചെയ്യേണ്ടി വരും.
1: നമുക്ക് ചെമ്മീനിനെ,
0: ചെമ്മീനിലെ പാട്ട്
1: ആദ്യം നമുക്ക് നീലക്കുയിലെ ഒരു ഗാനം പ്ലേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീനിലും വേണം.
0: ചെമ്മീനിലെ
1: രണ്ടും രാമുക്കാരിയായിട്ട് അനുസ്മരിച്ചുകൊണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ എത്താം.
2: എല്ലാരും

0: നമ്മൾ രണ്ട് പാട്ടുകൾ കേട്ടു ലെജൻഡ് ആയിട്ടുള്ള രാമു കാര്യാട്ടിനെ ഓർത്തുകൊണ്ട്. അപ്പോ ഇനിയും ചരിത്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
1: 55 കിടക്കണം, 1955.
0: ഓക്കെ,
1: അനിയത്തി കിടപ്പാടം. കിടപ്പാട് നല്ലൊരു സിനിമയാണത്. ഉദയ കെ പ്രൊഡക്ഷൻസ് ആണ്, നസീറാണത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കർഷക തൊഴിലാളി, ചെളി കുത്തുന്ന ഒരു തൊഴിലാളിയുടെ വേഷമാണ്
0: അദ്ദേഹം.
1: ഹലോ, ആ സമയത്തിന്റെ ഒരു ന്യൂ വേവ് എന്ന് പറഞ്ഞ അന്നത്തെ രീതിയിൽ വന്നതാണ് ന്യൂസ് പേപ്പർ ബോയ്. മലയാള സിനിമയില് ഒരു ചലനം ഉണ്ടാക്കിയ സിനിമയാണ് എന്നൊക്കെ പറയും. രാംദാസ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായ ഒരാളാണ് അത് സംവിധാനം ചെയ്തത്. സിനിമയും കുറച്ചാളുകളൊക്കെ കണ്ടു. പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്, നല്ലൊരു സിനിമയാണെന്നുള്ള മട്ടിൽ. അക്കൊല്ലം തന്നെ ഹരിചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ വരുന്നു,
0: തിക്കുരിശിയുടെ.
1: ഹരിചന്ദ്രയിൽ നമ്മൾ എപ്പോഴും ഹരിചന്ദ്ര എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് കമുകർ പുരുഷോത്തമനെയാണ്.
0: അതെ അതെ അതെ.
1: അതിലെ ആത്മവിദ്യാലയമേ എന്നുള്ള ഗാനം, ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: അങ്ങനെ മലയാള സിനിമ ചരിത്രം തുടരുമ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഈ ചരിത്ര വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടെയുള്ളത് മജീദ് ഇക്കയാണ്. മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇക്ക 1952-57 കാലഘട്ടം.
1: നമ്മൾ 56 വരെയാണ് പറഞ്ഞത്, 55 വരെ
0: അല്ല, ഈ 52-57 കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന നസീറിന്റെ സിനിമകള്, സത്യന്റെ സിനിമകള് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ 57 കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് നസീറിനെ നമുക്ക് സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ എണ്ണം വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
1: ഞാൻ പറയാം, അതായത് 56 വരുമ്പോൾ ആരിച്ചനെന്ന പോരനും ആത്മാർപ്പണവും മന്ത്രവാദിയും വരുന്നു, അവരുണരും വരുന്നു, അതിൽ നസീറുണ്ട്.
0: ഓക്കെ,
1: പക്ഷെ ആ വർഷത്ത് വേറൊരു പുതിയൊരു സിനിമ വന്നു, കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ സിനിമ. ആദ്യം നസീറിന്റെ സംവിധായകനായ ജെ ഡി തോട്ടൻ സംവിധാനം ചെയ്ത് നസീറിന്റെ സഹോദരനായ പ്രേംനവാസും അമ്പികയും പുതുമുങ്ങളായിട്ട് വരുന്നു. അതിൽ തന്നെ ജി കെ പിള്ളയും പുതുമുഖമായിട്ട് വരുന്നുണ്ട്. കൂടപ്പിറപ്പ് നല്ലൊരു സിനിമയാണ്. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയലാർ രാമവർമ്മ ആദ്യമായിട്ട് ഗാനങ്ങൾ എഴുതുന്നു ആ സിനിമയ്ക്ക് വേണ്ടി.
0: ഓക്കെ,
1: കെ രാഘവമാഷാണ് അതിന്റെ മ്യൂസിക്, നല്ല നല്ല പാട്ടുകളുള്ള സിനിമ. പിന്നെ 57 വരുമ്പോൾ പാടാത്ത വൈങ്കിളി, നസീർ ഹീറോ ആയിട്ട് വരുന്നു. നീല പ്രൊഡക്ഷൻസിന്റെ അച്ഛനും മകനും, മിന്നാമിനങ്ങ്, മിന്നുന്നതെല്ലാം പൊന്നല്ല, ജയിൽ പുള്ളി, തസ്കരവീരൻ, ദേവസുന്ദരി. തസ്കരവീരൻ എന്ന് പറയുന്നത് സത്യൻ സാറിന്റെ ഒരു സിനിമയാണ്.
0: ഓക്കെ,
1: ശരിക്കും ആ സിനിമ ആസാദ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് കുമാർ അഭിനയിച്ച ഒരു സിനിമയാണ്,
0: ഹിന്ദി.
1: തിരിച്ചത് തമിഴിലേക്ക് വന്ന് മലയക്കള്ളൻ എന്ന് പറഞ്ഞ MGR അഭിനയിച്ചു.
0: ഓക്കെ,
1: അതിന്റെ ഒരു മലയാള വെർഷനാക്കി കടാമംഗലം സദാനന്ദൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വരുന്ന ഒരു സിനിമയാണ് തസ്കരവീരൻ.
0: നല്ലൊരു
1: സിനിമയായിരുന്നു. സത്യന്റെ ആഗണിയൊക്കെ വരുന്നു. ദേവസുന്ദരി, അവിടെയൊക്കെ നസീറുണ്ട്. പിന്നെ 58 വരുമ്പോ മറിയക്കുട്ടി, ലില്ലി എന്ന് പറഞ്ഞ രണ്ട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ട് പിന്നെ ഇല്ല സിനിമയിൽ,
0: പിന്നെ നസീർ ഇല്ല.
1: ആ സമയത്ത് പുള്ളി മദ്രാസിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ആദ്യം തൈവിറന്താൽ വഴിപിറക്കും എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് തുടക്കം. അങ്ങനെ ഏതാണ്ട് 23 സിനിമകൾ തുടർച്ചയായിട്ട് അഭിനയിക്കുകയാണ്.
0: അവിടെ
1: തിരക്കായി പോയി. പിന്നീട് ലാസ്റ്റ് പാലും പഴവും എന്ന് പറഞ്ഞ സിനിമയാണ് ലാസ്റ്റ് എന്ന് തോന്നുന്നു നസീർ സാറിന്റെ.
0: അതിൽ
1: ചെറിയൊരു വേഷമാണ്, ഡോക്ടർ വേഷം. പിന്നീട് അധികം സിനിമകളിൽ തമിഴിലേക്ക് നസീർ പോയിട്ടില്ല, കാരണം പോകാൻ പറ്റിയിട്ടില്ല. മലയാളത്തിൽ അത്രയും
0: തിരക്കുണ്ട്.
1: പിന്നെ ത്രൂവായിട്ട് മലയാളത്തിലുണ്ടായിരുന്നു. ഒരു കൊല്ലം 30 സിനിമകളിൽ അഭിനയിച്ച വർഷങ്ങളൊക്കെ ഉണ്ട്.
0: ഓക്കെ,
1: ആ സമയത്ത് നീല പ്രൊഡക്ഷൻസ് ഭക്തകുചേല എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ ഇവര് തമ്മിൽ നല്ലൊരു മത്സരമുണ്ട്.
0: അപ്പൊ ഈ നീല പ്രൊഡക്ഷൻസും നമ്മളുടെ ഉദയം തമ്മില് ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയമാണത്.
1: നല്ല ആരോഗ്യപരമായ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അവരൊരു സിനിമ ഇറക്കും, ഇവരും നോക്കും.
0: ഓക്കെ,
1: അപ്പൊ ഭക്തകുചേല എന്ന് പറഞ്ഞ സിനിമ അവിടെ നിർമ്മാണം തുടങ്ങിയപ്പോ അതിന്റെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്നത് നസീർ എന്ന തമിഴിലാണല്ലോ, ഒരു തെലുങ്ക് നടനായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഉദയ നസീറിനെ നിർബന്ധമായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കൃഷ്ണകുചേല എന്ന് പറഞ്ഞ സിനിമയില് ശ്രീകൃഷ്ണനാക്കി. പിന്നീട് അടുത്ത് ലൈല മജ്നു ഉണ്ടായിരുന്നു, പി ഭാസ്കർ മാഷ്ടർ സിനിമ, നല്ല സിനിമയായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് സത്യമാഷ്കും നസീർ സാറിനും നല്ല നല്ല സിനിമകളും ഉണ്ടായിരുന്നു.
0: ആ ഒരു കാലഘട്ടത്തിലെ മെയിൻ ആക്ടേഴ്സ്
1: രണ്ടുപേരും
0: എന്ന് പറയുമ്പോൾ സത്യനും അതുപോലെ തന്നെ പ്രേം നസീറും. അപ്പൊ ഇവര് തമ്മിൽ അഭിനയിച്ച മറ്റു ചിത്രങ്ങള് ഉണ്ട്?
1: ഇവര് തമ്മിൽ ആദ്യം അഭിനയിച്ചത് അവരുണരുന്നു. പിന്നീട് സുശീല എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അതിൽ നസീറിന്റെ ഏതാണ്ട് ഒരു നെഗറ്റീവ് വേഷമാണ്.
0: ഓക്കെ,
1: പിന്നീട് വരുന്നത് തിലോത്തമ, അങ്ങനെ ചില സിനിമകളുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ അനുഭവങ്ങൾ പാളിച്ചകൾ, പിന്നീട് നമുക്കൊക്കെ ഓർമ്മയുള്ള സിനിമകളാണ്.
0: അതെ,
1: നമ്മൾ ഇന്നും ടെലിവിഷനിൽ കാണുന്നുണ്ട് നസീറിനെ സത്യനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മയുള്ള സിനിമകളാണ്.
0: ഓക്കെ,

0: അധികം ഒന്നും അങ്ങനെ പറയാനില്ല. 57 പ്രത്യേകത രണ്ടാമത്തെ ഒരു നോവല് ചിത്രമാക്കുന്നതാണ് പാടാത്ത വൈങ്കിളി. ആദ്യത്തെ സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ
1: നിശബ്ദ ചിത്രമായിട്ട്,
0: അത് ഒരു പ്രസിദ്ധീകരിച്ച നോവലാണ്. അതുപോലെ പ്രസിദ്ധീകരിച്ച മറ്റൊരു നോവലാണ് പാടാത്ത വൈങ്കിളി, അതാണ് പിന്നീടുള്ളൊരു നോവലാകുന്നത് മുട്ടത്തുറക്കിയില്ല.
1: ഓക്കെ ഓക്കെ.
0: ആ വർഷം തന്നെ ജയിൽ പുള്ളി, തസ്കരവീരൻ നേരത്തെ പറഞ്ഞു ഞാൻ, ദേവസുന്ദരി എന്നുള്ള സിനിമകളൊക്കെ ഉണ്ടായി. അതില് ജയിൽ പുള്ളിയുടെ നല്ലൊരു പാട്ടുണ്ട്, സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞ്.
1: ഓക്കെ ഓക്കെ.
0: നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്നു.
1: ഓക്കെ.
0: കാമുകര പുരുഷോത്തമനും ശാന്തപ്പി നായരും കൂടെ പാടുന്ന
1: പാട്ട്
0: സംഗീതമേ ജീവിതം.
1: ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട്
0: ബാക്കി പറയാം.

0: അപ്പോ നമ്മള് പഴയകാല ഗോൾഡൻ സോങ്ങുകളുടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രമാണ്. ഓരോ സിനിമ ഏത് കാലഘട്ടത്തിൽ റിലീസായി, അന്നത്തെ പ്രധാന നടന്മാരെ ഏത് കാലഘട്ടത്തിലാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്, അങ്ങനെ അങ്ങനെ സിനിമയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മള് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ സിനിമയെ കുറിച്ചുള്ള ഈ ചരിത്രം നമ്മളോട് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട നടൻ മജീദ് കെ ആണ്. സോ ഇനി അടുത്ത കാലഘട്ടം ഏതാണ്?
1: അടുത്തത് 1958. അതിൽ നായര് പിടിച്ച പരിപാല്, നല്ലൊരു സറ്റയർ ആയിരുന്നു. പക്ഷെ ഒരു സർക്കസ് ചിത്രം കൂടിയായിരുന്നു, സർക്കസിന്റെ കൂടാരത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അതിൽ മറ്റൊരു പ്രാധാന്യം, അതിൽ ആദ്യമായിട്ട് KP ഉദയഭാനു എന്ന് പറഞ്ഞ ഗായകൻ വരുന്ന ഒരു സിനിമയാണ്. എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിലും, വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ എന്നുള്ള രണ്ട് പാട്ട് പാടിക്കൊണ്ട് ഉദയഭാനു സിനിമയിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഉദയഭാനുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട്

0: പ്രയത്നം ഉണ്ടാക്കിയത് കെ രാഘവ മാഷ.
1: ഓക്കെ.
0: ബാബുരാജും ഉദയഭവൻ വന്ന് കോഴിക്കോട് റേഡിയോ നിലയത്തിൽ ജോലി ചെയ്യുന്ന സമയം രാഘവ മാഷും ഉണ്ട് അവിടെ. അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചു, പല ശ്രമം നടത്തിയെങ്കിലും ഇത് പറ്റിയില്ല. ഈ സിനിമയിൽ പോലും അതിന്റെ പ്രൊഡ്യൂസർ വളരെ ശാഠ്യം പിടിച്ചു. ആ പാട്ട് എം രാജ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാഘവ മാഷ് ഞാനിത് ഈ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയപ്പോഴാണ് ഉദയഭവനി ചാൻസ് കൊടുക്കുന്നത്.
1: ചാൻസ് കൊടുത്തു.
0: ഉദയഭവൻ നല്ലൊരു ഗായകനായിരുന്നു.
1: അതെ അതെ.
0: താമരത്തുമ്പി വാവ, കളഞ്ഞു കിട്ടിയ തങ്കത്തിലെ എവിടെ നിന്നോ എവിടെ നിന്നോ, നല്ല ഗായകനാണ് അദ്ദേഹത്തിന്റെ. തന്നെയല്ല രമണൻ എല്ലാം അജുനു രണ്ട് പടങ്ങളുണ്ട്, അതിൽ മുഴുവൻ ഗാനങ്ങളും പാടിയിരിക്കുന്ന ഉദയഭവന് മാത്രമാണ്, യേശുദാസ് ഇല്ല അതിൽ രണ്ടിലും.
1: അതെ അതെ.
0: രമണില് നല്ല ഗാനങ്ങളുള്ളതാണ്.
1: അതെ.
0: സംഗീതത്തിന്റെ ഒരുപാട് സ്പർശേറ്റ ഒരു കഥയാണല്ലോ രമണന്റെ.
1: അതെ അതെ.
0: കവിതയുടെയും സംഗീതത്തിന്റെ ഒക്കെ അതിന്റെ മുഴുവൻ ഗാനങ്ങൾ പാടിയത് ഉദയഭാനുമാണ്. കാനനച്ചോലയിലുണ്ട്, വെള്ളി നക്ഷത്രമേ, അതുപോലെ ലൈല മജ്നുവിലെ നല്ല പാട്ടുകൾ ബാബുരാജിന്റെ. ഞാൻ ആ ഉദയഭാനുവിനെ കുറിച്ച് പറയാനുള്ള കാരണം, ഉദയഭാനു ചെമ്മീനിലെ പാടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കേട്ടല്ലോ പെണ്ണാളെ പെണ്ണാളെ, ഇടയ്ക്ക് പാടുന്നതിലെ യേശുദാസും ഉദയഭാനുമാണ്.
1: ഓക്കെ.
0: അത് 65. പിന്നീട് ആ ഗായകൻ മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളൊരു വല്ലാത്തൊരു അത്ഭുതം തോന്നിയിരുന്നു പലപ്പോഴും. പിന്നീട് എന്നാണ് വരുന്നത്, താന്തോന്നി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്തിറങ്ങിയ ഇത്രയും 10-30-35 വർഷം അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്നെ ആരും വിളിച്ചില്ല, ഞാൻ പാടിയില്ല എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഗാനമേളകളൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം സമസ്യ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ.
0: ആ വർഷം തന്നെ 58 തന്നെ ഇറങ്ങിയ നല്ലൊരു സിനിമയാണ് രണ്ടിടം കഴി, മുട്ടത്തൊരുക്കിട നോവല. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് നമ്മൾ ഏറ്റവും മലയാള നാടകവേദിയിലെ ഏറ്റവും പ്രഗത്ഭമായ നടൻ പി ജെ ആന്റണി. പിന്നീട് പി ജെ ആന്റണി മലയാള സിനിമയിൽ വളരെ നല്ല ശക്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മുറപ്പെണ്ണിലെ അമ്മാവൻ, നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. പി ജെ ആന്റണി അതുല്യ പ്രതിഭയായിരുന്നു നാടകത്തിലായാലും സിനിമയിലായാലും.
1: ഓക്കെ.
0: അതുപോലെ വളരെ കുറച്ച് സിനിമകളാണെങ്കിലും നല്ലൊരു, നമ്മളൊന്നും മറക്കാൻ പറ്റാത്തൊരു നടനാണ്.
1: ഇനിയുള്ള ചരിത്രത്തിനെ കുറിച്ച്,
0: ഇനിയുള്ള ചരിത്രം വരുന്നത് മധുസാറിനെ കുറിച്ച് പറയുമ്പോൾ, മധുസാർ വരുന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകളും മൂടുപടവും രണ്ട് പടങ്ങൾ ഏതാണ്ട് രണ്ടുപേരെ സമയത്ത് ഷൂട്ട് ചെയ്യും, ഇറങ്ങുകയും ചെയ്യണം. ആ സിനിമയിലാണ് മധുസാർ വരുന്നത്. പിന്നീട് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയാണ് കുട്ടിക്കുപ്പായം. അതിനു മുമ്പ് 56 മറ്റൊരു നടൻ ഇവിടെ വന്നു, കെ പി ഉമ്മർ.
1: അതെ.
0: ഉമ്മ എന്ന സിനിമയിൽ കൂടെ വന്നു അദ്ദേഹത്തിലെ, അതിന്റെ പേര് ഉമ്മറിന്റെ പേര് സ്നേഹജാൻ എന്നായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നാടകവേദിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അന്നേ 18-19 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് ഏതാണ്ട് 60-65 വയസ്സുകാരനായ ഹാജിയാരുടെ വേഷമൊക്കെ അഭിനയിച്ച് വളരെ ഫേമസ് ആയിട്ട്, ഇത് ഭൂമിയാണ് നാടകത്തില് കെ ടി മുഹമ്മദിന്റെ. ആ സമയത്ത് ഉമ്മയില് ഒരു ഹാജിയാരുണ്ട്. ആ ഹാജിയാരെ വിളിക്കാനായിട്ട് തിക്കുശിയുടെ ശുപാർശ പ്രകാരം ഉമ്മർ വരികയാണ്. ഉമ്മർ വരുമ്പോ കുഞ്ചാക്കി ചോദിച്ച്, ഈ മനുഷ്യനെ എങ്ങനെ ഹാജിയാക്കും, നമുക്ക് ഇതിൽ നായകനാക്കാം എന്ന് പറഞ്ഞ് ആ സിനിമയിൽ നായകനാക്കുകയാണ് കെ പി ഉമ്മറിനെ.
1: ഓക്കെ.
0: എന്നിട്ട് ഹാജിയാരുടെ വേഷം ചെയ്യുന്നത് തിക്കുരിശിയാണ്.
1: ഓക്കെ.
0: അങ്ങനെ ഒരു രസകരമായ സംഭവമുണ്ട്.
1: ഓക്കെ.
0: പിന്നീട് അദ്ദേഹം സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു.
1: പിന്നീട് ഒരു സുന്ദരനായ വില്ലനായി.
0: അത് വരുന്നത് വളരെ, ഈ ഇത് കഴിഞ്ഞിട്ട് ഉമ്മർ വീണ്ടും സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് പോവുകയാണ്. ഈ രണ്ട് സിനിമകളും പുള്ളിക്ക് ഒരു ഗുണം ചെയ്തില്ല എന്ന് വേണമെങ്കിൽ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ഹിറ്റായില്ല. പിന്നീട് അദ്ദേഹം 63 തിരിച്ചു വരുന്നത് മുറപ്പെണ്ണിലൂടെയാണ്. മുറപ്പെണ്ണിലൂടെ വന്ന കെ പി ഉമ്മറിന് ശക്തമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ വന്നുപോയ ചില നടന്മാരുണ്ട്, അവരെയൊക്കെ നമ്മളിപ്പോ ഒന്ന് ഓർക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. മുരളി എന്ന് പറഞ്ഞൊരു നടനുണ്ട്, മുരളി. വീർപ്പിന്റെ വില എന്ന് പറഞ്ഞ സിനിമയിൽ രാഗിണിയുടെ നായകനായിട്ട് അഭിനയിച്ച ആളാണ് അയാള്. പിന്നീട് കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് മുരളിയെ നമ്മൾ കാണുന്നത് ജീസസ് എന്ന സിനിമയില് ക്രിസ്തുവിന്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ്. പിന്നീട് ആ നടനെ പിന്നീട് നമുക്ക് കണ്ടിട്ടില്ല. 68 വിൻസെന്റും രാഘവനും കൂടി വരുന്നു റെസ്റ്റ് ഹൗസിൽ. അവര് കുറെ നാളെ നല്ല നല്ല പടങ്ങളിൽ അഭിനയിച്ചു. നിഴലാട്ടം എന്ന് പറയുന്ന ഒരു സിനിമയില് സുധീർ വന്നു. അതിൽ ഏറ്റവും രസമായ കാര്യം എന്ന് വെച്ചാൽ, നിഴലാട്ടത്തിൽ വരുമ്പോൾ സുധീറിനെ ഡബ് ചെയ്തത് രാഘവനാണ്. വിൻസെന്റിന് ഒരുപാട് നല്ല സിനിമകൾ, നല്ല ഗാനങ്ങൾ ഉള്ള സീനിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യവാനായിരുന്ന നടനാണ്. അതിനുശേഷം വരുന്നതാണ് സോമൻ ഗായത്രിയിലൂടെ വരുന്നു, സുമാരൻ നിർമാല്യത്തിലൂടെ വരുന്നു, മമ്മൂട്ടി വരുന്നു സിനിമയിൽ മേളയിലും അല്ലെങ്കിൽ വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ കൂടി വരുന്നു, രതീഷ് വരുന്നു, പിന്നീട് മോഹൻലാൽ വരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില്. ആ മോഹൻലാലും മമ്മൂട്ടി എന്ന് നല്ല വലിയ നക്ഷത്രങ്ങളായിട്ട് ഇവിടെ തിളങ്ങി നിൽക്കുമ്പോൾ ചെറിയ ചെറിയ നടന്മാരും എല്ലാവരും കൂടെ പോകുന്ന ഈ സിനിമാ ലോകം ഇങ്ങനെ
1: പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം മലയാള സിനിമയുടെ ഒരു കാലഘട്ടം, അത് ഓരോ സിനിമകളും റിലീസ് ചെയ്ത കാലഘട്ടം, മലയാള സിനിമയുടെ

0: തുടക്കം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. അപ്പോൾ ഇത് കൂടാതെ നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ന് അവർ കേട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ്, അവരോട്,
1: ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിനിമയുടെ പ്രേക്ഷകരും അതിൻ്റെ ആസ്വാദകരും ഇന്നത്തെ യങ് ജനറേഷനാണ്. എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു താല്പര്യങ്ങളായിരിക്കില്ല അവർക്ക് സിനിമയോടുള്ളത്.
0: അതെ,
1: പക്ഷെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ടായിരുന്നെന്നും സാഹിത്യവുമായിട്ട് ബന്ധമുള്ള കഥകൾ സിനിമയിലായിട്ടുണ്ടെന്നും മഹാപ്രതിഭകൾ ഈ രംഗത്തുണ്ടായിരുന്നു എന്നും നമുക്ക് ഓർക്കണം. അതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഏത് വിഷയമായാലും നമ്മൾ അതിൻ്റെ ചരിത്രങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകും. അത് നമുക്ക് റെഫർ ചെയ്യാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സന്നദ്ധത ഇത് വേണം. നമ്മൾ ഇന്ന് ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ചരിത്രത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവണം. അതിന് എന്റെ ഈ വാക്കുകൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്.
0: അപ്പോൾ താങ്ക് യു ഇക്ക, ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയും അതുപോലെ നല്ല കുറേ പാട്ടുകൾ സെലക്ട് ചെയ്യുകയും അതിലും ഉപരി മലയാള സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരികയും ചെയ്തതിന് ഇക്കയോട് വളരെ വളരെ താങ്ക്ഫുൾ ആണ്. റെയിൻബോ എഫ് എം കൊച്ചി 107.5. അപ്പോൾ ഇത്രയും സമയം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ സിനിമാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട നടൻ മജീദ് ഇക്കയും അദ്ദേഹത്തിനോടൊപ്പം ഞാൻ കിരൺ ബേബിയും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 7:10 ആയിട്ടുണ്ട്. യുവർ ചോയ്സിന്റെ സമയമാണ്. പതിവ് പോലെ തന്നെ യുവർ ചോയ്സിലേക്ക് ഇപ്പം മുതൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒരുപിടി നല്ല ഗാനങ്ങളുമായി കുറച്ച് വിശേഷമൊക്കെ പങ്കുവയ്ക്കാം. ഞാനിവിടെ കൂടെയുണ്ട്, വിഷ്ണുപ്രിയാണ് ഒപ്പം ഉള്ളത്. വിളിക്കേണ്ട നമ്പർ പതിവ് പോലെ തന്നെ, നമ്പർ മാറിയിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടി പറയാം, 0484-2-4281-01, 0484-2-4281-01. വിളിക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഡിയോയുടെ വോളിയം നന്നായി കുറച്ച് വെച്ചിട്ട് കഴിയുമെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം. അതുപോലെ എപ്പോഴും വിളിക്കുന്ന ശ്രോതാക്കൾ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കോള് കണക്റ്റ് ആവുന്ന ശ്രോതാക്കൾ ഒന്ന് മാറിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്ത പ്രിയപ്പെട്ടവരോട് കൂടി സംസാരിക്കാമായിരുന്നു. അങ്ങനെ റിക്വസ്റ്റ് കൂടി വെക്കുകയാണ്. അപ്പോൾ വിളിച്ചോളൂ, 0484-2-4281-01 യുവർ ചോയ്സിലേക്ക്. നല്ലൊരു ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ യുവർ ചോയ്സ് ആരംഭിക്കാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: അങ്ങനെ ഒരിക്കൽ കൂടി യുവർ ചോയ്സിലേക്ക് സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 14:38 ആയിട്ടുണ്ട്. യുവർ ചോയ്സ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ കോള് വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കോളറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കാനായിട്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? പേരൊക്കെ പറയൂ. ഇരിങ്ങാലക്കുട. ഓക്കെ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? അത് ആദ്യമായിട്ടാണോ?

0: കോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കോളറുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കാനായിട്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്, പേരൊക്കെ പറയൂ.
1: ഞാൻ അനിതയാണ്, ഇരിങ്ങാലക്കുട.
0: ഇരിങ്ങാലക്കുട. ഓക്കെ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? അത് ആദ്യമായിട്ടാണോ?
1: മുമ്പ് വിളിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ഫസ്റ്റില് സംസാരിച്ചത് ഞാൻ വിഷ്ണുപ്രിയോട്.
0: ആണോ? അത് ശരി. പക്ഷെ അടുത്തൊന്നും അല്ല, കൊറേ നാളായിന്ന് തോന്നണം അല്ലേ? അത് ശരി. ആഹാ, ഞാൻ അത്ര ഓർക്കുന്നില്ല. പക്ഷെ അനിത എന്നുള്ള പേര് എനിക്ക് ഓർമ്മയുണ്ട്.
1: ശരിയാണ്.
0: എന്തോ,
1: ഞാൻ കുറച്ചു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല.
0: അതെവിടെ പോയി?
1: യു കെയിലെ മോന്റെ അടുത്ത് പോയിരിക്കുന്നു.
0: അത് ശരി. ഓ ഓ ഓ, അത് ശരി. അപ്പൊ യു കെയിലൊക്കെ കറങ്ങി ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരികയാണ്
1: അല്ലേ?
0: ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടൂർ പ്രോഗ്രാം. അപ്പൊ എല്ലാ സ്ഥലങ്ങളും, മാക്സിമം സ്ഥലങ്ങളൊക്കെ കണ്ടോ?
1: മാക്സിമം കാണാൻ പറ്റുന്നൊക്കെ ഉണ്ട്. അവര് ഓഫീസിന്റെ ദിവസം സാറ്റർഡേ സൺഡേ അങ്ങനെ പോവും.
0: എന്നാലും മതിയല്ലോ. അല്ല, മോനും ഫാമിലി ആയിട്ടാണോ അവിടെ? അത് ശരി. എങ്ങനെയുണ്ട് യു കെ? അടിപൊളി, ഇഷ്ടായോ?
1: അടിപൊളി, നല്ല പ്രകൃതി ഭംഗിയുള്ള
0: സ്ഥലം. പച്ചപ്പാണ്. അവരൊക്കെ അവരുടെ നാട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ?
1: അതെ അതെ, നന്നായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പോകുന്നിടത്തൊക്കെ കാട് പോലെയൊക്കെ.
0: അത് മാത്രല്ല,
1: ചെറിയ സ്ഥലങ്ങൾ കാണുമ്പോ അവിടെയൊക്കെ ഞാൻ വിചാരിച്ചു എന്തോ പൈപ്പ് കണ്ടപ്പോ എന്താവോന്ന് വെച്ചു. പിന്നെ ശ്രദ്ധിച്ചപ്പോ അതിലൊക്കെ ചെടികളുണ്ട് വരാനായിട്ട്. കൂട്ടായിട്ട് ഇങ്ങനെ പാടത്തിന്റെ നടുവിൽ പോലും ഓരോ ചെറിയ കാടുകൾ പോലെ
0: കാടുകൾ. അതെ, അതായത് യു എസിലെ പറഞ്ഞു കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ചിലപ്പോ മെയിൻ സിറ്റിയുടെ നടുവിലായിരിക്കും ഒരു ചെറിയ കാട്, അങ്ങനെയൊക്കെയാണ് അവിടെ മെയിൻറ്റെയിൻ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കഴിവാണ്.
1: അതുണ്ട് അതുണ്ട്. ഞാൻ അയാളുടെ വീട്ടിന്റെ മുന്നിൽ തന്നെ അവര് വന്ന് വണ്ടി വന്ന് പുല്ലൊക്കെ കട്ട് ചെയ്യുന്നതാണ്.
0: അതാണ് അതാണ്. അത് വൺസ് ഇതെല്ലാം ഒന്ന് സൃഷ്ടിക്കുന്നതിലല്ലോ, അത് പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്നതിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു. അതിലാ നാടിന്റെ എന്താ പറയാ, നിയമവ്യവസ്ഥയുണ്ട്. എന്താ പറയാ, സിറ്റിസനും അവിടെ ഉള്ള മനുഷ്യരും അതിനത്ര തന്നെ സപ്പോർട്ട് ചെയ്ത് നിക്കണോണ്ടാണല്ലോ. മതിലുകൾ അല്ലെ, മതിലുകളും ഗേറ്റുകളും ഒന്നും അങ്ങനെ ഇല്ല. മതിലുകളില്ല അല്ലെ? അത് ശരി. ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്തോ? അതാണ് നമുക്ക് ഇനി ഓർമ്മകൾ സൂക്ഷിക്കാൻ അല്ലേ? അത് ശരി. അപ്പൊ മോനോടൊക്കെ അതുപോലെ യു കെ ഇടയ്ക്ക് ഇങ്ങോട്ടും വരാൻ പറ നാട്ടിലേക്കും. അവരങ്ങനെ യു കെയിൽ സുഖിച്ചാൽ മാത്രം പോരല്ലോ, ഇവിടുത്തെ മഴയും വെയിലും ഒക്കെ ഒന്ന് അനുഭവിക്കണ്ടേ അല്ലേ?
1: അത്ര ആയിട്ടുള്ളു.
0: അത് ശരി. അല്ല, അപ്പൊ പറയണ ഇടയ്ക്ക് പറയണം, അവിടെ അങ്ങനെ നല്ല ക്ലൈമറ്റിന് മാത്രം ഇരുന്നാൽ പോരാ, ഇവിടെ ഇടയ്ക്ക് മഴയും വെയിലും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ സുഖമായിട്ടിരിക്കുന്നു?
1: എല്ലാവരും.
0: ഇന്നെന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഇന്ന് മറ്റേ അയാൾ കഥ എഴുതിയ ഏതോ നിദ്രതൻ.
0: ഏതോ നിദ്രതൻ, ആ നല്ല പാട്ടാ അത്.
1: അതെ അതെ.
0: ഇപ്പൊ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഓരോ കുട്ടികൾ പാടി കേൾക്കുമ്പോഴാണ്, അങ്ങനെ കേൾക്കുമ്പോഴാണ് ഈ പാട്ടിനൊക്കെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലേ പല പാട്ടുകളും? ഞാനിങ്ങനെ ഈ മ്യൂസിക് റിയാലിറ്റി ഷോകൾ കാണാൻ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ചില പാട്ടുകൾ നമ്മള് എല്ലാം ഓർത്ത് എന്താ പറയാ, ഓർമ്മയെന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ളവര് വന്ന് പാടുമ്പോഴാണ് ഓ ഇങ്ങനെ ഒരു പാട്ട്, ഇത് ഇത്ര ലൈവ് അങ്ങനെ കേൾക്കുമ്പോ ഒരു വേറൊരു രസല്ലേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പാട്ട് കേട്ടിരുന്നു അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം.
1: ഞങ്ങളുടെ
0: മൂളു ഞാൻ കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ.

0: ചെല്ലന്നെയാണ് ഫോണിൽ റേഡിയോ ഇരിക്കുന്നത്.
1: അത് ശരി,
0: സമയത്ത് ഞാൻ
1: കേട്ടോണ്ടിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ തുടർന്നും കേൾക്കുക ഞങ്ങളുടെ പരിപാടികളൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അനിത ചേച്ചിയാണ് വിളിച്ചത്. ഒത്തിരി നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് എൻ്റെ അടുത്താ സംസാരിച്ചതെന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്, ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്. നല്ലൊരു മെലഡി, ഒരു ക്ലാസിക് മെലഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ആ അതിമനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. യോ ചോയ്സിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481.

0: മഴയുടെ നിദാന്ത സംഗീതമായി മൃദു പദമോടെ മൃഗമന്ദമോടെ അന്നരികിൽ എന്നോ എന്നെ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല.
1: അതിമനോഹരായിട്ട് പാടി, അതിമനോഹരായിട്ട് പാടി. ഇത്തരം പാട്ടുകളിലെ പാട്ടിന്റെ ഫീല് അല്ലെ, ആ ഫീലൊക്കെ വന്നു നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
1: അതെ, പാട്ടാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ?
0: അതെ അതെ.

0: സഭ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: Rainbow FM presents Try and Dumb Waves. Try and Dumb Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. 14th day, രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ. 15th പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ. പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ. രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. പേര് പോലെ തന്നെ ഇത് നിങ്ങളുടെ ചോയ്സാണ്. ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ് ഇപ്പം മുതൽ 2 മണിവരെ. ഓക്കെ, വിളിക്കുന്ന നമ്പർ 0484242801. അങ്ങനെ വിളിച്ചൊരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. ഹലോ.
1: ഹലോ,
0: സ്വന്തമായിട്ട് പേര് പറയൂ, അതാ ഞാൻ പറയാതിരുന്നേ.
1: മുളന്തുരുത്തി.
0: ആ, നമുക്കിവിടെ അടുത്തല്ലേ. ആ, എന്തൊക്കെയാ വിശേഷം അവിടെ?
1: നല്ല വിശേഷം. ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട്.
0: ഇവിടെ നമ്മളിപ്പോ ഈ മഴ പെയ്തു തുടങ്ങി പിന്നെ നമുക്ക് വിശേഷം ചോദിച്ചാൽ എല്ലാവർക്കും മഴയെ കുറിച്ചേ പറയാനുള്ളൂ അല്ലേ. ആദ്യം മഴ, മഴ കഴിഞ്ഞുള്ളൂ ബാക്കി അല്ലെ. മഴ നമുക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിലും അവിടെ റേഡിയോ ശബ്ദം കൂട്ടിയാണോ വെച്ചേക്കുന്നേ? ഞാൻ പറയണൊക്കെ എനിക്ക് തിരിച്ചു കേൾക്കാവുന്ന പോലെ. അത് ശരി. ഓക്കെ, അപ്പൊ മൊബൈൽ ഓണായി കിടപ്പുണ്ടാവും ചെലപ്പോ. അതൊന്ന് ഒന്ന് പോസ് ചെയ്യാമോ? അല്ലെങ്കിൽ പുറത്തേക്ക് കേക്കുമ്പോ നമ്മുടെ ശബ്ദം ഡിസ്റ്റർബ് ആയിട്ട് കേക്കൂ. പോസ് ചെയ്തോ? പോസ് ചെയ്തോ? ആ, ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പിന്നെയും കേക്കുന്ന പോലെ. ഓ, അതാണല്ലേ. ഓക്കെ ഓക്കെ, നമ്മളെ മഴ പെയ്യുമെങ്കിലേ, മഴ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് മഴ തീർന്നാ മതി എന്നായിരിക്കും. അങ്ങനെയല്ലേ. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, ഭാര്യ, എനിക്ക് 2 മക്കള്, രണ്ടാമുള്ളേരാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു. ഒരാളുടെ കല്യാണം കഴിച്ചിട്ടില്ല.
0: ആ, ഇനി അടുത്തൊരു കല്യാണം ഇങ്ങനെ നിക്കുന്നുണ്ട് അല്ലേ.
1: അടുത്ത് കല്യാണം ഉണ്ടാകാൻ സാധ്യത പുള്ളിക്കങ്ങനെ വലിയ താല്പര്യമില്ല.
0: അത് ശരി. ഇപ്പൊ പലർക്കും കല്യാണത്തോട് താല്പര്യം ഇല്ലാതെയാണ് വരുന്നത് അല്ലേ. അല്ല, ചെലപ്പോ അത് കുറച്ച് കഴിയുമ്പോ മാറും. ഞാനേ ഉടനെ കല്യാണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത്, ഞാൻ ചോദിച്ചത് അബദ്ധമായോ, ചെറിയ ആളാണോ?

0: അല്ല, വലിയ ആളാണ്.
1: ഞാനിത്തിരി പ്രായമുള്ള ആളാണ്.
0: അത് ശരി, അത് അതൊക്കെ ഇപ്പൊ വലിയൊരു ക്രെഡിറ്റ് ആണ് പ്രായമുള്ള ആളാന്ന് പറഞ്ഞാ. അല്ലേ,
1: ഉച്ചയ്ക്ക് 2-3 മണിക്കൂർ ഇരുന്ന റേഡിയോ മാറി മാറി കേക്കും
0: കേക്കും.
1: വൈകിട്ട് 9 ആകുമ്പോ ചെവി വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കുമ്പോ ഓഫ് ആക്കുള്ളൂ.
0: അത് ശരി, ചെവി വെച്ചിട്ട് ഉറങ്ങും. അത് ശരി. നല്ല കാര്യം, ഒത്തിരി സന്തോഷം അങ്ങനെ അറിഞ്ഞതില്. ഈ പ്രായമായി എന്നുള്ളതേ,
1: റേഡിയോ വാങ്ങിച്ച്
0: അത് ശരി,
1: പാട്ട് എന്റെ പ്രാണനാണ്.
0: അതാണ്, അതാ വേണ്ടത്. അല്ല, ഈ പ്രായമായി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ക്രെഡിറ്റ് ആണ്. എന്താണെന്നറിയാമോ, എത്രയോ പേര് പ്രായമാകാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുന്നു. പ്രായമാകുന്ന വലിയൊരു ഭാഗ്യാണ്.
1: എനിക്ക് വയസ്സിന്റെ എണ്ണത്തിന് മാത്രമേ പ്രായമുള്ളൂ.
0: ആ, മനസ്സിൽ ചെറുപ്പാണ് അല്ലേ?
1: മനസ്സിൽ,
0: അതാണ്, അതാ വേണ്ടത്. മനസ്സിൽ നല്ല യൂത്ത് ആയിട്ടിരിക്കണം.
1: ഞാൻ വിചാരിച്ചിരിക്കുന്ന നേരത്തിന് ചെന്നൈയിലെ ബാംഗ്ലൂരൊക്കെ ഞാൻ പോയിട്ട് വന്നാളാ.
0: അത് ശരി. യാത്രകൾ ഇഷ്ടമാണ്?
1: യാത്രകൾ അത്ര ഇഷ്ടമാണ്. ഇനിയിപ്പോ പോണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ വണ്ടിക്ക് ഞാൻ പോയിട്ടിരിക്കും.
0: പോയിട്ടേരിക്കൂ, പോയി കഴിഞ്ഞേ എല്ലാരും അറിയുള്ളൂ അല്ലേ? അതാണ്, കൊള്ളാം കൊള്ളാം. പക്ഷെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോണ കേട്ടോ നല്ലത്. ഒറ്റയ്ക്കാണോ ഇഷ്ടം യാത്ര ചെയ്യാൻ? എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രകളാണ് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാൻ ദൂരെ പോണ ആളാന്ന് വിചാരിക്കരുത്, ഞാനിവിടെ ചിലപ്പോ അടുത്തുവരെയായിരിക്കും. പക്ഷെ എനിക്ക് അതും ഒറ്റയ്ക്ക് പോണ. അപ്പൊ എന്താ പറയാ, ഒറ്റയ്ക്ക് പോകുമ്പോ നമുക്ക് പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോവാം. പാട്ട് മാക്സിമം പാട്ട് കേൾക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇവിടെ 4 വരെ പോയി അല്ലെ, 2 വരെ പോയാ എത്ര പാട്ട് കേൾക്കാം. പക്ഷെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് അത് പറ്റില്ലല്ലോ. കൂടെ ആളുണ്ടെങ്കിൽ സംസാരാവൂലേ.
1: വീട്ടിലെ എനിക്ക് വലിയ റേഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും ചെറിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു കേട്ടോണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോ.
0: അത് ശരി,
1: ഇയർഫോൺ വീട്ടിലെ യാത്ര ചെയ്തോണ്ടിരുന്നതാണ്.
0: യാത്രയായാലും എവിടെയായാലും റേഡിയോ ഇട്ടിട്ട് പരിപാടി ഇല്ല അല്ലേ?
1: എനിക്ക് റേഡിയോ ഉണ്ടെങ്കിലേ വെച്ചുള്ളൂ.
0: അത് മതി, ഞങ്ങൾക്ക് അത് കേട്ടാ മതി. ഞങ്ങളെ ഒന്നും കേൾക്കാതെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? അതാണ് ഞങ്ങളോടുള്ള സ്നേഹം, അതിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു അറിയിക്കുന്നു. ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ വിഭവങ്ങൾ എന്തെങ്കിലും?
1: അപ്പൊ
0: തട്ടിക്കൂട്ടലാണ് അല്ലേ?
1: ആ,
0: അതാണ് അതാണ്.
1: ആ,
0: ഏത് പാട്ടാ കേൾക്കണ്ടേന്ന്?
1: എനിക്ക് അതകുള്ള സിനിമയില് ജലദോഷം പറഞ്ഞൊരു പാട്ടുണ്ട്.
0: അതിപ്പൊ കറക്റ്റ് ആണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ജലദോഷവും ചെറിയൊരു പനിയുടെ ആരംഭമൊക്കെ ഉണ്ട്. ജലദോഷല്ല, തൊണ്ട. ഓ,
1: സിനിമയോട് ഇഷ്ടം തോന്നിയ വിൻസെന്റ് അഭിനയിച്ചത് പടവാണ്. വിൻസെന്റ് എന്റെ ഒരു വളരെ ആരാധകനായിട്ടുള്ള.
0: അത് ശരി. ആ ഹാ, എനിക്കറിയാം, നടനെ മനസ്സിലായി. അപ്പൊ ആ പാട്ടാണ് കേൾക്കണ്ടേ അല്ലേ? സന്ദർഭത്തിന് അനുയോജ്യമായ ആ പാട്ട് എന്തായാലും ഇപ്പൊ തന്നെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ജലദോഷം ഒന്നും സ്വന്തമായിട്ട് പിടിക്കാതെ സൂക്ഷിക്കുക, സേഫായിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, ഇടയ്ക്കൊക്കെ വിളിക്കട്ടോ. ഓക്കെ, സന്തോഷം. പാട്ട് നമുക്ക് കേൾക്കാം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: നല്ല രസകരമായ ഒരു പഴയ പാട്ടാണ് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അതിനിടയിൽ എന്നെ ഒരു കുട്ടി ശ്രോതാവ് വിളിച്ചിരുന്നു, ഞാൻ ഹോൾഡ് ചെയ്യാട്ടോ എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട്, പക്ഷെ ആൾ കട്ട് ചെയ്തിട്ട് പോയി. കട്ടായി പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. ആൾക്ക് എമൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. അതിനിടയ്ക്ക് നമുക്ക് മറ്റൊരു കോള് കണക്ട് ആയിട്ടുണ്ട്, അതാരാന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഒന്നുകൂടി
1: പേര് പറയോ.
2: സഫൽ.
1: സഫൽ. ആ, സ്ഥലം?
2: ആലപ്പുഴ.
1: ആലപ്പുഴയിൽ എവിടെയാണ്? കലവൂര് അല്ലേ. അതുവഴിയൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞുവാവയാണോ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നേ? അത് ശരി. നമ്മള് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണോ?
2: ഇന്നലെ മുതലേ, പക്ഷേ കറക്റ്റ് കിട്ടിയത് ഇന്നലെ മുതലേ തുടങ്ങിയത്.
1: അത് ശരി.
2: കുറെ നാളായി ഇന്നലെ മുതലേ തുടങ്ങി.
1: അല്ല, മുന്നേ കേൾക്കുമായിരുന്നു, അതിനുശേഷം ഇപ്പഴാണ്. ന്യൂസ് ഓൺ എയർ വഴി അല്ലേ. അത് ശരി. അതെന്താണ്, ഇടയ്ക്ക് ഗ്യാപ്പ് വന്നോ?
2: കിട്ടാതെ.
1: അത് ശരി. നമുക്ക് ന്യൂസ് ഓൺ എയർ വഴി ആണെങ്കിൽ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഓ, ഷോപ്പാണ് നടത്തുന്നേ? എന്തിന്റെ ഷോപ്പാണ്? പെറ്റ്സിന്റെ. അത് ശരി. എനിക്ക് എന്തൊക്കെയോ കൊറേ ചോദിക്കണമെന്നുണ്ട്, എന്താ ചോദിക്കണ്ടെന്ന് വരുന്നില്ല. എല്ലാ പെറ്റ്സും ഉണ്ടോ? ആഹാ, അത് ശരി. അപ്പൊ ഇതെങ്ങനെ, ഇതിന്റെ പരിചരണം ഓരോ പെറ്റ്സിനും ഓരോ രീതിയിലല്ലേ? അപ്പൊ ഒത്തിരി സ്റ്റാഫ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ രണ്ടും കൂടെ നോക്കും. സമ്മതിക്കണം കേട്ടോ, കാരണം ഇത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ആണോ? അത് ശരി. ആ, വീട്ടിലും ഉണ്ടോ പെറ്റ്സ്?
2: വീട്ടിലും.
1: ഇപ്പൊ കടയിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന എന്ത് ജീവിയായിരിക്കും? ആണോ? അത് ശരി. ലവ് ബേർഡ്സ് നോക്കാൻ എളുപ്പമാണോ? അത് ശരി. ഓക്കേ, ഞാൻ വിചാരിച്ചു ഡോഗ്. ഇപ്പൊ എന്റെ മോനൊക്കെ ഡോഗിന് വേണമെന്നാണ് എപ്പോഴും പറയുന്നേ. അത് കുഞ്ഞിന് സംസാരിക്ക. ചെറിയ ആളാണോ? സംസാരിക്കോ.
3: ഹലോ
1: ഹലോ, ഇതാരാണ്?

0: പേര് പറഞ്ഞേ?
1: ഫാത്തിമ സാബിറ.
0: ആഹാ, മോളെ അംഗൻവാടി പോകുന്നുണ്ടോ?
1: അംഗൻവാടിയിലല്ലേ, സ്കൂളില്.
0: സ്കൂളിൽ പഠിക്കുന്ന വലിയ പെൺകുട്ടിയായിരുന്നോ? പക്ഷെ ഞാൻ വിചാരിച്ച ചെറിയൊരു കൊച്ചാണെന്ന്. ഏ, ഏത്
1: സ്കൂളിലാ?
0: ഹലോ
1: ഹലോ.
0: ആ മോളെ, ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് എന്തോ വന്നതാണേ. മോളെ ഏത് സ്കൂളിലാ? സെന്റ് ജോസഫ്. അവിടെ എൽ കെ ജി ആണോ യു കെ ജി ആണോ? മൂന്നിലോ? അയ്യോ, അപ്പൊ വലിയ ആളാണല്ലേ. അതെ, ഹലോ.
1: ഹലോ,
0: റേഡിയോ എപ്പോഴും കേൾക്കുവോ? ഇഷ്ടാണോ കേൾക്കാൻ? ഓ, ഏത് പാട്ടാ കേൾക്കാൻ ഇഷ്ടെന്ന്? ഏ, അച്ഛൻ പറയോ, ആരാ പറയാ? ഓ, ഏതാ മോളെ? അന്നൊന്ന് പാടിക്കുക കേക്കട്ടെ. ഏതാ മോനെ? വാഴ ടൂവിലെ അല്ലേ? ആ അന്ന് പാടിക്കോ, പാടിക്കോ.
1: വാലിലെ ചിരിയെ വാതോളമരവേ.
0: വാനിലെ ചെടി നമ്മൾ ഇന്ന് രാവിലെ പ്ലേ ചെയ്ത പാട്ടാ. അപ്പൊ നമുക്ക് എന്താ പറയാ, റേഡിയോയിൽ കൂടെ കേൾക്കാൻ വേറൊരു പാട്ട് പറയാമോ? ഏതാ പറയാ?
2: ഹലോ.
0: ആ പറഞ്ഞോളൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: മറ്റേ ഇതില് വെച്ചാ മതി, മറ്റേ നമ്മുടെ ഭീഷ്മാചാര്യല്ലോ.
0: ഭീഷ്മാചാര്യല്ലോ,
2: ചന്ദനക്കാറ്റ്.
0: പഴയ സിനിമയാണോ?
2: ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടു.
0: ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ആ സിനിമയുടെ പേര് അത് തന്നെയാണോ? ആ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ആ സിനിമയിലെ തന്നെയാണോന്ന് എനിക്കൊരു സംശയം. ഞാൻ നോക്കട്ടെ കേട്ടോ എന്തായാലും. അപ്പൊ ഈ കടയിലുള്ള പെറ്റ്സിനൊക്കെ ഈ മഴയൊക്കെ വരുമ്പോ എങ്ങനെയാ അതിനെ കെയർ ചെയ്യുന്നേ? അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, വീടിനോട് ചേർന്ന് തന്നെയാണോ? ദൂരെയാണ്. അത് ശരി. അപ്പൊ ഈ ഞായറാഴ്ചയൊക്കെ തുറക്കോ?
2: പണ്ടൊക്കെ പ്രോഗ്രാം കേൾക്കുമല്ലോ. ജലീലൊക്കെ
0: രാവിലെ ജലിലിക്കായിരുന്നു.
2: അതെ,
0: ജലിലിക്ക് ഞാനും കൂടിയാണ് രാവിലെ പാർട്ടിസിപ്പ് ഒക്കെ ചെയ്തത്. കേട്ടിരുന്നോ പ്രണയ സല്ലാപത്തിന് പകരം നമ്മളിപ്പോ അരികെ എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് രാത്രി 10 മണിക്ക്. അതുപോലെയൊക്കെ തന്നെയാണ്, 10 മണിക്ക് 10 to 11 വരെ കേട്ടിരുന്നു. ആ ഓക്കെ ഓക്കെ, അതിപ്പോ ഈ റീസെന്റ്ലി നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളു വീണ്ടും. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. മോൾക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം. മോന്റെ പേരെന്താ? ഒന്നുകൂടി പറഞ്ഞേ. ആ, ഇതുവരെ കേൾക്കാത്തൊരു പേര്. മോൻ ഏത് ക്ലാസ്സിലാ? യു കെ ജി. ആ, എൽ കെ ജി എന്ന് പറഞ്ഞ് കൊച്ചിനെ ചെറുതാക്കരുത്. പഠിക്കാൻ ഹോംവർക്ക് ഒക്കെ ചെയ്യുമോ വീട്ടിൽ വന്നാല്? ചെയ്യും, തനിയെ ചെയ്തോളും. ഗുഡ് ബോയ്. കളിക്കും. ഏതാ കൂടുതൽ ഇഷ്ടം, കളിക്കാനാണോ? കളിക്കാനാ ഇഷ്ടം. പിന്നെ അല്ല, കളി കഴിഞ്ഞിട്ടുള്ള പഠിത്തുള്ളൂ. അത് മതി, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഓ ഓ,
1: എന്തോ
0: മോനെ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ പറഞ്ഞേ, കൈ പോയിന്നോ? ഓ പാവം. അയ്യോടാ, വളരെ രസമായിരുന്നു കേട്ടോ കേക്കാൻ, നല്ല രസമുണ്ട് കേക്കാൻ. അപ്പതേ, കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് പാട്ട് കേക്കാം കേട്ടോ. വാടയിലെ പാട്ട് നമ്മൾ ഇന്ന് രാവിലെ വെച്ചതുകൊണ്ടാണേ. ഓക്കെ ഓക്കെ, ശരി. രണ്ട് കുഞ്ഞു കൂട്ടുകാരോടാണ് നമ്മൾ സംസാരിച്ചത്. രണ്ടുപേരുടെയും പേര് എനിക്കിപ്പോ രണ്ടാമത് പറയാൻ കിട്ടുന്നില്ല. വ്യത്യസ്തമായ ഒരു പുതിയ തരം പേരാണ്. എന്തായാലും കുട്ടികൾ ചോദിച്ച പാട്ട് നമുക്ക് വെക്കാൻ സാധിക്കാൻ, ഞാൻ രാവിലെ ആ പാട്ട് വെച്ചതുകൊണ്ടാണ്. മറ്റൊരു നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സ് ഇനി മലയാളത്തിലെ വാർത്തകൾക്ക് ശേഷം ഒരു മണിക്ക് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:55. പ്രിയരെ, ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
2: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
1: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ബുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം

0: ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സാത്തിയോ യഹ അഭിയാൻ കേവൽ ഏക് റെക്കോർഡ് ബനാനെ തക് സീമിത് നഹീ ഹൈ ബൽകി यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं भाषाओं संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: ജൂൺ 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വളക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ

കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: അങ്ങനെ വാർത്തയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയം 1 മണി കഴിഞ്ഞ് 1:30 ആയിട്ടുണ്ട്. നമ്മൾ വാർത്തയൊക്കെ കേട്ടിട്ട് ഫ്രഷ് ആയിട്ട് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും യുവ ചോയ്സ് ആരംഭിക്കുകയാണ്. യുവ ചോയ്സിലേക്ക് ഇനി 2 മണി വരെ വിളിക്കുക കേട്ടോ. 2 മണി വരെ സമയമുണ്ട്, 1 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വാർത്തയുടെ സമയത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലിസണർ ആരാ നോക്കട്ടെ. ഹലോ
3: ഹലോ,
2: ഇതാരാണ്, പേര് പറയൂ.
3: സാഹിറ.
2: ആ, എവിടെയാ സ്ഥലം?
3: എടവനക്കാട്.
2: ആ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കണോ? ആരൊക്കെയുണ്ട് വീട്ടില്?
3: എനിക്ക് 3 മക്കളുണ്ട്. രണ്ട് ആൺമക്കളും
2: മോളും.
3: മോൾക്ക് 3 കുട്ടികള്. രണ്ടാമത്തെ മോന് 3 കുട്ടികള്. മോൾക്ക് 4 കുട്ടികള്.
2: അപ്പൊ ഒത്തിരി കുട്ടികളുടെ ഒരു അമ്മൂമ്മയാണ് വിളിക്കുന്നത് അല്ലേ?
3: അതെ അതെ.
2: ഒരു വലിയ മുത്തശ്ശിയ. 10 പേരെ കുട്ടികളല്ലേ?
3: ആ,
2: 10 കുട്ടികളുടെ മുത്തശ്ശിയാണ് വിളിക്കുന്നത്. എങ്ങനെ ഇവരെല്ലാരും കൂടെ വീട്ടിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരുമിച്ച് കിട്ടാറുണ്ടോ എല്ലാവരെയും? ഉണ്ടോ? അതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യണം അല്ലേ? അതെ അതെ അതെ, സത്യം. സത്യം സത്യം. അങ്ങനെ എല്ലാവരും കൂടി എന്താ പറയാ, പുറത്തുനിന്ന് അധികം ആള് വേണ്ടല്ലോ. ഇവര് തന്നെ ഇത്രയും പേരുള്ളത് കൊണ്ട് കളിക്കാനും അല്ലേ?
3: എല്ലാം
2: പൊതു ഫാമിലി. വലിയ ഫാമിലി ആണോ? അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പൊ നമ്മളേ വിശേഷമൊക്കെ വരുമ്പോ ഇങ്ങനെ കസിൻസും ഇവര് മാത്രല്ലാതെ അല്ലാത്ത കസിൻസ് ഒക്കെ വരുമ്പോ ഒത്തിരി പേരാവും അല്ലേ? അത് ശരി.
3: പിന്നെ
2: വലിയൊരു സന്തോഷം. അപ്പൊ ലാസ്റ്റ് പെരുന്നാളിനായിരിക്കും എല്ലാരും ഒരുമിച്ച് കിട്ടിയല്ലേ?
3: അതെ അതെ അതെ.
2: എല്ലാരും കൂടി യാത്ര പോവാറുണ്ടോ നിങ്ങള്? അത് ശരി.
3: വട്ടവട പോയി, ഇടുക്കിയില് പോയി. നമ്മ എല്ലാരും ഫാമിലി ആയിട്ട് പോയി. എന്റെ ഫാമിലിയും എന്റെ മക്കളും എല്ലാവരും കൂടി ഒരു വലിയ ട്രാവലർ എടുത്തിട്ട്
2: പോയി.
3: അടുത്ത് പിടിച്ച് ഞങ്ങ ദിവസം സ്റ്റേ ചെയ്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത് രണ്ടിനു ഞങ്ങ വൈകുന്നേരം അവിടുന്ന് വന്ന്.
2: ഈ വട്ടവട പോയിട്ട് സ്ട്രോബെറി ഫാമിലി ഒക്കെ പോയോ? ഈ വട്ടവടയുടെ റീൽസ് ഞാൻ പോയിട്ടില്ല, ഞാൻ 3 പോയിട്ടുള്ളൂ. ഞാനിപ്പോ വട്ടവടയുടെ റീൽസ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ കാണാറുണ്ട്. എല്ലാരും അവിടെ പോകുന്നത് തന്നെ സ്ട്രോബെറി കഴിക്കാനാണ് അല്ലേ? സ്ട്രോബെറി ഫാമില് കഴിച്ചു.
3: ക്യാരറ്റ് തോട്ടം, ട്രക്കിംഗ്,
2: ആഹാ,
3: പിന്നെന്താ പറയാ, ട്രക്കിംഗ് അടിച്ചു പൊളിച്ചു അടിപൊളി.

0: ഒന്നും പറയാനില്ല.
1: ആ ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ പോയി നടുവേനെ കൊടുക്കും.
0: ആ ജീപ്പിലല്ലേ, ജീപ്പിലാണോ പോയത്?
1: ട്രക്കിങ്ങിനാ?
0: ആ ആ ആ അതാ ഞാൻ ചോദിച്ചാ. ജീപ്പ് ഇത്തിരി കൊടുക്കുമായിരിക്കും അല്ലേ?
1: ആ
0: ഞങ്ങള് ആ ഞങ്ങൾ ഇതുപോലെ കഴിഞ്ഞ വർഷം മോനൊക്കെ ആയിട്ട് എവിടെയാ പോയിരുന്നേ, ചതുരംഗപ്പാറ, അവിടെ ഇതുപോലെ ട്രക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നത് ജീപ്പില്. പോയി ആ അത് സ്ഥിരമാണല്ലേ. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ടിരിക്കട്ടെ.
1: പിന്നെ നമ്മുടെ കൂടെ അവര് കൊറേ ആൾക്കാർ ക്യാമറയൊക്കെ ഇട്ടുണ്ടല്ലേ, ഫോട്ടോ എടുക്കാനും അവര് വീഡിയോ
0: എടുക്കാനും.
1: നമ്മുടെ എന്താ പറയാ, ഷൂട്ടിങ്ങിന് കൊണ്ട് നടക്കണ മാതിരി നമ്മളെ ഷൂട്ട് ചെയ്ത് കൊറേ സീനൊക്കെ.
0: അത് ശരി.
1: എന്താ പറയാ, അടിച്ചു പൊളിച്ച്
0: അടിച്ചു പൊളിച്ച് അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക, അതാ ഞങ്ങക്ക് വേണ്ടേ. ഞങ്ങള് വിളിക്കുന്നവരൊക്കെ സന്തോഷാണ്. ആ അപ്പൊ ഇന്ന് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്നത്തെ പാട്ട്
0: അമ്പിളിയിലെ പാട്ട്.
1: എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ മോന്റെ മോന്റെ ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: അത് ശരി. ഓക്കെ.
1: റംസീനാന്ന് അവളുടെ മരുമോക്കട മക്കളെ പേര് റംസീന, അൻസില, ആഷിന്, അസ്ലമു. പിന്നെ എന്റെ ഭർത്താവിന്റെ ഒരു ജബ്ബാറിന്റെ ജബ്ബാർ ഒരു കലാകാരനാണ്. സിനിമയിലുണ്ട് കൊറേ സിനിമയില്.
0: അതെയോ? നാടൻ അഭിനയിച്ചേക്കാണോ?
1: പൊറിയം ഒത്തിരി സിനിമയിലുണ്ട്.
0: അല്ല, സിനിമയിൽ അഭിനയിച്ചേക്കുന്ന ആളാണോ?
1: കടുവയിലുണ്ട്.
0: അഭിനയമാണോ ഞാൻ ചോദിച്ചേ, അഭിനയിച്ചേക്കാണോ അതോ പിന്നണിയിലാണോ?
1: ഏതൊക്കെ സിനിമയില് കുറച്ച് സംഭാഷണമുണ്ട്. പിന്നെ അവര് തിരിച്ചുമ്പോ പോകും, അവര് പറയണ സ്ഥലത്തൊക്കെ ഞാൻ നിൽക്കാൻ
0: നടക്കും. അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ?
1: ആ പുള്ളി ഭയങ്കര ഇതാണ്. പുള്ളി കലാകാരനാണ്, നേരത്തെ ചെറുപ്പം മുതല കലാകാരനാണ്.
0: അതാ ഞാൻ ചോദിച്ചത്, ഹസ്ബൻഡിന്റെ കൂടെ പോവാറുണ്ടോ ഷൂട്ടിന്റെ സമയത്തൊക്കെ? പോവാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല
1: ഇല്ല, ഞാൻ
0: പോയിട്ടില്ല.
1: പിന്നെ ഈ അടുത്ത് ദുഃഖവേണ്ടി വന്നപ്പോ ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയി. അച്ഛനെ ആക്കാനായിട്ട്
0: പോയത്. ഓക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണോ പാട്ട് ഡെഡിക്കേഷൻ? ഓക്കെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കട്ടെ, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റട്ടെ.
1: പിന്നെ പിന്നെ
0: അതിന്റെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ.
1: ദുഃഖങ്ങളൊക്കെ
0: നമ്മൾ വിട്ടേക്കണം. 10 മണി വരെ
1: ഇത് തുടങ്ങി രാവിലെ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ
0: അതെ,
1: എനിക്ക് ഇങ്ങനെ എവിടെയും പോകുമ്പോ മാത്രം ഓഫ്
0: ആക്കാറുള്ളൂ. സന്തോഷം. നമ്മളും അതെ, ഞങ്ങളും അങ്ങനെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ ആ 10 മണിക്ക് സ്റ്റുഡിയോ വരുന്നതിന് മുമ്പ് അതെല്ലാം അങ്ങ് കളയും. പിന്നെ അത്രേ ഉള്ളൂ. അങ്ങനെ ദുഃഖങ്ങളെ ദുഃഖത്തിന് സമയം അധികം നമ്മൾ കൊടുക്കരുത്. അതിനെ മാറ്റി വെച്ചിട്ട് വേറെ കാര്യത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യണം. ദുഃഖം നമ്മളെ നമ്മളെ ബാധിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതിങ്ങനെ വരും പോകും, അങ്ങ് പോയേക്കണം അല്ലേ? പിന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം, അത് കളയാനൊന്നും പറ്റില്ല. അതെ അതെ.
1: എന്റെ മോനെ നേരം പാട്ട് കേട്ടുമ്പോ
0: അതെ, പാട്ട് കേൾക്കുന്ന ഏറ്റവും വലിയ സന്തോഷം.
1: പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ ഞാൻ ഫുള്ള് ഓഡിയത്തിൽ
0: വെക്കും. ഡാൻസും കളിക്കും എനിക്ക് വയ്യ. അങ്ങനെ സന്തോഷായിട്ടിരിക്കും. അവരും കളിച്ചു പഠിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടേ, റേഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഒത്തിരി ഒത്തിരി വർഷം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക. ഓക്കെ. അപ്പൊ ഈ പാട്ട് കേക്കാട്ടെ, നമുക്ക് ആരാധികയെ കേൾക്കാം. ഒത്തിരി ആരാധകരുള്ളൊരു പാട്ടാണിത്. ഈ പാട്ടിന് ഒരുപാട് ഇഷ്ടക്കാരുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ശരി.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: അങ്ങനെ ഒരിക്കൽ കൂടി യുവർ ചോയ്സിലേക്ക് സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടുണ്ട്. 1:15 എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഊണ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നെ ചിലർ എന്നെ പോലെ കുറച്ച് ലേറ്റായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഊണ് ഒരുക്കുന്ന തിരക്കിലും ഇന്നെന്താ സ്പെഷ്യൽ വേണ്ടത്, അല്ലെങ്കിൽ സൈഡ് ഡിഷ് എന്താ ഉണ്ടാക്കണ്ടേ, സാലഡ് ഉണ്ടാക്കണോ, അച്ചാർ വേണോ, അങ്ങനെയൊക്കെ ആലോചിച്ച് റേഡിയോ കേട്ടോണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ആ തിരക്കുകളുടെ ഇടയിലും വിളിച്ചോളൂ. 2 മണി വരെ സമയമുണ്ട്. 04 8 4 2 4 2 8 1 0 1 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അങ്ങനെ വിളിച്ചൊരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
5: ഹലോ,
4: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ആണല്ലേ.
5: ഇത്തിരി തിരക്കൊക്കെ ഇരിക്കും. ഞാൻ ഫസ്റ്റ് ആണ് ചെറിയൊരു ഇതാണ് റസ്റ്റിലാണ് വീട്ടില്.
4: അത് ശരി. എന്താ പറ്റിയേ?
5: ചെറിയൊരു കാലിനൊരു ചെറിയൊരു മെറ്റ് ഫ്രാക്ചർ പോലെ വന്നിട്ടുണ്ടായി. ചെറുതായിട്ട് ഒരു ഉളുക്ക് പോലെ. അപ്പൊ
4: ചെറിയ സ്പ്രെയിൻ ആയിരിക്കും അല്ലേ? അത് ശരി.
5: ഒരു 2-3 ദിവസം കഴിയുമ്പോ.
4: 2 ദിവസം കൊണ്ട് ഞാൻ പഴയതിലും അടിപൊളിയാവുന്നു അല്ലേ? പിന്നല്ല, എന്ത് പറ്റിയതാ?
5: ഇതുവരെ സൺഡേ സാറ്റർഡേ വിളിക്കാൻ പറ്റിയിട്ടില്ല. മാഡത്തിനോടൊന്ന് ആദ്യമായിട്ട് സംസാരിക്കും.
4: ഏതാണ് ഈ മാഡം? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്നെയാണോ ഉദ്ദേശിച്ചത്? മാഡം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ നോക്കുമായിരുന്നു, ഇനി ഞങ്ങളുടെ മാഡം ആരെങ്കിലും ഇവിടെ ഉണ്ടോ. ഞങ്ങളൊന്നും മാഡം അല്ല, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പേര് മാത്രം. പിന്നെ സ്നേഹം കൊണ്ട് മോളേന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. മാഡം ഒന്നും വേണ്ട, മാഡം സാറൊന്നും വേണ്ട കേട്ടോ. അത് ശരി. അപ്പൊ അങ്ങനെ സൺഡേ ഇന്ന് വിളിച്ചു അല്ലേ?
5: അത്
4: ശരി. എന്താ ചെയ്യുന്ന? വീട്ടിലാരൊക്കെയുണ്ട്? അതൊക്കെ ഒന്ന് പറഞ്ഞേ.
5: ഞാൻ
4: ജ്വല്ലറിയിലാണോ? അത് ശരി. ഒരു പ്രമുഖ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ ആണ് അല്ലേ. അപ്പൊ ഇത് എന്ത് പറ്റിയതാ? ഇപ്പൊ വീണതാണോ? കാല്
5: വീണതല്ല, ഇങ്ങനെ മച്ചിപ്പായികള് ഇവിടെ.
4: ഓഹോ,
5: ഇവിടെ ക്യാസ്റ്റേഴ്സ് വെച്ചിട്ട്.
4: അപ്പൊ ഇപ്പൊ ലീവിലാണല്ലേ, സിക്ക് ലീവ് എടുത്തേക്കാണ്.
5: ഇന്നിപ്പം സൺഡേ ഞാനിങ്ങനെ ഞാൻ കണ്ടാവാറില്ല, ഞാൻ പോവാറില്ല സൺഡേക്ക്.
4: അത് ശരി. എന്തായാലും ജുവല്ലറിയിലെ ആളായതുകൊണ്ട് ഈ സ്വർണ്ണവിൽ ഇങ്ങനെ കൂടുന്ന ശരിയല്ല കേട്ടോ. സ്വർണ്ണവിൽ ഇങ്ങനെ കൂടുമ്പോ നിങ്ങള് ജുവല്ലറിക്കാര്, എനിക്ക് ഞാനിങ്ങനെ തോന്നാറുണ്ട്, നിങ്ങള് ജുവല്ലറി ഉള്ളവരെല്ലാം കൂടി ഒന്ന് വിചാരിച്ചിട്ട് ഇതൊരു കുറച്ചുകൂടെ ഒന്ന് വില കുറച്ച് ഞങ്ങൾക്ക് തരണം. അതൊക്കെ അറിയാം. എല്ലാം അറിയാം. എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങള് സ്ത്രീകൾ എന്ന് പറയുമ്പോഴേ, ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടി പോകുന്ന ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. ഞങ്ങളുടെ സ്ത്രീകളുടെ അസറ്റാണ് സ്വർണം. ഇനിയിപ്പോ ഉള്ളത് കൊണ്ടൊക്കെ തൽക്കാലം സന്തോഷിക്കാനേ നിവൃത്തിയുള്ളൂ അല്ലേ, തൽക്കാലം. പിന്നെ നമ്മള് പണക്കാരാകുമ്പോ പിന്നെ നിങ്ങക്ക് ജ്വല്ലറി വർക്ക് ചെയ്യുന്നവർക്ക് ഓഫർ ഒക്കെ കിട്ടില്ലേ അവിടെ
5: നിന്ന്?
4: എനിക്ക് പേര് സ്ഥലം എവിടെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കിനി സ്വർണം വാങ്ങാൻ വരുമ്പോ വിളിക്കാലോ. എറണാകുളം തന്നെയാണ്? എറണാകുളത്ത് എവിടെയാ സ്ഥലം? എറണാകുളം ടൗണിൽ തന്നെയാണ്. എനിക്ക് സ്ഥലം പറഞ്ഞിരുന്നില്ല കേട്ടോ. ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലേ ഞാൻ അതിനു വേണ്ടിട്ടല്ല, എനിക്കിവിടെ റെക്കോർഡ് എഴുതി വെക്കാൻ വേണ്ടിട്ടാ സ്ഥലം ചോദിച്ചേ. അതെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
5: വീട്ടില് വൈഫ് ഉണ്ട്, പിന്നെ ആന്റി ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു.

0: ശരി.
1: ആ
0: മഴയൊക്കെ ആയിട്ടല്ലേ. അത് ശരി, തനിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, റേഡിയോ ഉണ്ടല്ലോ. അത് ശരി, റേഡിയോ ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ആ ഊണ് കഴിക്കുന്ന സമയമായോ? ആ യുവർ ചോയ്സ് ഒക്കെ തീർന്നിട്ട് കഴിച്ചാ മതി അല്ലേ. അയ്യോ, ഞാൻ പേര് മറന്നുപോയി, പേരൊന്നുകൂടി പറയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട് അറിയാമോ? രാവിലെ നമ്മുടെ ജലീലിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇല്ല, ഇന്നേ ബ്ലഡ് ഡോണേഴ്സിന്റെ ഡേ കൂടിയാണെന്ന്. ആണല്ലേ? ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ഉണ്ടോന്ന് ചോദിക്കാൻ വരുമായിരുന്നു ഞാൻ. ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. ബ്ലഡ് ഡോണർ ഡേ ആണ്, പക്ഷെ നമ്മൾ ഡോണേഴ്സ് മറന്നുപോയാലും നമ്മളുടെ ബ്ലഡ് സ്വീകരിച്ചാലും നമ്മളെ മറക്കൂല അല്ലേ. ഇപ്പൊ ചെയ്യാറില്ല, മുൻപ് ചെയ്തിരുന്നു. അറിയാൻ പറ്റില്ല, അത് ശരിയാ. പക്ഷെ അവര് നന്ദിയോടെ ഓർക്കുമല്ലോ എനിക്ക് ആരോ ബ്ലഡ് തന്നു അല്ലേ. നമ്മളിന്ന് വാർത്തയിൽ പറയായിരുന്നു, രണ്ടാമതൊരു അവസരം ഒരു മനുഷ്യന് നൽകുന്ന പോലെയാണ് ബ്ലഡ് എന്ന്. ബ്ലഡിന് പകരം നമുക്കിപ്പോ നമ്മുടെ എന്താ പറയാ, അസ്ഥികൾക്കൊക്കെ പകരം നമ്മൾ റീപ്ലേസ്മെന്റ് വെക്കുന്ന പോലെ ബ്ലഡിന് പകരം ഒന്നുമില്ലല്ലോ, നമ്മൾ ആരെങ്കിലും കൊടുക്കുക തന്നെ വേണ്ടേ അല്ലേ. അപ്പൊ എന്തെങ്കിലും ശ്രോതാക്കളോടായിട്ട് പറയാനുണ്ടോ? ബ്ലഡ് ഡോണർ ആയിരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം? അത് കുഴപ്പമില്ല, സ്ഥിരം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അഞ്ചാറ് മാസം കഴിയാതെ. പിന്നെ ചെയ്യുന്നവരുണ്ട് അതെ അല്ല, സ്ഥിരമായിട്ട് കൊടുത്ത് നമ്മള് സ്വന്തം ബ്ലഡ് കുറയ്ക്കണ്ട. അല്ല, ഞാനേ ബ്ലഡ് ഡോണറിനെ കുറിച്ച്, ഞാൻ ഈ ഡോണേഴ്സിനെ കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോ അതിന് പറ്റിയ ഒരാളെ കിട്ടിയപ്പോ ഞാൻ സംസാരിച്ചതാ. രക്തദാനം മഹാദാനം അല്ലെ, അന്നദാനം മഹാദാനം എന്ന് പറയുന്ന പോലെ രക്തദാനം മഹാദാനമാണ്. ചെയ്യാൻ പറ്റുന്നവർ അല്ലെ, നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവർ, എന്താ പറയാ, മറ്റസുഖങ്ങളോ വെല്ലുവിളികളോ ഒന്നും ഇല്ലാത്തവർ, ഒരു ഛേദമില്ലാത്തൊരു ഉപകാരമാണ് അത് പറ്റുന്നവർക്കൊക്കെ ചെയ്യാന്നും കൂടി നമ്മൾ യോച്ചോസിലൂടെ പറയാണ് അല്ലെ. കേൾക്കുന്ന ആർക്കെങ്കിലും എന്താ പറയാ, ഒരു മനസ്സ് മാറ്റം ഉണ്ടാവട്ടെ അല്ലെ. അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: ജൂബിലി മൂവിയിലെ ഉണ്ണിവേനൻ
0: സാർ.
1: അയ്യോ,
0: പാടു പാടു, രണ്ടുപേരും പാടു, കേൾക്കട്ടെ.
1: നായകനിരാമോദ സന്ദേശമാണങ്ങൾക്ക് ദൂരയായി സമ്മോഹനം പോലെ സാന്ദ്രമായി ആരും കാതിൽ മന്ത്രമോതുമൊരു സല്ലാപം കവിതയായി അലഞ്ഞൊറികളോരോരോ കഥകളായി കഥയിലവൻ മലാഖയായി നിലാപ്പൂക്കൾ ഈണമഞ്ജീരമായി നിശാഗന്ധിവൻ കൈവല്യമായി രാഗമാണി. ഹലോ.
0: ആ അടിപൊളി, നല്ലോണം പാടി. അനുബലവ് തൊട്ടാ തുടങ്ങിയതല്ലേ? ഞാൻ വിചാരിച്ചത് ഏത് പാട്ടാ ഈശ്വര പെട്ടെന്ന്. അപ്പൊ സംഗീത ആസ്വാദകം മാത്രല്ല, നല്ലൊരു ഗായകനും കൂടിയാണ് അല്ലേ. ചെറുതായിട്ട് അല്ലേ, അതിപ്പോ നമ്മളെല്ലാരും അങ്ങനെ പറയുള്ളൂ. ഞാൻ ഭയങ്കര വലിയ പാട്ടുകാരിയല്ലേ, ഞാൻ ചെറുതായിട്ട് പാടുന്നേ പറയാറുള്ളൂ. ദൈവമേ, ഞാനൊരു തമാശയായിട്ട് പറയാ, കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും വിഷ്ണുപ്രിയ സ്വയം ഇരുന്ന് പുകഴ്ത്തുവാണ്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായ രസത്തിന് പറയുന്നതാണ് ഞാൻ അല്ലേ. എന്തായാലും നന്നായി പാടി കേട്ടോ, നല്ലൊരു പാട്ടാണ്, നന്നായിട്ട് പാടി. അപ്പൊ കാലൊക്കെ വേഗം വേഗം ഓക്കെ. അപ്പൊ എന്തായാലും കാലൊക്കെ പെട്ടെന്ന് സുഖാവട്ടെ, പെട്ടെന്ന് ജോലിക്ക് പോവാൻ പറ്റട്ടെ, സ്വർണം വാങ്ങാൻ എനിക്ക് വരാൻ പറ്റട്ടെ, അങ്ങനെ ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് പറയുമ്പോ മാത്രം എനിക്കൊരു പേടിയുണ്ടെന്നല്ലേ. ശരി ശരി, അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കുക, റേഡിയോ കേൾക്കാം കേട്ടോ. ഓക്കെ ഓക്കെ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: അതിമനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും യോ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484242811. അപ്പൊ ഊണ് കഴിക്കുന്ന തിരക്കിലാണ്, യാത്രകളുടെ തിരക്കിലാണ്, പിന്നെന്താ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ മഴയൊക്കെ ആയിട്ട് ഇന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പൊ പുറത്ത് വെയിലാണോ മഴയാണോ എന്ന് ഇപ്പൊ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ആ തിരക്കുകളുടെ ഇടയിലും ഒക്കെ എല്ലാവരും റേഡിയോ കേൾക്കുന്നുണ്ട്. അടുക്കളയിൽ റേഡിയോ ഉണ്ട്, സ്വീകരണ മുറിയിൽ റേഡിയോ ഉണ്ട്, റേഡിയോ ഞങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ആ സന്തോഷം പങ്കുവെക്കാൻ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറഞ്ഞേ.
2: സുകുമാരി.
1: മൂവാറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സുകുമാരി എന്നുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു നല്ലൊരു പേരാണ്
2: അല്ലേ?
1: ഒരു പ്രശസ്ത സിനിമാ നടിയുടെ പേര് കൂടിയാണ് അല്ലേ?
2: ഒരു കലാകാരിയാണ്.
1: ആണ്. എന്താണ് കയ്യിലുള്ള കലയെന്ന് പറയൂ, എല്ലാവരും കേൾക്കട്ടെ.
2: പറയട്ടെ.
1: പറയൂ. സസ്പെൻസ്.
2: പഴയ കാലത്തെ ഒരു കാർഷികയും പാട്ടുകാരിയും ആണ്.
1: ആ, കാതികയാണ്. കഥാപ്രസംഗം. ഞാൻ സ്കൂളിൽ, ഞാൻ ഹയർ സെക്കൻഡറിയിലൊക്കെ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറിയ തോതില്. സുകുമാരി അമ്മയുടെ അത്ര വലിയ കലാകാരി അല്ല എങ്കിലും അപ്പൊ പാട്ടും പാടും അല്ലേ?
2: അപ്പൊ
1: കഥാപ്രസംഗം ഇപ്പൊ ലൈവിൽ ഇപ്പൊ എങ്ങനെ പറയാ, ഞാൻ പറയാ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ ഒരു പാട്ടായാലോ? പാട്ട് പാട്.
2: ഞാൻ പറഞ്ഞ പാട്ട് പാടിയാ മതിയോ?
1: അതെ അതെ, അത് മതി മതി മതി. ആളൊരുങ്ങി അരങ്ങൊരുങ്ങിയാണ് റേഡിയോയിലൂടെ വേണ്ടത് അല്ലേ? അപ്പൊ ആ പാട്ട് തന്നെ പാടിക്കോളൂ.

0: പറയുവായോ, തേൻകുമ്പേള ചിറകുകളിൽ പറയുവായോ. പോരെ,
1: മതി മതി, അതിമനോഹരായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ.
0: പക്ഷെ ഇപ്പൊ പാടുവാണപ്പോ
1: കിതക്കുന്നല്ലേ,
0: കിതപ്പും പിന്നെ ശ്രുതി അപശ്രുതി ആകുകയാണ്.
1: അയ്യോ, അങ്ങനെയൊന്നുമില്ല, അപശ്രുതി ഒന്നും വന്നില്ല. ഞാനിവിടെ എന്താ പറയാ, എന്റെ ഹെഡ്സെറ്റിൽ കേട്ടോണ്ടിരിക്കല്ലേ. അപശ്രുതി ഒന്നുമല്ല ഈ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ.
0: അതെയോ?
1: ആ, ഇതെനിക്ക് എന്റെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ. ഓ,
0: രണ്ടാമത്തെ പാട്ട് എനിക്ക് ഇഷ്ടമുള്ളത് അഞ്ചന തന്നെ എഴുതി ആലില
1: താലി ചാർത്തി. ആ, അതും നല്ല പാട്ടാ. നമുക്ക് ഇന്ന് കേൾക്കേണ്ടത് ആളൊരുങ്ങിയായിരുന്നു, ഒരുങ്ങിയല്ലേ. ആ, ഞാൻ ഇന്നലെ രാത്രി കൂടി കേട്ടേ ഉള്ളൂ ഈ പാട്ട്. ഞാനിങ്ങനെ എന്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം വരാൻ വേണ്ടി എടുത്ത് കേൾക്കുന്ന ഒരു പാട്ടിലൊന്നായിരുന്നു. ഇന്നലെ രാത്രി ഉറക്കം വരുന്നില്ല, എന്നാൽ ഒരു 11 മണിയായപ്പോ ഈ പാട്ടൊന്ന് കേട്ടിട്ടൊക്കെയാണ് ഉറങ്ങിയത്. അത്ര ഇഷ്ടമുള്ള ഒരു പാട്ടായത് ഇത്. ഈ പാട്ടിന്റെ പ്രത്യേകത ചിത്ര ചേച്ചിയുടെ 80കളിലെ ശബ്ദം എന്ന് പറഞ്ഞ വേറൊരു ശബ്ദമാണ്. ചിത്ര ചേച്ചിയുടെ 80കളിലെ ശബ്ദവും 90കളിലെ ശബ്ദവും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ശബ്ദങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, അല്ലെങ്കിൽ എന്താ പറയാ, ആ സമയത്ത് പാടിയ പാട്ടുകൾ ഒളിച്ചിരിക്കാൻ, അത്തരം പാട്ടുകളിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ കഥാപ്രസംഗമൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ നിർത്തി, ഇപ്പൊ ചെയ്യുന്നില്ല.
0: ആ,
1: പറഞ്ഞു വരട്ടെ, എനിക്ക് സമയം തരൂ അല്ലേ. ആ, പറയൂ.
0: എനിക്കിപ്പോൾ 78 വയസ്സായി.
1: ആ, ഒരു മുത്തശ്ശിയോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ. ഞാൻ ചേച്ചിന്നൊന്നും വിളിച്ചില്ല ഭാഗ്യത്തിന്.

0: ആകാശവാണി തൃശൂർ നിലയത്തിൽ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്.
1: ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നേ?
0: അവതരിപ്പിച്ചിട്ടുണ്ട്.
1: പിന്നെ
0: ഇപ്പോൾ 8-ാമത്തെ വയസ്സ് മുതൽ ഞാൻ യൂട്യൂബിൽ കഥയും പാട്ടും അവതരിപ്പിക്കുന്നുണ്ട്.
1: ഉണ്ട്. ആഹാ, അപ്പൊ യൂട്യൂബ് വഴി
0: 6 പാട്ടും 3 കഥയും ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു.
1: കഴിഞ്ഞു. ശരി.
0: 3-ാമത്തെ കഥ അവതരിപ്പിച്ചത് കഴിഞ്ഞ 1 ഏപ്രിൽ മാസത്തിലാണ്.
1: അത് ശരി.
0: ചാനൽ കാർത്തിക സുകുമാരി.
1: ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ശ്രോതാക്കളൊക്കെ.
0: യൂട്യൂബിൽ കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്നത് സ്കൂളിൽ പഠിക്കുന്ന എന്റെ 2 പേരക്കുട്ടികളാണ്.
1: ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. പേര് പറഞ്ഞോളൂ.
0: രേഖ +1-ലും വർഷ 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്.
1: അവരാണ് ഇതൊക്കെ തുടങ്ങി തന്നത് അല്ലേ.
0: കുട്ടികൾ നല്ലവണ്ണം പാട്ട് പാടും, സംഗീതം പഠിച്ച കുട്ടികളാണ്.
1: ആണ്. സന്തോഷം. അപ്പൊ ഒരു സംഗീത കുടുംബമാണല്ലേ. വേറെ കുട്ടികളും മുത്തശ്ശിയൊക്കെ കൂടി അവര് അങ്ങ് കഥാപ്രസംഗമായി, പാട്ടായി, കച്ചേരിയായി അല്ലേ. അങ്ങനെയൊക്കെ പോട്ടെ. അപ്പൊ യൂട്യൂബ് ചാനലിലൊക്കെ ഒത്തിരി വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അഭിപ്രായമൊക്കെ പറയാറുണ്ടോ ആളുകള്?
0: അഭിപ്രായം കേട്ടിട്ടുണ്ട്. പിന്നെ അശ്വതിക്കുന്ന കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്.
1: ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പൊ തൃശ്ശൂർ നിലയത്തില്
0: ഒരു ബദറുൽ മുനീർ എന്ന ഒരു കഥയാണ്, അത് ആർക്കും വലിയ താല്പര്യമില്ല.
1: അത് ശരി.
0: അശ്വതി എന്ന കഥയാണ് ഇഷ്ടപ്പെട്ടത്
1: അല്ലേ. അപ്പൊ ഞാനൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കോട്ടെ. ഞാൻ ചുമ്മാ പറയുന്നല്ലോ, സത്യമായിട്ട് ഞാൻ കേട്ട് നോക്കുവേ. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്താ പറയാ, ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി വലിയ കാര്യമാണ്. നമുക്ക് ഇത്ര മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം വേറെ ഇല്ല.
0: അതെ,
1: നൈസർഗികമായല്ലേ അങ്ങനെയുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാല്. നമ്മള് നമ്മളുടെ ശരീരത്തിലെ കൈയും കാലും പോലെയാണ്, അതില്ലാതെ നമ്മളില്ല അല്ലേ. അതില്ലാതെ നമ്മളെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നന്നായിട്ട് പാടി. പാട്ടിന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
0: എന്താ,
1: പാട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
0: അങ്ങനെയൊന്നുമില്ല,
1: കേൾക്കുന്ന എല്ലാരും അല്ലെ, എല്ലാരും കേൾക്കും അല്ലേ. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇത്ര വലിയൊരു കലാകാരിയായിട്ട് എന്തോ
0: സ്കൂള് തുറന്ന കാരണം കുട്ടികൾക്ക് ഒന്നിനും സമയമില്ല പിള്ളേർക്ക്.
1: അതെ അതെ അതെ, ശരിയാ.
0: എന്നാലും ഇനി 1-മെയ് മാസത്തിൽ അമ്മാമയെ കൊണ്ട് ഇനിയും കഥ പറയിപ്പിക്കും എന്നാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്.
1: ഇനിയുണ്ട് അല്ലെ, 1 മെയ് കഴിഞ്ഞെങ്കിലും കുറച്ചുകൂടി കഥ ബാക്കിയുണ്ട് അല്ലെ. അതെ അതെ,
0: സത്വസുന്ദരി എന്ന നല്ലൊരു കഥ അവതരിപ്പിക്കാനുണ്ട്.
1: ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കേൾക്കും. അതെ അതെ, ഒത്തിരി പഠിക്കാനുണ്ടല്ലോ 1+1-ലൊക്കെ ആവുമ്പോ. അത് സാരല്ല, എന്തായാലും ഒഴിവ് സമയം കിട്ടുമ്പോ, സമയം കിട്ടിയാൽ ഉടൻ തന്നെ ഇതൊക്കെ ചെയ്യുക. എന്താ, അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക, ദീർഘായുസായിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ, റെയിൻബോയിലൂടെ. എപ്പോഴും കേട്ടോണ്ടിരിക്കുക. ഓക്കെ, ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. സുകുമാരി അമ്മയാണ് നമ്മളെ വിളിച്ചത്. വലിയൊരു കലാകാരിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു കലാകാരിയാണെന്ന്. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം, ശ്രോതാക്കൾക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. ഇത്ര വലിയൊരു കലാകാരിയായിട്ട് സംസാരിക്കാൻ സാധിച്ചു. കുറേ കൂടി അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കണം നമുക്കുണ്ടായിരുന്നു, സമയപരിമിതി കൊണ്ടാണ് കോള് കട്ട് ചെയ്തത്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് യുവർ ചോയ്സിലൂടെ തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1 മണി കഴിഞ്ഞ് 43:32 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 മണി വരെ യുവർ ചോയ്സിന്റെ സമയമുള്ളൂ. പക്ഷേ വിഷമിക്കേണ്ട, ഇനിയും 15 മിനിറ്റിൽ കൂടുതലുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ഇനിയും ശ്രമിച്ചോളൂ, 2 മണി വരെ സമയമുണ്ട്. അതുപോലെ നമുക്ക് ഈ അടുത്തടുത്ത് വിളിച്ച ആളുകൾ കുറച്ചൊന്ന് വഴിമാറി കൊടുത്താൽ വിളിച്ച് കിട്ടാത്ത ശ്രോതാക്കൾക്ക് ആ സങ്കടം ഒന്ന് മാറിയേനെ, അങ്ങനെയും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്? എനിക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല അവിടെ. ഓ, തനുജ. ആ ആ ഓക്കെ.
1: സ്ഥലം ഫോർട്ട് കൊച്ചി.
0: ആ ഫോർട്ട് കൊച്ചി നല്ല അടിപൊളി മനോഹരമായ സ്ഥലമല്ലേ? എന്തൊക്കെയാ വിശേഷം അവിടെ? റേഡിയോയുടെ ശബ്ദമാണോ, എന്തോ ഒരു എരമ്പൽ പോലെ കേൾക്കുന്നുണ്ട്. ഫാനാണോ? എന്നാ ഫാൻ ഒന്ന് ഓഫ് ചെയ്തേ. മഴയത്ത് എന്തിനാ ഫാൻ? ഞാനാണെങ്കി ഇവിടെ തണുത്ത് വരച്ച് എസിയും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് കിട്ടിയെങ്കിൽ സന്തോഷമായി. എന്തോ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കേൾക്കാം. എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിലെ ഭർത്താവ്,
0: വലിയ കുട്ടികളാണോ?
1: പഠിക്കുന്ന?
0: കല്യാണം കഴിഞ്ഞു?
1: കല്യാണം കഴിഞ്ഞ.
0: ആ പേരെ കുട്ടികളൊക്കെ ഉണ്ടോ? അമ്മൂമ്മയാണോ? അത് ശരി. ഇപ്പൊ വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, ഇപ്പൊ ആരും ഇല്ല. മോള് മാത്രമേ ഉള്ളൂ.
0: അത് ശരി.
1: കല്യാണം കഴിഞ്ഞ് നാളെ വെഡിങ് അനിവേഴ്സറി.
0: ആ അപ്പൊ അതാണ് ഇന്ന് വിളിച്ചത്.

0: അല്ലേ? ഓ, വെഡിങ് ആനിവേഴ്സറിക്ക് ഉള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. അത് ശരി. മോളുടെ ഹസ്ബൻഡിന്റെ പേരൊന്ന് പറയാമോ? ആ ആ മോന്റെ പേര്? ഓക്കെ ഓക്കെ. ഒന്നാമത്തെ വിവാഹ വാർഷികാണല്ലേ? അത് ശരി. നാളെ? ആ അത് ശരി. അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ? ഗീതാഞ്ജലിയിലെ പാട്ട് മനസ്സിലായി. ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഒന്നുകൂടി പറയോ. കാവ്യങ്ങൾ പാടുന്നു. കാവ്യങ്ങൾ പാടുമോ അല്ലേ? അങ്ങനെ ഒരു അങ്ങനെ തന്നെയാണോ തുടങ്ങുന്നേ? തുടക്കം അങ്ങനെയല്ല തോന്നുന്നു കേട്ടോ. ഓക്കെ. അങ്ങനെ ഒരു പാട്ട് കാണുന്നില്ല ഞാൻ. അത് ഏതാണ്? ഏതാണ്?
1: ഓ പാപ്പാലാലി.
0: ആ ഓ പാപ്പാലാലി, അത് വെച്ചുതരാം. ഇപ്പൊ പറഞ്ഞ പാട്ട് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ. നമുക്ക് ആ പാട്ട് കേൾക്കാം. വേറെ എന്തൊക്കെയാ വിശേഷം ഇന്ന് സൺഡേ ആയിട്ട്? ആ അപ്പൊ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ആഘോഷം? കേക്ക് മുറിക്കലോ അങ്ങനെ എന്തെങ്കിലും? അത് ശരി. ഓഹോ, എവിടെയാ? പുറത്തെവിടെയാ? അത് ശരി. ഓഹോഹോ. ആ എന്നാലും ചെറിയതായിട്ടൊക്കെ നമുക്ക് ആഘോഷിക്കാം അല്ലേ. എന്തോ? ആ അത് ശരി. അതൊക്കെയാണ് ആഘോഷം അല്ലേ. ഇപ്പൊ എല്ലാ ആഘോഷങ്ങൾക്കും സർപ്രൈസ് ആണ്. നമ്മള് പ്രതീക്ഷിക്കാത്ത പോലെ ഒരു സർപ്രൈസ് ആയിരിക്കും വരുന്നേ അല്ലേ. അതെ, അല്ല പ്രതീക്ഷിച്ചാ പിന്നെ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പ്രതീക്ഷകൾ പൊളിയുമ്പോഴാണ് അല്ലേ. അതെ. അപ്പൊ ഇന്നിപ്പോ വലിയ ആഘോഷമൊന്നും ഇല്ല എന്ന് പറയുന്ന ആള് നാളെ ചിലപ്പോ അല്ലേ മോൾക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ അതാണ് അതാണ്, കണ്ടോ മോള് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കേട്ടിരിക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. ഈ ഫോർട്ട് കൊച്ചിയിലേ കടലിനെ ബീച്ചിനൊക്കെ അടുത്താണോ വീട്? അത് ശരി. ഞാൻ വന്നിട്ടുണ്ട് ഒരുപാട് തവണ, വന്നിട്ടുള്ള ബീച്ചാണ് ഫോർട്ട് കൊച്ചിയില്. അവിടെ രാത്രിയിലൊക്കെ അല്ലേ? രാത്രിയിൽ നിറച്ച ആളുണ്ടാവും. ആ അങ്ങനെ അവിടെ എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിൽ അങ്ങനെ ഞായറെന്നോ തിങ്കളെന്നോ ഒന്നുമില്ല. അതെ അതെ, രാത്രിയില് രാത്രിയിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാരും ബീച്ചിൽ വരുന്നൊക്കെ ഞാൻ കാണുന്നത് അവിടെയാണ്. വേറെ ഇത്ര എങ്ങനെ അല്ലേ, രാത്രി ഫുൾ ഓൺ ആയിട്ട് കൊച്ചിയിൽ ആ വൈബ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേക്കാട്ടോ. അപ്പൊ എല്ലാ മക്കളോടും എന്താ പറയാ, ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആൾക്കാരോടും അല്ല അല്ല ബാക്കി മക്കളോടും ഒക്കെ അന്വേഷണങ്ങൾ അറിയിക്കുക റെയിൻബോയുടെ. ഓക്കെ ഓക്കെ, സന്തോഷമായിട്ടിരിക്കും.

0: യുവർ ചോയ്സിൻ്റെ സമയം കഴിയാറായപ്പോൾ ലാസ്റ്റ് കോളറായിട്ട് അങ്ങനെ ഭാഗ്യമായിട്ട് കോള് കണക്ട് ചെയ്ത ഒരാളിവിടെ ഹോൾഡിൽ നിൽക്കുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ആ, ഞാന് കൊല്ലം ജില്ലയിലെ ഇവർഗാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവർഗാല കൊല്ലത്ത്.
0: ആ, പേര്?
1: അപ്പം എന്റെ പേര് ചെറുകര പിള്ള, മധുസൂദനൻ പിള്ള.
0: മധുസൂദനൻ.
1: ആ
0: ആ, ഓക്കെ ഓക്കെ. അപ്പൊ ചെറുകര അങ്ങനെയാണ് അറിയുന്നത് താങ്കളെ?
1: ആ, ഞാന് റേഡിയോ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെറുകര മധുസൂദനൻ പിള്ള എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്.
0: അത് ശരി. ആ ഹാ, എപ്പോഴാണ്, മുൻപാണോ?
1: ില് റേഡിയോ സ്മരണകള്, പിന്നെ റേഡിയോ ഗ്രാമരംഗത്തിലെ ഞങ്ങളുടെ നാടിനെ പറ്റിയുള്ള പ്രോഗ്രാം, പിന്നെ അവിടെ കൊച്ചിയില് ഞാനല്ല രണ്ടു മൂന്ന് പ്രാവശ്യം എന്റെ ഈ പാട്ടൊക്കെ കേൾപ്പിച്ചായിരുന്നു.
0: അത് ശരി, അത് ശരി. കൊച്ചി എഫ് എമ്മിൽ തന്നെയായിരുന്നോ ഇതൊക്കെ ചെയ്തിരുന്നേ?
1: അല്ല, തിരുവനന്തപുരം നിലയത്തിൽ.
0: ട്രിവാൻഡ്രം നിലയത്തിലാണല്ലേ. ഓക്കെ ഓക്കെ, അത് ശരി, അത് ശരി. അപ്പൊ ഒരു റേഡിയോ ആർട്ടിസ്റ്റാണ് നമ്മളുടെ കൂടെ ലൈനിലെ അല്ലേ. നമ്മൾ കുറച്ചു മുമ്പ് വിളിച്ചതും റേഡിയോയിലൊക്കെ കഥാപ്രസംഗമൊക്കെ പറഞ്ഞൊരു അമ്മ വിളിച്ചിരുന്നു.
1: ഒരു 60 കൊല്ലം കൊണ്ട് ആകാശവാണി ശ്രോതാവാണ്.
0: ആ അതെ, ശ്രോതാവാണ്, അതിലെ കലാകാരനുമാണ് അല്ലേ.
1: അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ റേഡിയോ സ്മരണകളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം തന്നത്.
0: അതെ അതെ അതെ, ഒത്തിരി സന്തോഷം അങ്ങനെ ഒരാളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം.
1: പിന്നെ പഴയ പഴയ വാർത്ത വായിച്ചിരുന്ന നമ്മുടെ രാമേന്ദ്ര സാർ എന്റെ സുഹൃത്തായിരുന്നു.
0: അത് ശരി. ആ അതെ അതെ, ഈ അടുത്തായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വിയോഗം.
1: പിന്നെ മധു സാറിനെ ഈ അടുത്ത കാലത്ത് പോയി അദ്ദേഹമായിട്ടും
0: അവിടുന്ന് അടുത്താണല്ലോ അല്ലേ, തിരുവനന്തപുരം നീലയം. ശരിയാണ്, അത് ശരിയാണ്. വീട്ടിലെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാ വിശേഷം?
1: വിശേഷം ഞാനും വൈഫേ ഉള്ളൂ, ഞങ്ങള് രണ്ടുപേരും റിട്ടയർഡ് ടീച്ചേഴ്സ് ആണ്.
0: അത് ശരി.
1: ഞാൻ എച്ചമായിരുന്നു, അധ്യാപികയായിരുന്നു, ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയാണ്. രണ്ട് മക്കളുണ്ട്, അവര് രണ്ടുപേരും ബിടെക് എഞ്ചിനീയേഴ്സ് ആണ്. ഒരാൾ തിരുവനന്തപുരത്തും ഒരാൾ ബെൽജിയത്തിലും. അതാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു മക്കളും അധ്യാപകരാണെന്ന് പറയാൻ വരുവാണോ എന്ന് വേഗം.
1: ഇല്ല, എഞ്ചിനീയറിംഗ് ഒന്നുമില്ല. അവരോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ്
0: എഞ്ചിനീയറിംഗിൽ പോയി. അതെ അതെ അതെ.
1: ഐടിയിൽ വർക്ക് ചെയ്യുന്നു.

0: ഐ ടിയിലാണ്. ഓക്കെ ഓക്കെ. മക്കളൊക്കെ കേൾക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ റേഡിയോ കേൾക്കാറുണ്ടോ സമയം കിട്ടുമ്പോ?
1: അവര് ചിലപ്പോഴൊക്കെ ഞാനിത് പറയും, ഇതുപോലെ ഈ സ്വാഭാവിക പാട്ടുകൾ കേൾപ്പിക്കുമ്പോ പറയാറുണ്ട്, കേൾക്കാറുണ്ട്
0: കേൾക്കാറുണ്ട്. ഓക്കെ ഓക്കെ.
1: തിരുവനന്തപുരത്തുള്ള ആള് കേൾക്കാറുണ്ട് ഇടയ്ക്ക്.
0: ദൂരെയുള്ള ആൾക്ക് എപ്പോഴും പറ്റില്ലല്ലോ,
1: അവർക്ക് ഈ സമയ വ്യത്യാസമുണ്ട്, 3.5 മണിക്കൂർ വ്യത്യാസം.
0: അതെ അതെ, ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ ഇപ്പൊ റിട്ടയർമെന്റ് വിശ്രമ ജീവിതത്തിൽ അല്ലെ, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു രസത്തിന്? ഞാൻ അങ്ങനെ ചോദിച്ചതേ, ഈ പൊതുവെ അധ്യാപകർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നവർക്ക് പഠിപ്പിക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അങ്ങനെ
1: ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലം ഒരുപാട് മാറി, ഞാൻ തന്നെ 11 കൊല്ലമായി പെൻഷനായിട്ട്.
0: അത് ശരി,
1: അന്നത്തെ പാഠപുസ്തകങ്ങളോ അന്നത്തെ
0: സിലബസും കരിക്കുലോ ഒക്കെ മാറി,
1: എല്ലാം മാറി തന്നെയല്ല. നമുക്ക് പുതിയ പുതിയ ചെറുപ്പക്കാർ ഇപ്പം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ഇനി അവര് പഠിപ്പിക്കട്ടെ, ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ എന്നല്ലേ.
1: ആ സ്കൂളിലെ കാര്യങ്ങൾക്കെല്ലാം പോവും, അവിടെ നടക്കുന്ന പരിപാടികളെല്ലാം പങ്കെടുക്കും, അതിനെല്ലാം നമ്മൾ പങ്കെടുക്കും. അവിടുത്തെ വിശേഷ ദിവസങ്ങളെല്ലാം അവിടെ പോകും. ഞാൻ തൊട്ടടുത്ത് തന്നെ സ്കൂളാണ്,
0: അപ്പൊ
1: അവിടെ അവര് വിളിക്കും, ഇപ്പൊ ഇരിക്കുന്ന എസ്എംസ് വിളിക്കുമ്പോ അവിടുത്തെ പരിപാടിയിലൊക്കെ പോയി
0: പങ്കെടുക്കും. അപ്പൊ ഒരു മാഷാണ് തങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം. നമുക്ക് ഏത് പാട്ടാന്നൊന്ന് പറയാമോ? ഇനിയിപ്പോ 2 മണിക്ക് വാർത്ത വരും.
1: പാട്ട് ഞാൻ പഴയ പാട്ടാ ചോദിച്ചത്, അതില്ലെന്ന് പറഞ്ഞു.
0: അതെ അതെ,
1: അത്
0: കിട്ടിയില്ല.
1: പാട്ടില്ല,
0: ഇല്ല.
1: ഇന്നിപ്പോ ഞാൻ പറഞ്ഞു, കൈതപ്പുറം കഴിഞ്ഞ ആഴ്ച ഇവിടെ നാട്ടിൽ
0: വന്നിരുന്നു,
1: കണ്ടു സംസാരിച്ചു കേട്ടോ. ഇവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് നരിവേട്ടയല്ലേ മിന്നൽവാള പാട്ടുണ്ടല്ലോ,
0: മിന്നൽവാള കേൾക്കാം നമുക്ക്. ഇനിയിപ്പോ നമുക്ക് 2 മണിക്ക് വാർത്ത വരുന്നത് കൊണ്ടേ, അല്ലെങ്കിൽ മിന്നൽവാള കുറച്ച് കേൾക്കാൻ പറ്റുള്ളൂ.
1: ഓക്കെ,
0: കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹത്തെയും കാണാൻ സാധിച്ചു, അതും വലിയൊരു കാര്യമായി അല്ലേ.
1: ഫോട്ടോ
0: ഒക്കെ എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് മിന്നൽവാള കേൾക്കാം
1: കേട്ടോ.
0: ഒത്തിരി സന്തോഷം സാർ സംസാരിക്കാൻ സാധിച്ചാൽ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ.

0: യുവർ ചോയ്സിന്റെ സമയം ഈ നല്ല ഗാനത്തോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ആരും വിഷമിക്കേണ്ട, യുവർ ചോയ്സ് എല്ലാ ദിവസവും ഉണ്ട്. അടുത്ത ദിവസം വീണ്ടും ശ്രമിക്കുക. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളാണ് ഡൽഹി റിലേ.
1: Good afternoon. This is Akash.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിനാലാം തീയതി രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ, 15ാം തീയതി പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ, പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ, രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ, രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.

ഫിലിം മീലക്ക ഈ ഗീത മുഹമ്മദ് റഫി ഔർ ലതാ മങ്കേഷ്കർ കാ ഗായ ആർ ഡി ബർമൻ കി തർസ് തി മജ്നു സുൽത്താൻപുരി കി ബോൾ തി ജില്ലാ അഹല്യാ നഗർ മഹാരാഷ്ട്ര സെ നന്ദകുമാര അദ്വന്ത് ഉർമില അദ്വന്ത് നിലേഷ് മയൂരി കൽപേഷ് ഔർ സംഗീത അദ്വന്ത് കി യെ ഫർമായിഷ് തി ഔർ ഇസി ഗീത കോ പസന്ദ് കിയ ബേർഖേഡാ ഉജ്ജൈൻ സെ വിനോദ് മുഡത് നേഹ ജൈൻ ദീപക് മയങ്ക് മുഡത് ഔർ ചേതൻ നഹാട്ടാ നേ

चित्रसेन, उपचित्र, सुचारू, चित्राक्ष, नंद और उपनंद मारे गए।

0: सुन रहे हैं विविध भारती।
1: उजाले उनकी यादों की, उजाले

कड़वे मीठे फल करम के यहाँ सभी पाते।

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായ്ക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു.

0: 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട 70-ൽ കേസുകൾ പരിഗണിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7-ന് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: ഐടിഎസ് ഗുഡ് ഈവനിങ് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
1: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ
0: ഇരിക്കുകയാണ്.
1: യെസ്, അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഒരുപാട് ചോദ്യങ്ങളും ഇന്നത്തെ ദിവസത്തെ ഒരുപാട് പ്രത്യേകതകളും എല്ലാം നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ ആരൊക്കെയാണെന്ന് പറയണ്ടേ?
0: പിന്നെ പറയണ്ടേ, അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മള് സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റങ്ങളാണ്. നോക്കി കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയെന്ന്. അപ്പൊ എന്നെ സാന്ദ്ര നോക്കി കാണുന്നത് മൊത്തത്തിൽ നന്മയുള്ള ഒരാളായിട്ടാണ് അല്ലയോ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഞാൻ നല്ല ആളാ. അപ്പൊ നിങ്ങൾക്കൊപ്പം ഇങ്ങനെ നന്മ ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ നമുക്ക് ഒരു കഴിവുള്ള ഒരാളായിട്ട് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ നിലകൊള്ളുക. അപ്പൊ അങ്ങനെ നിലകൊള്ളുന്ന രണ്ടു പേരാണ് ആർ ജെ സാന്ദ്ര ബേബിയും
1: ആർ ജെ സ്മിത ബാലനും. യെസ്, അങ്ങനെ ഞങ്ങൾ രണ്ടാളുമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ഉള്ളത്.
0: അതെ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാവോ?
1: യെസ്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളെ പറ്റി നമുക്ക് സംസാരിക്കാം. നല്ല രണ്ട് പാട്ടുകൾക്ക്
0: അപ്പുറം, അപ്പൊ രണ്ട് പാട്ടുകൾക്കപ്പുറം ഞങ്ങളുണ്ടാവും കുറച്ച് വിശേഷങ്ങളും കൗതുക വാർത്തകളും ഒക്കെ ആയിട്ട്.
1: സോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in

0: ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് അല്ലേ?
1: അതെ,
0: എത്ര കാലം കഴിഞ്ഞാലും ഗോവിന്ദയ്ക്കുള്ള ആ ഒരു
1: സ്വീകാര്യത
0: അല്ലേ, അത് പോവൂല. എത്ര അദ്ദേഹം വെറുതെ നിന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ചാൽ പോലും
1: അതുപോലെ രജനീകാന്തം സ്റ്റൈലിൽ സ്റ്റൈലിൽ യെസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ലെജൻസ് ഉണ്ട് നമുക്ക്
0: ഞങ്ങളെപ്പോലെ
1: അതിന്റെ ഇടയ്ക്കൂടെ ഞങ്ങളെപ്പോലെ യെസ്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പറയണ്ടേ നമുക്ക്?
0: അത് ആദ്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് കഴിഞ്ഞിട്ട് മതി, നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു.
1: അതെ അതെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ അത് പറയാൻ വന്നിരിക്കുന്നത്. ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ്.
0: രക്തദാതാക്കളുടെ ദിവസമാണ്, അവരുടെ ദിവസമായിട്ട് ആചരിച്ചു വരുന്ന ഒരു ദിവസമാണെന്ന്.
1: ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇവര് കൊടുത്തിരിക്കുന്ന ഒരു തീം എന്താന്ന് വെച്ചാൽ, വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്.
0: നമ്മള് മനുഷ്യത്വം അത് ഒരു ഒരു തുള്ളി രക്തത്തിലാണ്, രക്തത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു സംഗതി, മനുഷ്യത്വം രക്തത്തിൽ കൊടുക്കുക, അതാണ് നമുക്ക് വേണ്ടത്.
1: യെസ്, ഒരു ചെറിയ രക്തത്തുള്ളി മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട് മാറാം.
0: കൊതുകിന്റെ അല്ലാട്ടോ,
1: കൊതുകിന് കൊടുക്കുന്നതിനല്ല. യെസ്, അപ്പൊ ഒരു ചെറിയൊരു തുള്ളി രക്തം മതി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ.
0: എത്ര പേർക്ക് രക്തം കൊടുത്തിട്ടുണ്ട്?
1: എനിക്ക് ചെറുപ്പത്തിൽ അലർജി ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് ഒറ്റ പ്രാവശ്യം, അതല്ലാതെ ചെയ്തിട്ടില്ല.
0: അതെന്താ
1: പറയട്ടെ,
0: എന്താ പറയണേ, ഞാനിങ്ങനെ രക്തം കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ഒത്തിരി കൊടുത്തിട്ടുണ്ട്, രക്തം കൊടുത്തിട്ട്
1: എണ്ണാൻ പറ്റിയിട്ടില്ല,
0: എണ്ണാൻ
1: പറ്റാത്ത അത്രയും.
0: എല്ലാ വർഷവും സമ്മാനങ്ങൾ നേടിക്കൊണ്ട് ആണ് ഞാൻ മുന്നേറിയത്.
1: അതെ,
0: എന്നുവെച്ചാൽ നമ്മൾ ഈ ലൈബ്രറികള് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ രക്തം കൊടുത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ നമുക്ക് അവര് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരുമല്ലോ.
1: അതെ,
0: അങ്ങനെ

0: ജ്യൂസ് ഒക്കെ കിട്ടാറുണ്ട്.
1: ബ്ലഡ് കൊടുത്ത് ജ്യൂസ് ഒക്കെ തരുമല്ലോ. അപ്പൊ ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൊതി സഹിക്കാൻ പറ്റി സാന്ദ്ര പോയി.
0: അല്ല, അത് എന്നെ ഉദ്ദേശിച്ചായിരുന്നല്ലേ. അല്ല അങ്ങനെയല്ല. ഒരു പ്രാവശ്യം കൊടുക്കുന്നത് ഐ മീൻസ് മുന്നേ അലർജി ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ ബ്ലഡിൽ എനിക്ക്.
1: അതെ,
0: ഇപ്പൊ അത് മാറിയതിന്റെ ആ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇനി ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കണത്. പിന്നെ കൊടുക്കാനൊരു അവസരം
1: കിട്ടിയിട്ടില്ല,
0: എനിക്കൊന്നും പറയാനില്ല. അതെ, അപ്പൊ നമ്മുടെ കേൾക്കുന്ന നമ്മുടെ എല്ലാ ശ്രോതാക്കളോടും ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു ഇപ്പം ഒരു ഒരാളുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ രക്തം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ജീവിതകാലം മുഴുവൻ അത്
1: ഓർത്തേക്കാം.
0: അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്, ആ ദിവസത്തെ ഒരു കാര്യങ്ങള് അതിനെ പറ്റിയെല്ലാം?
1: ഞാനുണ്ടല്ലോ സാന്ദ്രേ, എന്റെ അമ്മയ്ക്ക് ഒരാള് ബ്ലഡ് അമ്മയ്ക്ക് വേണ്ടി വന്ന സമയത്ത് ബ്ലഡ് കൊടുക്കാൻ ഒരാൾ വന്നു. അപ്പൊ അതൊരു പയ്യനാണ്, ഒരു 25-26 വയസ്സേ ഉള്ളു,
0: ചെറിയ
1: ചെറിയ പയ്യൻ. അവൻ തലേന്ന് അവൻ വന്നിട്ട് സിസ്റ്റേഴ്സ് പറയണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു, പറഞ്ഞു ബി പി കൂടുതലാ. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു അയ്യോ സോറി തരാൻ പറ്റിയില്ല. അപ്പൊ തലേ ദിവസം ഓട്ടം എന്തോ വണ്ടിയിലെ ഡ്രൈവറോ മറ്റോ, അവൻ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടാണ് നമുക്ക് ബ്ലഡ് തരാൻ വന്നത്. അപ്പൊ അവന്റെ ആ മഹാമനസ്കതയെ നമ്മൾ മനസ്സോട് നമിക്കാണ്. അന്നേരം അവന്റെ കുറിച്ച് ഞാൻ ഇന്നലെ ഇത്തിരി മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോർമലി ഞാൻ വിചാരിച്ച അത് കാരണമാണ് ബി പി ഷൂട്ടപ്പ് ആയെന്ന്. പക്ഷേ അത് കേട്ട് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ അറിയാണ് അവന്റെ കിഡ്നി ഫെയിലിയറാണ്.
0: ഓ
1: ഏ, എനിക്കുണ്ടായ ഞാൻ ഇന്നും എന്നാന്ന് വെച്ചാൽ അവൻ അത്രയും മനസ്സ് കൊടുത്ത് എൻ്റെ അമ്മയ്ക്ക് ഉള്ളത് പറയാമല്ലോ, എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വന്ന ഒരാള്. നമ്മൾ അവനോട് ഭയങ്കര കാര്യമായിട്ട് എന്നാ വെച്ചാൽ രക്തം ഇപ്പോൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ ബ്ലഡ് മറ്റേ ക്യാമ്പിനകത്തൊക്കെ നമുക്ക് കിട്ടിയേക്കും. പക്ഷേ ഇത് ഇവന് ഇത് മനസ്സ് കൊടുത്ത് ഇവൻ വന്നതാണ്. എന്നിട്ട് അവന് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞപ്പോ അതായത് അതവന്റെ സിംറ്റം ആയിരുന്നു. നമ്മൾക്കത് മനസ്സിലായില്ല, നമുക്ക് തന്നെ അവനും മനസ്സിലായില്ല കിഡ്നി ഫെയിലിയറിന്റെ സിംറ്റം ആയിരുന്നു അവന് ഈ ബി പി ഷൂട്ടപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും മറക്കില്ല. ഇപ്പൊ പുള്ളി കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ
0: സന്തോഷമായിട്ട്
1: ജീവിക്കും.
0: അത് ഹാപ്പി എൻഡിങ് സ്റ്റോറി ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഇതിന്റെ എൻഡിങ് പറയാൻ പോകുന്നത്.
1: പക്ഷെ അത് നമുക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പൊ സാന്ദ്ര പറഞ്ഞ കേട്ടിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ മറക്കില്ല.
0: അതെ, തീർച്ചയായിട്ടും. അത് വെച്ചാൽ നമുക്ക് ജീവനല്ലേ തരുന്നത്.
1: എന്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നു എന്നുള്ളൊരു ഇതേ ഉള്ളൂ, പക്ഷെ കൊടുത്തില്ല. പക്ഷേ
0: നമ്മളും
1: ഓർത്തിരിക്കുന്നു.
0: അതെ,
1: അപ്പൊ അതുപോലെയല്ലേ എല്ലാവരും.
0: അതെ, അപ്പൊ പ്രിയ ശ്രോതാക്കൾക്ക് ഇതുപോലെ ഇങ്ങനെ രക്തം തരാൻ വന്നവരോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തപ്പോ ഉണ്ടായ ഒരു അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പില് ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റോറി ആയിട്ട് എഴുതി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്,
1: 85473-41075.
0: അപ്പൊ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല രണ്ട് പാട്ടിലേക്ക്
1: പോയാലോ.
0: വിളിക്കേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ വിളിക്കാം.
1: വിളിക്കാം,
0: നമ്മൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ.
1: പക്ഷെ ഇന്ന് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, വേൾഡ് കപ്പ് നടക്കണതിന്റെ, അപ്പൊ അതിന് സ്ത്രീകളുടെ മത്സരം നടക്കുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും
0: തമ്മിൽ.
1: അപ്പൊ അത് കാരണം നമുക്ക് അധികം സമയം കിട്ടില്ല. ഡ്യൂറേഷൻ 8 മണി വരെയാണ് സാധാരണ.
0: അപ്പൊ നമ്മുടെ ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയിട്ട് നമുക്കൊരു കോളർ കൂടി അവൈലബിൾ ആണ്. നോക്കിയല്ലോ ആരാണ്.
1: അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്
0: നമ്മളെ വിളിച്ച് അറിയിക്കണമെങ്കിലും അറിയിക്കാം. അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484-242-8101.
0: യെസ്, അപ്പൊ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
1: ആർജി സ്മിത ബാലൻ ആൻഡ്
0: ആർജി സാന്ദ്ര.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: ഡിയാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഓൺ ദ ഗോയിലേക്ക് സംസാരിക്കാൻ വേണ്ടി ഇന്ന് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞില്ലേ സാന്ദ്ര?
1: യെസ്, അതെ.
0: അപ്പൊ നമ്മളോട് സംസാരിക്കാൻ ഒരാളെ
1: വന്നിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: ഇതാരാ?
1: അജ്മിയ. എവിടുന്നാ വിളിക്കുന്നേ? നല്ല പേര്.
2: അഴീക്കോട്.
1: അഴീക്കോട് നിന്നാണ് വിളിക്കുന്നത്.
0: കോഴിക്കോട് ആലപ്പുഴ ആണോ അതെയോ കോഴിക്കോടോ? അഴീക്കോട്. അതെവിടെയാ? ഏത് ജില്ല മോളെ?
2: തൃശ്ശൂർ.
1: ഓക്കെ, തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്.
0: എന്ത് ചെയ്യണു അജ്മിയ? എന്ത് ചെയ്യണു? എന്തിനേ?
1: നയൻത്തിലാണ് പഠിക്കുന്നത്.
0: ക്ലാസ്
1: ഒക്കെ തുടങ്ങിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നോ? മഴക്കാലത്ത് ക്ലാസ് പോകുന്നതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ അജ്മിയ്ക്ക് പറയാറുള്ളത്? 9
0: വർഷമായിട്ട്
1: ചെയ്യുന്നത്. എന്താണ് അഭിപ്രായം?
0: ഭയങ്കര ബോറിംഗ് ആണല്ലേ അല്ലേ നനഞ്ഞൊക്കെ പോണേ?
1: അപ്പൊ സുഖാണ്.
0: വെള്ളം കയറാൻ്റെ ഉച്ചവരെ ഉണ്ടാവാ സാധ്യത പറഞ്ഞേട്ടാ. അപ്പൊ സുഖാണ്.
1: പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് സ്കൂൾ വിട്ടാൽ മതി.
0: 4 മണിയാവാൻ,
1: അതെ,
0: ആ മണിയടി കേൾക്കാൻ വേണ്ടി മാത്രം ഉച്ചയ്ക്ക് ഉണ്ണാനും വൈകുന്നേരം 4 മണിക്കും ആ മണിയടി കേൾക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്.
1: യെസ്, നമ്മള് വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി അജ്മിയോട് സംസാരിച്ച സമയത്ത്, അജ്മിയ, ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു, കേട്ടിരുന്നോ? ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മളായിട്ട് പങ്കുവെക്കാൻ?
0: അജ്മിയ്ക്ക് അതിന് 13 വയസ്സ്,
1: കുഞ്ഞുകുട്ടിയല്ലേ,
0: ചെറിയ കുട്ടിയല്ലേ. അപ്പൊ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞതോ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ മോളെ?
1: കൊടുത്തിട്ടുണ്ട്.
0: എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ വന്നിട്ട്? അല്ല, അങ്ങനെ കഷ്ടപ്പാട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാര്, വിഷമിച്ചിരിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങള്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇന്ന് ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയത്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല?
2: അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വീടിന്റെ അടുത്ത് വയ്യാത്തോണ്ട് ബ്ലഡ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.

0: അപ്പൊ അതാണ് അജ്മീറുടെ അനുഭവം.
1: അജ്മയുടെ അല്ല, അജ്മയുടെ
0: അജ്മയുടെ ബ്രദറിന്റെ അനുഭവം.
1: അജ്മയ ചെറിയ കുട്ടിയല്ലേ, 14 വയസ്സ്,
0: കൊച്ചുകുട്ടിയാണ്. അതെ അതെ അതെ, അതാണ് ചോദിച്ചത്, അനുഭവം ഉണ്ടോ, എന്തെങ്കിലും പറഞ്ഞു കേട്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്.
1: അപ്പൊ എവിടെയാണേലും ആളുകൾ രക്തം കൊടുക്കണം കാണുമ്പോ പ്രോത്സാഹിപ്പിച്ചോളാം.
0: തീർച്ചയായിട്ടും
1: നമുക്ക് പറ്റുന്ന സമയത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യണം കേട്ടോ അജ്മിയ. അപ്പൊ മെഡിക്കായിട്ട്
0: അപ്പൊ ഇന്ന് നോക്കിയിരുന്ന് വിളിച്ചതാണ്. അപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത്? എന്താണ് കേട്ടില്ല.
1: അജ്മയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളതെന്ന് സാന്ദ്ര ചോദിച്ചു. അപ്പൊ അജ്മീനെ പോലെ നമ്പർ അറിയാത്തവരെ കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം കേട്ടോ. 0484-242-8101. അപ്പൊ ഈ നമ്പറിലേക്ക് അജ്മിയെ പോലെ ബാക്കിയുള്ളവർക്കും വിളിക്കാവേ. ഓക്കെ അജ്മിയ, താങ്ക് യു.
0: എല്ലാവരോടും അന്വേഷിച്ചു എന്നൊക്കെ പറയണം കേട്ടോ. ബൈ ബൈ. യെസ്, അങ്ങനെ അജ്മിയായിരുന്നു നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്.
1: ബ്ലഡ് ഡോണേഴ്സ് ഡേയില് അപ്പൊ അജ്മയുടെ ബ്രദർ ബ്ലഡ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരു കാക്കിയ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല.
0: അതെ.
1: അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവര് ഈ ഒരു ഏജ് ഗ്രൂപ്പിന് മുകളില്, 18 ഇയേഴ്സ് അല്ലേ
0: മിനിമം ഏജ് അതാണ് വരണത്.
1: അപ്പൊ അതിന് മുകളില് പ്രായമുള്ളവര് വിളിക്കുക. ബ്ലഡ് ഡോണർ ചെയ്തവരാണെങ്കിൽ ഡൊണേറ്റ് ചെയ്തവരാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സന്തോഷം.
0: യെസ്, അതെ.
1: അവരോട്
0: അനുഭവങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് ഇപ്പൊ അജ്മീർ വിളിച്ചതുപോലെ വിളിക്കാം
1: മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ പിന്നെ അയൽപക്കോ ക്ലോസ് റിലേറ്റീവ്സോ ഒക്കെ ആരെങ്കിലും ഒക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം ഞങ്ങളുടെ ഈ ഒരു അവസരത്തിൽ. ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കാണ്.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ്. അപ്പൊ ഓൺ ദ ഗോയിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡോണേഴ്സിനെ കുറിച്ച്, ഡോണർ ഡേനെ കുറിച്ച് സംസാരിക്കും, ബ്ലഡ് ഡോണർ ഡേനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്
1: ഒരാള് വിളിക്കുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ഷംനാസ് എന്നാണ്.
1: ഷംനാസ് എവിടുന്നാണ് വിളിക്കുന്നത്?
2: അഴീക്കോട്.
0: അപ്പൊ ഇത്തിരി മുന്നേ ഒരു അഴീക്കോടുകാരി കേട്ടോ വിളിച്ചേ, അജ്മി.
2: ഇത് കൊടുങ്ങല്ലൂർ അഴീക്കോടാണ്. ഞാൻ നേരത്തെ ആ കുട്ടി വ്യക്തമായ സ്ഥലം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഞാൻ പറയണത്.
0: ആ അത് ശരി. അപ്പൊ ഇത് കൊടുങ്ങല്ലൂർ അഴീക്കോട്. കൊടുങ്ങല്ലൂർ
2: അഴീക്കോടാണ്.
0: ഷംനാസ് എന്നെ ചെയ്യണു?
2: ഞാൻ ഒരു ബിസിനസ് നടത്തണം.
0: എന്നാ ബിസിനസ്? കൊടുങ്ങല്ലൂർ
2: പ്ലംബിങ്ങിന്റെ ഷോപ്പ് നടത്തണം, കൊടുങ്ങല്ലൂർ അഴീക്കോട് തന്നെ.
0: ആഹാ, അത് ശരി.
2: ഞാൻ വോഡഫോണിലായിരുന്നു മുമ്പ് വർക്ക് ചെയ്തിരുന്നത്, ഇപ്പൊ
0: സ്വന്തമായി ബിസിനസ് നടത്തണോ? എന്നിട്ട് ബിസിനസ് എങ്ങനെ പോണോ?
1: അതെ, ഈ സമയവും കടന്നു പോകും.
2: ഈ സമയവും കടന്നു
0: പോകും. കുട്ടി പിടിച്ചു.
1: യെസ്, തീർച്ചയായിട്ടും.
2: ഇന്ന് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ്, ഇവരുടെ ബർത്ത്ഡേ ആണ്, എന്റെ മോന്റെ ബർത്ത്ഡേ
1: ആണ്. ഹാപ്പി ബർത്ത്ഡേ രണ്ടാൾക്കും.
0: അതെ,
2: എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. ഞങ്ങൾ കാറിൽ നിന്ന് കേട്ടോണ്ടിരുന്നപ്പോ കുട്ടിയുടെ കൂട്ടർ കണ്ടപ്പോ ഞങ്ങൾ വിളിച്ചു നോക്കിയത്, നമ്പർ
0: നോക്കിയത്.
1: സന്തോഷം.
2: ഞങ്ങൾ നഴീക്കോട് കുട്ടിക്ക് ഉഷാറുണ്ടായില്ല, അപ്പൊ ഞങ്ങൾ ഉഷാറിലോട്
0: വെക്കട്ടെ. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പുറത്തു പോയതാണോ?
2: വെറുതെ ഒന്ന് പറവൂര് ഒരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പൊ കാറിലിരുന്നിട്ടാണ് വിളിച്ചത്.
0: കുട്ടിയുണ്ടോ കൂട്ടത്തില്?
2: ആ കുട്ടിയുണ്ട്, കൂട്ടത്തിലുണ്ട്.
0: ആ കുട്ടിയുടെ കയ്യിലൊന്നും കൊടുത്തേ.
1: ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: അതെ, ഹാപ്പി ബർത്ത്ഡേ. മോന്റെ പേരെങ്ങനെ? അയാൻ ദോഹൻ. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഫോർത്തില്. ആഹാ, എന്നിട്ട് ഇന്ന് എന്നാ ഉപ്പ മേടിച്ചു തന്നേ കൊച്ചിന് ബർത്ത്ഡേ ആയിട്ട്?
1: ഒരു പെറ്റിനെ കിട്ടി.
2: വാങ്ങിയത് ഉമ്മയാണ്, ഞാനല്ല വാങ്ങിയത്.
0: അത് ശരി. ഉപ്പ അതിനകത്ത് സ്കൂട്ടായി.
1: പെറ്റിനെ സ്വന്തമായിട്ട് കിട്ടി.
2: ഞാൻ വൈഫ് ടീച്ചറാണ്.
0: ഓ, അത് ശരി. ആഹാ, കൊള്ളാം കൊള്ളാം.
2: അപ്പൊ ടീച്ചറാണ്. അപ്പൊ വൈഫിന്റെ വകയിൽ നിന്ന് മീൻ വാങ്ങിച്ചു, ഒരു ആറ് മീനും ഒരു കളർ മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്.
0: അത് നന്നായി. കുഞ്ഞിനെ പ്രകൃതിയോട് അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോട് ഇഷ്ടം തോന്നാൻ അത് ഉപകരിക്കും. ടീച്ചർക്ക് അറിയാം എന്ത് കൊടുക്കണം എന്ന്. അതാണ്, ഒരു ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറം മങ്ങിയോ കീറിയോ ഒക്കെ പെട്ടെന്ന് പോകാവുന്ന. അതുപോലെ അല്ല, ഇതാവുമ്പോ വളരെ കരുതലോടുകൂടി കുട്ടി നോക്കൂലോ. അത് വേണല്ലോ, അത് നോർമലി നമ്മൾ മേടിച്ചു കൊടുക്കണല്ലേ ഡ്രസ്സൊക്കെ. പക്ഷെ അവന്റെ ഉമ്മ ഇത് നല്ല കാൽക്കുലേഷനിൽ കൊടുത്താട്ടോ, നല്ല കാര്യം. ഞങ്ങളും പ്രതീക്ഷിക്കുന്നു.
1: ഓക്കെ, അപ്പൊ എന്താ ബ്ലഡ് ഡോണേഴ്സ് ഡേനെ പറ്റി ആയിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്?

0: ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു 10-40-45 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എന്റെ വൈഫിന്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോണത്. ഒരു 5-6 വർഷം മുമ്പ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലില് ബ്ലഡ് ഡൊണേഴ്സിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് വെച്ചപ്പോ ഞങ്ങൾ പോയിരുന്നു, ഞാനും വൈഫിനോട് ഒരുമിച്ച് പോയിരുന്നു കൊടുക്കാനായിട്ട്. അന്ന് വൈഫിനെ നോക്കിയപ്പോ HB കൗണ്ട് നോക്കിയപ്പോ കുഴപ്പമുണ്ടായില്ല, എന്നാലും ചെറിയൊരു കുറവുണ്ടെങ്കിലും അവരെടുക്കാന്ന് പറഞ്ഞു. പിന്നെ മോളിൽ ചെന്നപ്പോ BP വളരെ ലോ ആണ്. അങ്ങനെ BP ലോ ആയപ്പോ അവരെടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തെ കുറച്ച് നാരങ്ങളും ഉപ്പിട്ട് നാരങ്ങളും ഒക്കെ ഇളക്കി കുടിച്ചു, ഒന്ന് BP ഒന്ന് ഹൈപ്പ് ചെയ്ത് ഞങ്ങള് അവൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അനുഭവത്തില്. അതിനുശേഷം അവള് 3 പ്രാവശ്യം കൊടുത്തപ്പോഴും BP ലെവലിൽ അവള് ഇന്നും താഴെ ഇരിക്കുള്ളൂ. HB കൗണ്ട് 2 വന്നാലും കൊടുക്കാൻ പറ്റാറുണ്ടായില്ല. അപ്പൊ ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ പോണുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി കുറെ ഉപ്പിട്ട് നാരങ്ങളും ആദ്യം കുടിച്ച് കേട്ടു.
1: BP കുറവായാണ്,
0: BP കുറവായതിന്റെ പേര്. എന്നിട്ട് ആ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് കൊടുക്കാറുണ്ട്.
1: അത് ശരി.
0: BP അവർക്ക് എടുക്കുമ്പോ തന്നെ അവർ പറയുമല്ലേ BP ഇത്ര കുറവ്, വണ്ടി ഓടിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അത്രയും BP കുറവാണ്. പുള്ളിക്ക് നോർമലി BP ലോ ആണ്.
1: അപ്പൊ ഈ ഉണക്കമീനും തൈരും അച്ചാറും അതൊക്കെ കഴിക്കട്ടോ, BP ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സിനോടൊന്ന് കൺസൾട്ട് ചെയ്തിട്ടേ.
0: ടൈം ബീയിങ് മാത്രം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കാറുണ്ട്.
1: അത് ശരി.
0: പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ട്.
1: അതാ മനസ്സാണ്.
2: അതെ, തീർച്ചയായിട്ടും അത് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം.
1: അത് നിസ്സാരമല്ല കേട്ടോ, അത് നമ്മള് വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്.
2: വൈഫിന്റെ പേരെന്താ?
0: ഷഹന.
2: അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ ഞങ്ങളെ രണ്ടാളും. ഹായ് ഷഹന ചേച്ചി, ഒത്തിരി സന്തോഷം ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോ. ഇത് കേൾക്കുന്നവർക്കും അതൊരു പ്രചോദനമാണ് തീർച്ചയായിട്ടും.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നണം ഇങ്ങനെ. ഒത്തിരി പേര്, ഏതാ ബ്ലഡ് ഗ്രൂപ്പ്, ഏതാ ടീച്ചറിന്റെ?
2: യൂണിവേഴ്സൽ ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്
1: ഞാനും.
2: അപ്പൊ ഒത്തിരി
0: കൗണ്ട് വളരെ കുറവായിരിക്കും കൊടുക്കുന്ന കൗണ്ട്. ഞങ്ങളൊന്ന് ക്യാമ്പിൽ തന്നെ പോയിട്ട് 10-20 പേര് വന്നിട്ട് ആകെ 3 പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ.
1: കൗണ്ട് മിനിമം 9 ഒക്കെ വേണ്ടേ? മിനിമം 11 അല്ലേ?
0: 12
1: വേണം. ഓക്കെ ഓക്കെ. അവര് പക്ഷെ തടിയും വണ്ണവും ഒക്കെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. HB കൗണ്ടും BP ഒക്കെ പറ്റൂല. അപ്പൊ എന്താണേലും ഷംനാസ് ഇങ്ങനെ ഭാര്യയുടെ ഒപ്പം നിൽക്കുന്നു, സ്വയം ഇങ്ങനെ ഒരു താല്പര്യത്തിൽ നിൽക്കുന്നു. നിങ്ങള് കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ
2: കേട്ടോ. ഒരു സന്തോഷം ഞങ്ങളെ വിളിച്ചതിൽ.
1: ശരി
2: ശരി, താങ്ക് യു.
1: അപ്പോൾ പ്രിയ സ്നേഹിതരെ, നമ്മളോടിപ്പോൾ സംസാരിച്ച ഷംനാസും ഭാര്യ ഷഹനയും മകൻ അയാനും ഒക്കെ ആയിരുന്നു.
2: അതെ, അയാൻ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ.
1: അവര് പുറത്തു പോണ സമയത്താണ് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ട് അവർ വിളിക്കണേ. അപ്പൊ എന്താണെങ്കിലും അവർക്ക് ബ്ലഡ് കൊടുക്കണം. ഇത് ആവശ്യമുള്ളവരിലേക്ക് രാമനോവന്റെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവനോന്റെ ശരീരത്തിലുള്ള ബ്ലഡ് കൊടുക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് HB കൗണ്ട് കുറവാണെങ്കിലും BP ലോ ആണെങ്കിലും ഒക്കെ അത് താൽക്കാലികമായിട്ട് അതൊന്ന് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു കുടുംബത്തെ മനസ്സുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞത്.
1: പറഞ്ഞത് തീർച്ചയായിട്ടും
2: ഒത്തിരി സന്തോഷം. അപ്പൊ ഇതുപോലെയുള്ള കോളേഴ്സ് ഞങ്ങളെ തേടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
1: 0484-242-8101.

0: വില്ല് എന്ന ചിത്രത്തിലെ കിടിലനൊരു പാട്ട്, വാണ്ടാ മാപ്പിളെ. അതെ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്.
1: അതെനിക്ക് മനസ്സിലായി.
0: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
1: അതെ, ഇനി എന്ത് ചെയ്യാം?
0: ഗെയിമിലേക്ക് പോകണ്ടേ? യെസ്,
1: അതിനെല്ലാം നേരത്തെ കേട്ടോ,
0: കോളർ അവൈലബിൾ ആണ്. നോക്കാം നമുക്ക് ആരാണ്. ഹലോ,
2: ഹലോ,
1: ആരാണ്?
2: നമസ്കാരം.
0: നമസ്കാരം.
2: ഈ രക്തദാനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ?
0: അതെ
2: അതെ, ഞങ്ങള് പള്ളത്താങ്കുള കുഴിപ്പുലി പള്ളത്താങ്കുളം കേട്ട സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞൊരു ആസ്പത്രി ഉണ്ടായിരുന്നു. അതിപ്പോ മെഡിക്കൽ ടെസ്റ്റുകാർ എടുത്താകാണ്. അപ്പൊ അവിടെ ഈ മുമ്പ് രക്തം ദാനം ചെയ്യാൻ ലോഡിങ്ങാര് പോവും അവിടെ. അപ്പൊ 500 രൂപ കൊടുക്കും
1: ഒരാള് രക്തദാനം ചെയ്താൽ. 500 രൂപ കൊടുക്കും. ഓക്കെ.
2: ആ 500 രൂപ കൊടുത്താല് അവര് ഈ 2 രൂപക്ക 3 രൂപക്ക തക്കാളി മേടിച്ചു കൊണ്ട് ബാക്കി കാശ് കുടിക്കലാണ്. അതാണ് ഒരു രസം.
0: ഓ, അങ്ങനെയും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
2: അപ്പൊ അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ പള്ളത്താങ്കുളരെങ്കില് ഞങ്ങളുടെ അവിടെ എസ് പി മുഖർജി എന്നും പറഞ്ഞൊരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അവിടെ ബെന്നി പി നായരമ്പലം, സിപ്പി പള്ളിപ്പുറം, പിന്നെ സിദ്ദിഖ്ക്ക, മജീദ്ക്ക, പിന്നെ പലരും വരും അവിടെ പ്രഭുമാര്. അപ്പൊ അവിടെ പള്ളത്താങ്കുളങ്ങര വെളിയില് വൈകുന്നേരമൊക്കെ കാറ്റ് കൊണ്ടിരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു.
1: അല്ല, അതും കാറ്റ് കൊണ്ടിരിക്കാൻ വന്നതും ബ്ലഡ് ഡൊണേഷനും തമ്മിൽ തന്നെ ആയിട്ട് ബന്ധം
2: വലിയാണ്.
1: അല്ല ഏട്ടാ, അത് ഇത് തമ്മിൽ എന്താ ബന്ധം? കാറ്റ് കൊണ്ടിരിക്കാൻ വന്നത്, കാറ്റ് കൊണ്ടിരിക്കാൻ വരുന്നത്
2: പറഞ്ഞാണ്, ഞങ്ങളെ വെളിയിനെ പറ്റി പറഞ്ഞതാണ്.
1: ആയിക്കോട്ടെ,
0: നല്ലൊരു സ്ഥലമാണ്.
1: ചേട്ടന്റെ പേരെങ്ങനെ?
2: രമേശൻ.
0: രമേശൻ എവിടുന്ന വിളിക്കുന്നത്?
1: പള്ളത്താങ്കുളങ്ങര.
2: പള്ളത്താങ്കുളങ്ങര.
0: യെസ്.
2: ചെറായ് ബീച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ?
0: വന്നിട്ടുണ്ട് നമ്മളവിടെ.
2: അതിന്റെ അവിടെ അടുത്ത് തന്നെ.
0: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചത്,
1: സംസാരിക്കാൻ സാധിച്ചത് സന്തോഷം. ഓക്കെ ഏട്ടാ, അപ്പൊ ഇനി നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ.
0: യെസ്, ഗെയിമിലേക്ക് പോവാം. ഗെയിമിലേക്ക് പോകുന്നതിന് മുൻപ് എന്ത് ഗെയിമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊരു 3 ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞു കൊടുക്കും.
1: അതെ,
0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അതേതാണെന്ന് ഗസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി നമ്മളെ വിളിക്കണം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484242-8101.
0: യെസ്, നിങ്ങൾക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലും നമ്മുടെ പോസ്റ്റർ, നമ്മുടെ പേജിൽ പോസ്റ്റർ ഉണ്ടാവും, അതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ്
1: ചെയ്യാവുന്നതാണ്.
0: യെസ്, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ്, FM Rainbow Kochi 107.5. FB ID
1: ഇതാണ്, സോറി, ആകാശവാണി കൊച്ചി FM Rainbow 107.5. പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
0: അതെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകുന്നേക്ക് മുന്നേ തന്നെ കൊടുത്തിട്ട് പോവാം അല്ലേ. ഇതാണ് നമ്മുടെ അഭിനേതാക്കളുടെ, മീൻസ് അവർ അഭിനയിച്ച ക്യാരക്ടറിന്റെ പേര് ഇതാണ്, കൃഷ്ണൻ, സരസ്വതി അമ്മ, ഗൗരി. ഈ 3 ക്യാരക്ടേഴ്സ് ഏത് സിനിമയിലാണെന്ന് നിങ്ങളെ ഗസ് ചെയ്തിട്ട് നമ്മളെ വിളിക്കുക.
1: കൃഷ്ണൻ, സരസ്വതി അമ്മ, ഗൗരി, ഈ 3 ക്യാരക്ടേഴ്സ് ഏത് ഫിലിമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്കിടുന്ന ക്വസ്റ്റ്യൻ.
0: അപ്പൊ
1: അതിന്റെ ആൻസേഴ്സ് വേഗം ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് ഒത്തിരി സമയമില്ല, കാരണം 6 ആവുമ്പോഴത്തേക്കും നമുക്ക്
0: ഇന്ത്യ പാകിസ്ഥാൻ
1: വേൾഡ് കപ്പ് വരെയാണ്. അപ്പൊ അത് വിമൻസ് ആണ്. അപ്പൊ നമുക്ക്
0: ഉത്തരങ്ങൾ അതിനു മുൻപ് അറിയാവുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ. സോ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.
1: ഓക്കെ, ബൈ.

0: സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
1: അപ്പൊ അങ്ങനെ നമുക്ക് റിക്കോളർ വന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കൃഷ്ണൻ, സരസ്വതി അമ്മ, ഗൗരി ഈ ക്യാരക്ടേഴ്സ് ഏത് സിനിമയിലെ ആണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഹലോ,
0: ആ ഇതാരാണ്?
1: സൂരജ്. എവിടുന്നാ വിളിക്കുന്നേ സൂരജ്?
0: എരമല്ലൂർ. ഓക്കെ, ഈ ആശ്രമം അടിച്ചിട്ടിരിക്കണ അല്ല, അത് ചേരനല്ലൂര് അല്ലേ? സൂരജ് എന്നെ ചെയ്യണോ?
1: ചോദ്യം കേട്ടിരുന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ?
2: ഓക്കെ,
0: അപ്പൊ അത് ഏത് ഈ ക്യാരക്ടേഴ്സ് ഏത് ഫിലിമിലാണ് എന്നാണ് ചോദ്യം. കൃഷ്ണൻ
1: രാപ്പകൽ
0: കണ്ടതാർന്നോ പടം? അത് ശരി. പിന്നെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓ അത് ശരി. എന്നിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ സൂരജ്?
2: എക്സ്പീരിയൻസ് ലാസ്റ്റ് ടൈം കൊടുത്താണ് കുറച്ച് ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാനും വൈഫും കൂടെ പോയത്. അപ്പൊ വൈഫ് ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അന്നൊരു രണ്ട് പേരെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വൈഫിനെ കൂട്ടി പോയത്. പക്ഷെ വൈഫായിട്ട് പോയപ്പോഴേക്കും വൈഫ് ലൈഫ് ഹോസ്പിറ്റലായിരുന്നു. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വൈഫ് ഭയങ്കര ഫെയിന്റ് ആയി വീണു.
1: എന്നിട്ട്
2: ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിരുന്നു. എന്നിട്ട് അവർ വീൽചെയറിൽ കൊണ്ടുപോയി കുറച്ചുനേരം അവിടെ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓക്കെ ആയി.
0: ചിലവരെങ്ങനെ ഫെയിന്റ് ആവും.

0: പിന്നെ ഡൗട്ടാണ് പലരും. എന്നുവെച്ചാൽ തീരെ ഈ പറയണ വീക്കായിട്ട്, ബോഡി വീക്കായിട്ടുള്ളവർ, അവർ ചിലപ്പോൾ അവർക്ക് തലകറക്കവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പേടിക്കാനില്ലാതെ. ആ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ
1: ആയിക്കോളാം.
0: ആ തീർച്ചയായിട്ടും. സൂരജ്, നിങ്ങൾ ഏതാ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? രണ്ടുപേരും ഭാര്യയോ? ആ ഓ പോസിറ്റീവ് ആണ് അല്ലേ. ആ അപ്പൊ എന്താണേലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമുക്കിന്ന് പൈസ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ പകുത്തു നൽകണമാണ് ശരിക്കും പറഞ്ഞ ഇത്. ഏ അപ്പൊ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയിൽ സൂരജും ഭാര്യ, ഭാര്യയുടെ പേരെന്താ?
2: അഞ്ജന.
0: ആ അഞ്ജനയും സൂരജും ഈ ഒരു പുണ്യപ്രവർത്തിയിൽ പങ്കാളികളാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഏ അപ്പൊ ഇനി അത് തുടരുക കേട്ടോ. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വയം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളോ ബ്ലഡ് ബാങ്കിലോ ഒക്കെ പോയി ബ്ലഡ് കൊടുക്കുക. ഓക്കെ.
1: ആക്ച്വലി നമ്മളൊരു ബി ഡി കെ എന്ന് പറയുന്ന ഒരു ഒരു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് രാഹുൽ എന്ന് പറഞ്ഞാണ് എന്റെ ഫൗണ്ടർ. പുള്ളി ആണ് നമ്മളെ കണക്ട് ചെയ്യാറ്.
0: ഓ അത് ശരി. അപ്പൊ എന്താണ് നല്ല കാര്യം, നന്നായിട്ട് ആൻസർ
2: ചെയ്തു. സന്തോഷം,
0: നന്നായിട്ട് ആൻസർ ചെയ്തു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു.
2: അഞ്ജനയോട് നമ്മുടെ അന്വേഷണം പറയണം കേട്ടോ.
1: ഓക്കെ
2: ശരി, താങ്ക്സ് ഫോർ കോളിംഗ്. സൂരജായിരുന്നു നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആൻസറും പറഞ്ഞു. ആൻഡ് സൂരജും,
0: സൂരജിന്റെ ഭാര്യ അഞ്ജനയും രക്തം ഡൊണേറ്റ് ചെയ്ത കാര്യവും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു,
2: അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകണ്ടേ?
0: സമയം തൈ
2: സമയം. ഓക്കെ, ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 9:15 ആയിട്ടുള്ളത്.
0: 6:35 വരെയല്ലേ ഉള്ളൂ നമുക്ക്.
2: അതെ, നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ഓക്കെ, സ്റ്റേ ട്യൂൺ.

0: potong.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്,
2: അപ്പോൾ നമ്മളെ വാട്സപ്പിൽ വന്നിരുന്ന മെസ്സേജസ് ഒന്നും അയച്ചിട്ടില്ല.
1: യെസ്, അതെ, നമുക്ക് ദീപ സുരേഷ് ചാലക്കുടി മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. ഹൈ ഡിയേഴ്സ്, ഞാൻ ആർക്കും ബ്ലഡ് കൊടുത്തിട്ടില്ല, ബട്ട് എനിക്ക് 6 മെമ്പേഴ്സ് ബ്ലഡ് തന്നിട്ടുണ്ട്. ഞാൻ ഡയാലിസിസ് രോഗിയാണ്. ഗോഡ് ബ്ലസ് ദം ബൈ ദീപ സുരേഷ് ചാലക്കുടി.
2: രക്തം കിട്ടിയ ആള് അത് മറക്കുന്നില്ല.
1: അതെ, തീർച്ചയായിട്ടും.
2: അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല, ആൾക്കാർ മാത്രമല്ല, അത് കിട്ടിയവര്, ആ സഹായം സ്വീകരിച്ചവര് അത് മറക്കാതിരിക്കുന്നു. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൂട്ടായിരിക്കും.
1: അതെ, അതുപോലെ തന്നെ കറക്റ്റ് ആൻസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പകൽ ചിത്രത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ദീപ നിർത്തിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് ജിഷ ജോൺസൺ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സ്മിത ആൻഡ് സാന്ദ്ര.
2: ഗുഡ് ഈവനിങ്.
1: ആൻസർ രാപ്പകലല്ലേ? ആണല്ലോ, രാപ്പകലാണ്.
2: അതെന്താ ഒരു സംശയം?
1: അതെ, യെസ്, അങ്ങനെ ജിഷ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ്.
2: പിന്നെ നമുക്ക്
1: സജിത്ത് കണ്ണൂർ അയച്ചിട്ടുണ്ട്. എന്റെ ബ്ലഡ് ഓപ്പോസിറ്റീവ് ആണ്. കേരളത്തിൽ ആർക്ക് ബ്ലഡ് വേണമെങ്കിലും വിളിക്കുക, നമുക്കിവിടെ കൂട്ടായ്മയുണ്ട്. മുൻപ് എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഡെലിവറി കേസിൽ ബി നെഗറ്റീവ് ബ്ലഡ് വേണ്ടി വന്നു. അതെ, കോഴിക്കോട് മിംസിലാണ് നടന്നത്. എല്ലാ ദിവസവും രാവിലെ ആളെ കണ്ടെത്തലാണ്. ആ 90 കുപ്പി ബ്ലഡ് കയറ്റിയിരുന്നു.
2: എത്ര?
1: 90 കുപ്പി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഫലപ്രാപ്തി ഉണ്ടായില്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. സജിത്തിന്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സജിത്ത് കണ്ണൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ട്രീസ് അയച്ചിട്ടുണ്ട്, ബിനില് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, നിതിൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
2: അതെ, സമയം വളരെ പരിമിതമാണ് നമുക്ക്. അപ്പൊ അടുത്ത കേസിനായിട്ട് പോവാം.
1: അടുത്ത 3 ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം.
2: ഓക്കെ, ഗൗരി എന്ന സ്ഥിരം ക്യാരക്ടർ
1: വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, റെജി, ഗൗരി, കൊച്ചു ത്രേസ്യ. പെട്ടെന്ന് കിട്ടും കൊച്ചു ത്രേസ്യ. കൊച്ചേ, ആ വിളി ഓർത്താ. യെസ്, അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും വിളിക്കുക.
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അപ്പോ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ.
1: അതെ, വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341705.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: യെസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: ഒരു ബൈ പറയാൻ വേണ്ടി കേട്ടോ തിരിച്ചെത്തിയിരിക്കുന്നത്.
0: പോന്നിക്ക് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, റെജി, ഗൗരി, കൊച്ചു ത്രേസ്യ, ഇത് ഏത് സിനിമയിലെ
1: ക്യാരക്ടേഴ്സ് ആയിരുന്നു?
0: അങ്ങനെ നമുക്ക് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. നമുക്ക് ഗീത അയച്ചിട്ടുണ്ട്, ഷീല അയച്ചിട്ടുണ്ട്, ആനീസ് അയച്ചിട്ടുണ്ട്, സനറ്റ് അയച്ചിട്ടുണ്ട്, കൃപ അയച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചിട്ടുണ്ട്. ആൻഡ് ജിഷ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ഡെലിവറി സമയത്ത് എനിക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, നന്ദിയോടെ ഓർക്കുന്നു. എന്റെ മോൻ ഹാഡ്രിൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ആൻസർ മനസ്സിനക്കരെ, ജിഷ.
1: നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലാതെ എന്തിനാണ് ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ, ചെയ്യെന്നും പറഞ്ഞോണ്ടല്ലേ. അതൊക്കെ നല്ല കാര്യം, വെൽക്കം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജിഷ അഭിനന്ദനം അർഹിക്കുന്നു.
0: പിന്നെ ദീപാ സുരേഷ് നമുക്ക് കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി.
1: അതെ, ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒന്നിനും സമയമില്ല.
0: അതെ,
1: ഇനി അല്പസമയത്തിനകം നമുക്ക്
0: ICC വുമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ലൈവ് കമന്ററി ഉണ്ട്.
1: അപ്പൊ
0: 6:30 മുതൽ
1: ലൈവ് സ്ട്രീമിംഗിൽ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
0: 107.5.
1: അപ്പോൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത്
0: ആർ ജെ സാന്ദ്രയും
1: ആർ ജെ സ്മിത.

FIFA World Cup 2026 updates. പതിനാലാം തീയതി രാത്രി 10:30 ജർമ്മനി വേഴ്സസ് കുറാസോ, 15ാം തീയതി പുലർച്ചെ 1:30 നെതർലൻഡ്സ് വേഴ്സസ് ജപ്പാൻ, പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ, രാവിലെ 7:30 സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ, രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.